ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 മെഗാഹെർട്സ് എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 5. കൊല്ലവർഷം 1201, മിഥുനം 12. 2026 ജൂൺ 26, വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 58 സെക്കൻഡും. ഏവർക്കും ഇന്നത്തെ പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3. സുഭാഷിതം.
1: പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയുടെ 36-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അതിൽ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതാകുന്നു. ആയതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ അള്ളാഹുവും അവൻ്റെ റസൂലും ശ്രേഷ്ഠതയും പ്രത്യേകതയും നൽകിയിട്ടുണ്ട്. അതിൽ 4 മാസങ്ങൾ പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നിവയാണ് ആ 4 മാസങ്ങൾ. ഇസ്ലാമിക കലണ്ടറിൽ ആദ്യത്തെ മാസമാണ് മുഹറം. ബഹുമാനപ്പെട്ട ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു പറയുന്നു, അള്ളാഹു വർഷം ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തത് പവിത്രമായ മാസങ്ങൾ കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ റമദാനിന് ശേഷം മുഹറമിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു മാസവുമില്ല. ഹജ്ജ് കഴിഞ്ഞ് സംശുദ്ധ മനസ്സുകളുമായി സർവപാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട വിശ്വാസി സമൂഹത്തിലേക്കാണ് മുഹറം സമാഗതമാകുന്നത്. പരിശുദ്ധ ഹജ്ജോടുകൂടിയാണ് നമുക്ക് വർഷം അവസാനിക്കുന്നത്. തുടക്കവും ഒടുക്കവും മദ്യവുമെല്ലാം നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കാൻ നാഥൻ നമുക്ക് മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. വിശ്വാസികളുടെ പുതുവത്സരമായി ഒരിക്കൽ കൂടി മുഹറം കടന്നു വരുമ്പോൾ ധാരാളം ഓർമ്മകളാണ് മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ലോകചരിത്രത്തിലെ ഒട്ടുമിക്ക സുപ്രധാന സംഭവങ്ങൾക്കും അവിസ്മരണീയ നിമിഷങ്ങൾക്കും സാക്ഷിയായ മാസമാണ് മുഹറം. ത്യാഗത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആത്മപരിശോധനയുടെയും സന്ദേശമാണ് മുഹറം നൽകുന്നത്. പ്രതിസന്ധികളെ അതിജീവിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസം

0: വിശ്വാസം ദൃഢമാക്കാനും അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും മുഹറം ഓർമ്മപ്പെടുത്തുന്നു. ഈ പുതുവത്സരം സഹജീവി സ്നേഹത്തിനുള്ളതാണ്, മതസഹിഷ്ണുതയ്ക്കുള്ളതാണ്, മാനവിക ബോധത്തിനുള്ളതാണ്. സഹജീവിയുടെ മനസ്സറിയാനും അവൻ്റെ ഇല്ലായ്മ മനസ്സിലാക്കാനും വേണ്ടിയാണ്. ഈ മാസത്തിലെ നിശ്ചിത ദിവസങ്ങളിൽ നോമനുഷ്ഠിക്കുന്നതിലൂടെ അന്യൻ്റെ വിശപ്പിൻ്റെ കാഠിന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവൻ്റെ ആവശ്യം മനസ്സിലാക്കി വേണ്ടത് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള പ്രതിജ്ഞയാണ് ഈ മാസത്തിലെടുക്കേണ്ടത്. ധാരാളം സന്ദേശങ്ങൾ മുഹറം നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി ആത്മപരിശോധന, അതായത് സ്വയം വിചാരണ. അറബി കലണ്ടർ പ്രകാരം മുഹറം പുതുവത്സരമായതുകൊണ്ട് കഴിഞ്ഞുപോയ തൻ്റെ പ്രവൃത്തികളെ വിലയിരുത്തുവാനും തെറ്റുകൾ തിരുത്തി പുതിയ ലക്ഷ്യങ്ങളോടെ മുന്നേറാനും മുഹറം ഓർമ്മിപ്പിക്കുന്നു. രണ്ട്, അതിജീവനം. മൂസാ നബി അലൈഹി ഇസ്ലാം, അതായത് മോശ അടക്കമുള്ള പ്രവാചകന്മാരെയും സമൂഹത്തെയും വലിയ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് മുഹറം. മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആഷുറാ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹറം 10. ആ ദിവസം മഹത്വമുള്ളതാകാൻ കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രപ്രസിദ്ധമായ നിരവധി സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ചത് ആ ദിവസമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ചരിത്രം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയും ക്രൂര ഭരണാധികാരിയുമായ ഫിർഔനിൻ്റെ പതനവും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും സമൂഹത്തിൻ്റെയും ഉയർത്തിയെഴുന്നേൽപ്പും മുഹറം 10 സംഭവിച്ചത്. ഈ വിജയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി മുസ്ലിമീങ്ങൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നു. മുഹറം 10 പുറമെ 9 നോമ്പനുഷ്ഠിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മുഹറത്തിലെ 9-10 ദിവസങ്ങൾ ഈ മാസം, അതായത് ജൂൺ 25-26 വ്യാഴം വെള്ളി ദിവസങ്ങൾ ആയിരിക്കുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആയതിനാൽ മുഹറത്തിൻ്റെ എല്ലാ സന്ദേശങ്ങളും ലോകത്തിന് പകർന്നുകൊടുത്ത് ആ സന്ദേശം ഉൾക്കൊണ്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ശ്രോതാക്കൾക്കും ഹിജ്റ പുതുവത്സരാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് പടമുകൾ മഹല്ല് മുസ്ലിം ജമാഅത്തിലെ ഇമാം ഹനീഫ അഷ്റഫി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 നിന്നുള്ള പ്രഭാത പരിപാടികൾ. ഇപ്പോൾ സമയം 6:00.
2: ആകാശവാണി FM വാർത്തകൾ.
1: സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 3 സീഷെൽസ് സന്ദർശിക്കും. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ ഉന്നതതലയോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 കൂടി. SE.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ വിവരങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ-ചലാന ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. സംസ്ഥാനത്ത് 6 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ 2 തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിലെ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഒന്നാം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിൽ. മൂന്നാം മത്സരത്തിൽ ഇക്വഡോർ 1-2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ചു.

0: വിജയിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ്, കാവ്യധാര കാവലം നാരായണ പണിക്കരുടെ കവിത ബുദ്ധന്റെ ചിരി. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിത മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും, ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. എൻഡോമെട്രിയോസിസ് കൺസൾട്ടന്റ് ഓബ്സ്റ്റട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ശ്രുതി മോഹനുമായി അഭിമുഖം. തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, ഈ വിഷയത്തിൽ ഡോക്ടർ നീലി SS സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകളിലെ ഇന്നത്തെ പരിപാടികൾ. ഇനി 6:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഡൽഹി റിലേ.
4: ദിസ് ഇസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ സരബ്ജീത് കൗർ. Prime Minister Narendra Modi met Queen Maxima of the Netherlands, the UN Secretary General's Special Advocate for Financial Health, in New Delhi yesterday. Mr. Modi stated that during the meeting they discussed how India's digital public infrastructure-led revolution is making financial services more accessible and affordable, enhancing ease of living and empowering people at scale. The Prime Minister added that India remains committed to sharing its experience with partner countries across the world. Prime Minister Modi will be on a state visit to Seychelles from 27th to 29th of this month to attend the Golden Jubilee celebrations of the National Day of Seychelles as the guest of honour. Prime Minister last visited Seychelles in 2015. External Affairs Ministry said in a statement that a contingent of the Indian Defence Forces along with 2 Indian Navy ships will participate in the celebrations. During the visit, Prime Minister will hold talks with President of Seychelles, Dr. Patrick Hermini, and review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. He will also address the National Assembly of Seychelles and interact with members of the Indian diaspora. Union Home Minister Amit Shah will chair the 10th apex-level meeting of the Narco Coordination Centre in New Delhi today. The meeting, being organised by the Narcotics Control Bureau, NCB, will bring together representatives of central ministries, state governments and drug law enforcement agencies to review and strengthen efforts to combat drug trafficking and drug abuse across the country. On the occasion, Mr. Shah will

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഗായകൻ കണ്ണൂർ ഷെറിഫ്, ഗാനരചന ഖാദർ പറ്റേപ്പാടം, സംഗീതം അസീസ് ബാവ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി. ഗായകൻ പുതുപ്പണം ഗഫൂർ.

0: സമയം 6 മണി കഴിഞ്ഞ് 27:05. കാർഷിക വാർത്തകൾ. കാർഷിക സർവകലാശാലയും കശുവണ്ടി കോക്കോ വികസന ഡയറക്ടറേറ്റും കേരള ഗ്രാമം കാർഷിക സമിതിയും സംയുക്തമായി നടത്തുന്ന ശാസ്ത്രീയ കോക്കോ കൃഷിയും സംസ്കരണവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ജില്ലാതല കർഷക സെമിനാർ നാളെ രാവിലെ 10 മണിക്ക് കോതമംഗലം കീരംപാറ ചേലാട് ഫാമിലി ക്ലബിൽ നടക്കും. രജിസ്ട്രേഷൻ രാവിലെ 9:30 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9444885757 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. 9444781577. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 15 അടുത്ത മാസം. വിളിക്കേണ്ട നമ്പറുകൾ 0487243856767 85 47 83 72 56. നമ്പറുകൾ ആവർത്തിക്കാം. 0487243856767 85 47 83 72 56. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് നാളെ ആരംഭിക്കും. വിളിക്കേണ്ട നമ്പർ 0487243856766 0487243856766. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ്, സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. വിളിക്കേണ്ട നമ്പർ 80 89 07 66 98 8089 07 66 98. കൊല്ലം ജില്ലയിലെ വെളിയം കൃഷിഭവൻ പരിധിയിൽ വരുന്ന കർഷകർക്ക് പുരയിടങ്ങളിൽ എണ്ണപ്പന കൃഷിക്ക് സൗകര്യമൊരുങ്ങുന്നു. വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 93 83 47 03 60 93 83 47 03 60. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് നമ്പർ 90 48 17 81 01 9048 1781 01. മലമ്പുഴയിലെ നാളികേര ഉൽപ്പാദന ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ കേര നെക്ടർ നീര പാർലർ ആലുവ മെട്രോ സ്റ്റേഷനിൽ ആരംഭിച്ചു. എറണാകുളം വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ഫോൺ നമ്പർ 0484 2 80 99 63 0484 2 80 99 63. ശ്രോതകൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 22,200 രൂപ, കൊപ്ര 12,900, 13,100. കുരുമുളക് ഗാർബിൾഡ് 71,800 രൂപ, അൺഗാർബിൾഡ് 69,800 രൂപ. റബ്ബർ RSS 4 27,300, RSS 5 26,800 രൂപ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.

0: മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6 കഴിഞ്ഞ് 32 മിനിറ്റും 18 സെക്കൻഡും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ ഇരട്ട ഭൂകമ്പം. 1520 പേർക്ക് പരിക്കേറ്റു, 188 പേർ മരിച്ചതായി വെനസ്വേല സർക്കാർ. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ എൽ പി ജി വിതരണത്തിൽ ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി കേന്ദ്ര സർക്കാർ. പ്രതിസന്ധിക്ക് മുൻപുണ്ടായിരുന്ന പോലെ വിതരണം പുനഃസ്ഥാപിച്ചു. പാസ്പോർട്ടിനും അനുബന്ധ യാത്രാരേഖകൾക്കും ഈടാക്കുന്ന ഫീസ് കൂട്ടി. പുതുക്കിയ നിരക്കുകൾ 1 പ്രാബല്യത്തിൽ വരും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ ഉച്ചയ്ക്ക് 1 മന്ത്രി റോജി എം ജോൺ കൊച്ചിയിൽ പ്രഖ്യാപിക്കും. നിയന്ത്രണ വിധേയമായിരുന്ന മലേറിയ സംസ്ഥാനത്ത് വീണ്ടും വ്യാപകമാകുന്നു. ഈ വർഷം ഇതുവരെ 387 രോഗികൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർ നിരീക്ഷണത്തിൽ. സ്കോട്ട്ലൻഡിനെതിരെ 3 വിജയവുമായി ബ്രസീൽ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഹെയ്റ്റിനെതിരെ 4 വിജയവുമായി മൊറോക്കോയും യോഗ്യത നേടി. വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 ജയം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 നിന്നുള്ള പ്രഭാത പരിപാടികൾ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
0: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
9: കാവ്യധാരയിൽ ഇന്ന് കാവാലം നാരായണ പണിക്കർ എഴുതിയ ബുദ്ധന്റെ ചിരി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.

അവൻ രത്നബുദ്ധനിരിക്കുന്നു. ചീനത്തെ ചക്രവർത്തിയായി രാജാധികാരമാളാത്തമർത്യമാ

കഥകൾ പടുത്തവർ ഭോഗലാലസരായി ജീവൻ മുക്തനാം നിന്നെ വാഴ്ത്തിയോർ നൃശംസതയ്ക്കൊത്തു സ്വന്തം പ്രതാപം നിലനിർത്തിയോർ.

പോയി. കാലപ്പോക്കിലധർമ്മത്തിൻ കാഴ്ചവസ്തുക്കൾ കാൺകയാൽ നീ ചിരിക്കുന്നു, നിർമായം നീളുന്നു കഥ പിന്നെയും. വിഹാരത്തിൻ്റെ മേൽത്തട്ടിൽ നിന്നെത്തും മണിയൊച്ചയിൽ വിപ്ലവത്തിലൊതുങ്ങാത്ത

നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറ്റുപോകാത്ത നിൻചിരി അറിഞ്ഞുള്ളവരില്ലാരുമെന്നോ പരിഹസി.

0: ോ പരിഹസിപ്പൂ
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് കാവാലം നാരായണ പണിക്കർ എഴുതിയ ബുദ്ധന്റെ ചിരി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ശ്രീയുക്ത വർമ്മ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭയിൽ
9: കാവാലത്തിന്റെ നാടകങ്ങൾക്ക് ചില സവിശേഷതകൾ കണ്ടെത്താനാവും. കേരളീയ തനിമയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഗ്രാമീണമായ അന്തരീക്ഷമാണുള്ളത്.
8: നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത്ത് ചെയ്യുന്ന പ്രഭാഷണം.
10: പലായനത്തിന് നേരമായി പ്രിയേ, നാം ഇരിക്കുന്നതീ ചാവേറ് ചാലകങ്ങളിലല്ലോ.
8: വരുൺ മുരളിയുടെ കവിതകൾ.
11: എനിക്ക് അല്പം ദേഷ്യം വന്നു. ഉറുമ്പും പാമ്പും ഒന്നും ഈ കിടക്കയിലില്ല. അമ്മയ്ക്ക് തോന്നണതാവും. തോന്നണതോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു.
8: സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിക്കുന്ന കഥ വിചിത്ര ജീവികൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
12: മൻ കി ബാത്.
13: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
12: ഞായറാഴ്ച രാവിലെ 11:00.
13: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
12: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
13: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8:00.
12: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
13: ഞായറാഴ്ച രാവിലെ 11:00.

മധുരയ്ക്കും ആദായം നൽകും റംബൂട്ടാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന തിരുമാറാടയിലുള്ള എം സി സാജു സംസാരിക്കുന്നു. 70 സെന്റിൽ പച്ചക്കറി കൃഷിയും തേനീച്ച വളർത്തലും ചെയ്യുന്ന പെരുമ്പാവൂർ സ്വദേശിനി കെ ആർ ഉഷാദേവി പങ്കെടുക്കുന്നു. 7:35 എഫ് എം ഈവനിംഗിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയപ്പെട്ട പന്തിരുകുലം, 8:05 ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിൽ മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസും പ്രതിവിധികളും, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സജ്ന ടിയുമായി അഭിമുഖം. 9:00 ന്യൂസർ 9:30 സാഹിത്യ സുരഭി, 10:00 ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ഷെഹനായി കച്ചേരി, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:10. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ പ്രിയ ശ്രോതാക്കളെ, കാത്തിരിക്കൂ. നിങ്ങളുടെ ഇഷ്ടയിനങ്ങൾക്കായി FM ഡയറി ആരംഭിക്കും 6:55.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും സായുധ സേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാ സേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും

പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും.

0: മായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTA പോർട്ടലിൽ ഈ മാസം 30 വരെ സൌകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് 10 ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതലയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജ പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. TO മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അയാമെ തൂഫാൻ വാരിയർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ LPG വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10-ന് ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1st ജർമ്മനി നോക്കൌട്ടിലെത്തി. 3rd ഇക്വഡോർ 1-1 2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കുറസാവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും ഒൻപതാം മിനിറ്റിൽ മറുപടി നൽകി തെക്കേ അമേരിക്കൻ കരുത്തര ഇക്വഡോർ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോർ ഒടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്.

0: 77-ാം മിനിറ്റിൽ ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കൊറസോവയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7-64 മിനിറ്റുകളിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളാണ് ഐവറി കോസ്റ്റിനെ മിന്നു ജയം സമ്മാനിച്ചത്. ലോകകപ്പിൽ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കൊറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
1: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാന്റ് 1-3 ടുണീഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ സ്വീഡൻ മത്സരം സമനിലയിൽ. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷന്റെ പുതൂർ സ്മാരക പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94-ാം ജന്മവാർഷിക സ്മൃതിദിനമായ ജൂലൈ 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ, ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:55 18 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, അറിവും ആനന്ദവും കോർത്തിണക്കി ഇതാ എഫ് എം ഡയറി ആരംഭിക്കുന്നു. ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ചിന്താശകരം. ലോകത്തിന് വേണ്ടത് ദാനധർമ്മമല്ല, നീതിയാണ്. ലോകത്തിന് വേണ്ടത് ദാനധർമ്മമല്ല, നീതിയാണ്. മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം: അന്താരാഷ്ട്ര കോടതിയായ ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം എവിടെയാണ്? അന്താരാഷ്ട്ര കോടതിയായ ദി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം വിശദമായി 8:30 തൊട്ടു മുൻപ് പറയാം, എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്. നാട്ടുവിശേഷം. അന്താരാഷ്ട്ര ലഹരി

0: യുദ്ധദിനം ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 8:30 ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ നിർവഹിക്കും. പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നാടക വായനക്കൂട്ടം ഇന്ന് വൈകുന്നേരം 7:00 മലയിടം തുരുത്തിൽ.
1: ഞാൻ ഡോക്ടർ ഷാഹർ ഷാ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 28/6/2026 രാവിലെ 8:00 മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്തു തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ച് വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OPV വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിലെത്തിക്കുകയും പരിചയമുള്ളവരെ ഈ പ്രോഗ്രാമിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലേക്ക് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്ക് ഇൻ ഇന്റർവ്യൂ 3-4 തീയതികളിൽ നടക്കും. വിളിക്കേണ്ട നമ്പർ 7994 78 95 94 7994 7 9 9 4 8 9 5 9 4.

0: FM ഡയറി തുടരുന്നു. സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
3: കേരളത്തിലെ പ്രധാന പുരാവൃത്തങ്ങളിലൊന്നാണ് പറയിപെറ്റ പന്തിരുകുലത്തിന്റെ കഥ. പന്തിരുകുല കഥകൾ നോവലുകളായും ബാലസാഹിത്യമായും മലയാളികൾ ഏറെ വായിച്ചതാണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ സഹോദരന്മാരിൽ പ്രമുഖനാണ് പെരുന്തച്ഛൻ. മികച്ച തച്ഛനായിരുന്ന പെരുന്തച്ഛൻ ഇവിടെ ജീവിച്ചു എന്നതിന്റെ അടയാളങ്ങളായി ചില കാര്യങ്ങൾ കേരളത്തിൽ പലയിടത്തായി കാണുന്നുണ്ട്. തച്ചുവിദ്യയുടെ പ്രാഗൽഭ്യത്തിന്റെ പേരിലാണ് പെരുന്തച്ഛൻ സ്മരണകൾ നിലനിൽക്കുന്നത്. തന്നോളം വളർന്ന അല്ലെങ്കിൽ തന്നെക്കാൾ വളർന്ന മകനോട് അസൂയ പൂണ്ട പെരുന്തച്ഛൻ ഉളിപ്രയോഗത്തിലൂടെ മകനെ കൊന്നു എന്നത് പെരുന്തച്ഛൻ കഥയിലെ ഒരു സൂചനയാണ്. പെരുന്തച്ഛന്റെ മനോഭാവം പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പെരുന്തച്ഛനെക്കുറിച്ചുള്ള കവിതകൾ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ഛൻ എന്ന കവിത അവയിൽ പ്രധാനപ്പെട്ടതാണ്. വാർദ്ധക്യത്തിലെത്തിയ പെരുന്തച്ഛന്റെ നിസ്സഹായ ജീവിതമാണ് കവിതയിൽ സൂചിതമാകുന്നത്. ശാരീരിക അവശതകൾ നേരിടുന്ന പെരുന്തച്ഛനും ഭാര്യയും ആശ്രയത്തിനാരുമില്ലാതെ കഷ്ടപ്പെടുന്നു. അവരെ സംരക്ഷിക്കേണ്ട പുത്രൻ മരണപ്പെട്ടതിന്റെ ഓർമ്മകൾ പെരുന്തച്ഛന്റെ മനസ്സിലുണ്ട്. മകനുമൊരുമിച്ച് പണിയെടുത്തതിന്റെ, അബദ്ധത്തിൽ ഒളിവീണ മകൻ മരിക്കുന്നതിന്റെ സ്മരണകൾ അയവിറക്കുന്നുണ്ട്. തച്ഛനായാലും ഞാനൊരച്ഛനല്ലാതാമോ എന്ന ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ഉയരുന്നു. വലുതും ഈടുറ്റതുമായ മരങ്ങൾ, അവയുടെ കൈകാര്യം ചെയ്യൽ, സ്വന്തം പൂർവകർമ്മങ്ങൾ, ഇവയെല്ലാം പെരുന്തച്ഛന്റെ സ്മരണകളിൽ പൊട്ടിമുളയ്ക്കുന്നു. വൈലോപ്പള്ളി ശ്രീധരമേനോൻ രചിച്ച തച്ഛന്റെ മകൻ എന്ന കവിത പെരുന്തച്ഛന്റെ മകൻ മരണത്തിന് ശേഷം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അച്ഛൻ അവനേറെ പ്രിയപ്പെട്ടവനാണ്. അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ മകൻ നന്നായി തിരിച്ചറിയുന്നുണ്ട്. എന്നെ ഞാനാക്കി തീർത്ത പെരുതാം വാത്സല്യത്തെ ആരളന്നിരിക്കുന്നു എന്നാണ് അവൻ ചിന്തിക്കുന്നത്. കൊച്ചന്റെ പണി കൊള്ളാം എന്ന് ചുറ്റുമുള്ളവർ പറയുമ്പോൾ മിണ്ടാറില്ല അവിടുന്ന്, ഞാൻ പിഞ്ചിലേ പഴുത്താലോ. അച്ഛന് പറ്റിയ കയ്യബദ്ധമാണ് തന്റെ മരണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന

0: മകൻ, നട്ട കൈയല്ലോ കൊയ്തു, ഞാൻ അനുഗ്രഹീതൻ എന്ന് ആശ്വസിക്കുന്നു. വിജയലക്ഷ്മിയുടെ തച്ചന്റെ മകൾ എന്ന കവിത പെരുന്തച്ഛന്റെ മകളുടെ ചിന്തകളാണ്. സഹോദരന്റെ മരണത്തിന് ശേഷം അവൾ കുട്ടിക്കാലത്തെ ഓർമ്മിച്ചെടുക്കുന്നു. സഹോദരനോടൊപ്പം കളിച്ചതും അച്ഛന്റെ അടുത്തുനിന്ന് തച്ചുശാസ്ത്രം പഠിച്ചതും അവൾ സ്മരിക്കുന്നുണ്ട്. പക്ഷേ പുത്രനെ കൊന്ന അച്ഛൻ പുത്രിയെയും കൊല്ലാൻ മടിക്കില്ല എന്ന് അവൾ ചിന്തിക്കുന്നു. അച്ഛൻ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൾ ഭയപ്പെടുന്നു. വീട്ടിൽ നിന്ന് പുറത്തുപോകാൻ തയ്യാറാകുന്ന പെരുന്തച്ഛപുത്രിയാണ് കവിതയിലുള്ളത്. സ്വന്തമായി ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന തച്ഛന്റെ മകളെ അവതരിപ്പിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ കവിത.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: സഹകരണ അക്കാദമിയുടെ നിയന്ത്രണത്തിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരിൽ എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളായ സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിലുള്ള ഗസ്റ്റ് ലെക്ചറർമാരുടെ ഒഴിവുകളിലേക്ക് AICTE UGC നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 04 8 2 2 25 60 56. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിലെ നാഷണൽ സെന്റർ ഫോർ അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് വിഭാഗത്തിൽ എംടെക് മറൈൻ ബയോടെക്നോളജി പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. GATB 2026 പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആദ്യഘട്ട പ്രവേശന നടപടികൾ നാളെ നടക്കും. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.admissions.kusat.ac.in. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വിമൻ ആലുവയിൽ വെച്ച് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ സ്വകാര്യ മേഖലയിലെ വിവിധ കമ്പനികൾക്കായി ഇന്റർവ്യൂകൾ സംഘടിപ്പിക്കുന്നു. SSLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, BTEC എന്നീ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10 മണിക്ക് സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വിമൻ ആലുവയിൽ ബയോഡേറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 04 8 4 2 42 24 52 04 8 4 2 42 24 52. മറ്റൊരു നമ്പർ 62 82 44 20 46, 62 82 44 2046. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വരുന്ന തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിലെത്തണം. നമ്പർ 96 33 34 55 35, 96 33 34 55 35. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ.

0: MBBS റേഡിയോ ഡയഗ്നോസിസിൽ MD DNB DMRD യോഗ്യതയും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. വരുന്ന തിങ്കളാഴ്ച രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 0491-2-53-33-27 0491-2-53-33-27. സമയം 7 മണി കഴിഞ്ഞ് 8:28 FM ഡയറിയിൽ ഇനി കേൾക്കൂ.
1: ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കവി, ഗാനരചയിതാവ്, നാടകാചാര്യൻ എന്നീ നിലകളിൽ പ്രസിദ്ധി നേടിയ കാവാലം നാരായണ പണിക്കരുടെയും നടി അടൂർ പങ്കജത്തിന്റെയും ചരമ വാർഷിക ദിനമാണ് ഇന്ന്. കലാനിലയത്തിന്റെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്ത് കടന്നുവന്ന അടൂർ പങ്കജം 1952 പുറത്തിറങ്ങിയ വിശപ്പിന്റെ വിളി എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചലച്ചിത്ര രംഗത്ത് തുടക്കം കുറിക്കുന്നത്. പിന്നീട് 2002 പുറത്തിറങ്ങിയ കുഞ്ഞിക്കൂനൻ വരെയുള്ള 400 ചിത്രങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചു. ആധുനിക മലയാള നാടകവേദിയെ നവീകരിച്ച നാടകാചാര്യനായിരുന്നു കാവാലം നാരായണ പണിക്കർ. ആദ്യകാലത്തെ സംഗീത പ്രധാനമായ നാടകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. പിന്നീട് നാടോടി കലകളുടെ സ്വീകാര്യമായ അംശങ്ങൾ സംയോജിപ്പിച്ച് നാടകങ്ങൾ അവതരിപ്പിച്ചു. 1978 ഭരതൻ സംവിധാനം ചെയ്ത രതിനിർവേദമാണ് കാവാലം രചിച്ചു പുറത്തുവന്ന ആദ്യ ചിത്രം. ജി അരവിന്ദന്റെ തമ്പ്, ഐ വി ശശിയുടെ വാടകയ്ക്കൊരു ഹൃദയം, ഭരതന്റെ ആരവം എന്നിവയിലെ ഗാനങ്ങൾ അവയിലെ നാടോടി പദങ്ങൾ കൊണ്ടും പ്രത്യേക താളഘടനകൾ കൊണ്ടും ആസ്വാദകർക്ക് പുതിയൊരു സംഗീതാനുഭവം നൽകി. പത്മഭൂഷൺ അടക്കം നിരവധി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. രതിനിർവേദം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. സംഗീതം ജി ദേവരാജൻ, പാടിയത് പി ജയചന്ദ്രനും സംഘവും.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് രാവിലെ 9 മണിക്ക്. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 30 സെക്കൻഡും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജികർ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
2: ഫോൺ 8129110887.
3: പ്രിയപ്പെട്ട കുട്ടികളെ, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് നശിപ്പിക്കാനുള്ളതല്ല ജീവിതം. ബാല്യകൗമാരങ്ങളിലെ കൗതുകങ്ങളിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങളെ അകറ്റി നിർത്തണം. നൈമിഷിക സുഖവും ആകുലതകൾക്കിത്തിരി ആശ്വാസവും ഒക്കെ നൽകിയാണ് മയക്കുമരുന്ന് വലവിരിക്കുന്നത്. വീണുപോയാൽ രക്ഷപ്പെടുവാൻ പറ്റാത്ത വിധത്തിൽ അകപ്പെട്ടു പോകും. ആദ്യ ഉപയോഗത്തിൽ ലഭിച്ച സുഖാനുഭൂതികളും ആശ്വാസവും ഒക്കെ കിട്ടാൻ ക്രമേണ അളവ് വർദ്ധിപ്പിക്കേണ്ടി വരും. തലച്ചോറിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം ലഹരി വസ്തു നിങ്ങളറിയാതെ കവർന്നെടുക്കുന്നു. കിട്ടാതെ വരുമ്പോൾ ശാരീരികവും മാനസികവുമായ ഒട്ടേറെ അസ്വസ്ഥതകളുണ്ടാകും. മോഷ്ടിച്ചും എന്ത് ഹീനകൃത്യം ചെയ്തും ലഹരി തേടിപ്പിടിക്കാനുള്ളൊരു ശൈലി രൂപപ്പെട്ടു വരും. പഠനവും ഉത്തരവാദിത്തങ്ങളും മറന്നുപോകും. മാനസിക വിഭ്രാന്തികൾ പ്രകടമാകും. പ്രിയപ്പെട്ട കുട്ടികളെ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നാശത്തിലേക്കുള്ള വഴിയാണ്. അത് വേണ്ട. പ്രലോഭനങ്ങൾ അനവധിയുണ്ടാകും. ബുദ്ധി കൂടുമെന്നും ഭാവന ഉണരുമെന്നുമൊക്കെ അവകാശപ്പെട്ട് കടന്നുവരുന്ന മയക്കുമരുന്നുകളുണ്ട്. അവയെല്ലാം തന്നെ കാലാന്തരത്തിൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിച്ച് ബുദ്ധിശക്തിയെയും എല്ലാ കഴിവുകളെയും തകർത്തുകളയും. വിഷമങ്ങൾക്ക് ആശ്വാസമെന്ന മട്ടിലാകും ചിലപ്പോൾ പ്രേരണകൾ വരുന്നത്. ലഹരി വസ്തു ഉപയോഗം പതുക്കെ പതുക്കെ മനസ്സിൻ്റെ താളം തെറ്റിക്കുമെന്ന് ഓർക്കുക. കൂട്ടായ്മകൾക്ക് രസം കൂട്ടാൻ ലഹരിയെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. അത് ചതിയുടെ ചങ്ങാത്തമായി മാറും. ഇഷ്ടപ്പെടുന്ന താരങ്ങൾ മയക്കുമരുന്നും മദ്യവും ഒക്കെ ഉപയോഗിക്കുന്നു കാണുമ്പോൾ അതനുകരിക്കാൻ പോകേണ്ട. നല്ലതുമാത്രം ജീവിതത്തിൽ പകർത്തിയാൽ മതി. ലഹരി പദാർത്ഥങ്ങളെ ലൈക്ക് ചെയ്യേണ്ട, അത് ഷെയർ ചെയ്യേണ്ട. ഉറ്റ ചങ്ങാതി ഇതൊന്ന് ഉപയോഗിച്ചു നോക്കൂ എന്ന് പറഞ്ഞു വെച്ച് നീട്ടുമ്പോൾ വേണ്ടെന്നും പറ്റില്ലെന്നും പറയാനുള്ള തൻ്റെടം കാട്ടണം. ലഹരി പദാർത്ഥങ്ങളെ ഇഷ്ടമില്ലെന്നും പങ്കുവയ്ക്കില്ലെന്നും പറയുമ്പോൾ പൊയ്പോകുന്ന കൂട്ടാണെങ്കിൽ അതങ്ങ് പൊയ്ക്കോട്ടെ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സഹപാഠിയെ ആ ശീലത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ ചങ്ങാതിമാർക്ക് കഴിയണം. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കാം. ആ ശീലമുള്ളവരെ സ്നേഹപൂർവമായ പ്രേരണകളിലൂടെ രക്ഷിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, പള്ളിക്കൂടത്തിൽ

0: ലെ സൗഹൃദ കൂട്ടായ്മകൾ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള വേദികൾ കൂടിയാകണം. ലഹരി വിമുക്തമാകട്ടെ നിങ്ങൾ പുതുതലമുറക്കാർ അഥവാ ന്യൂജൻ.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110087.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ഞാൻ ഡോക്ടർ ഷാഹിർ ഷാ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ച് വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OPV വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിൽ എത്തിക്കുകയും പരിചയമുള്ളവരെ ഈ പ്രോഗ്രാമിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
5: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസ്, 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഗസ്റ്റ് ഫാക്കൽറ്റി പാനൽ തയ്യാറാക്കുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. UGC ചട്ടപ്രകാരമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബൌദ്ധിക സ്വത്തവകാശം വിഷയത്തിൽ LLM യോഗ്യതയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വരുന്ന തിങ്കളാഴ്ച രാവിലെ 10:30-12:30 ഇടയ്ക്ക് കുസാറ്റ് ക്യാമ്പസിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഹാജരാകണം. നമ്പർ 0484-2-86-26-10, 0484-2-86-26-10. മറ്റൊരു നമ്പർ 92-49-05-35-63, 92-49-05-35-63.
6: ദീപസ്തംഭം മഹാശ്ചര്യം.
7: ഓ, വന്നു. എന്നതാ ഒരു അഹങ്കാര ഭാവം.
8: ഈ തെക്കേ കുറുവേലിൽ എന്ന് കേട്ടിട്ടുണ്ടോ?
7: ഈ തെക്കേ കുറുവേലിൽ എന്ന് കേട്ടിട്ടില്ല.
8: അതെങ്ങനെയാ? മഹാന്മാരുടെ കുടുംബ പേരുകൾ തങ്കമ്മയ്ക്ക് അറിയണം എന്നില്ല.
7: നിങ്ങൾ തെക്കേ കുറുവേലിൽ ജനിച്ചു എന്നൊരു കുഴപ്പമേ ആ കുടുംബത്തിനുള്ളൂ.
8: 30 ഏക്കർ ഭൂമി.
7: എന്നാ?
8: 20 ഏക്കർ ഭൂമി. നോക്കാനൊന്നും സമയമില്ല. പണ്ട് മൊത്തം കാടായിരുന്നു, കാട്.
7: ഹോ, ഭയങ്കര
8: പാമ്പെന്ന് വെച്ചാ പറമ്പ് മൊത്തം പാമ്പായിരുന്നു.
7: പണ്ട് എങ്ങനെയാന്നറിയത്തില്ല, ഇപ്പൊ എന്നതായാലും സർപ്പ വന്നേ പിന്നെ പാമ്പുകടി അങ്ങ് കുറഞ്ഞു.
8: സർപ്പ നമ്മുടെ ആപ്പല്ലേ?
7: അതെ, വനം വകുപ്പിന്റെ സർപ്പ മൊബൈൽ ആപ്പ്.
8: ഈ പാമ്പുകടി കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ്
7: കേട്ടോ? 2019 123 പേരാ പാമ്പ് കടിച്ച് മരിച്ചെ.
8: ശരി,
7: 2024 അത് വെറും 31.
8: ഓ, അത്രയും കുറഞ്ഞല്ലേ.
7: അതുമാത്രമല്ല, പൂജ്യമാക്കണമെന്നാണ് വനം വകുപ്പ്.
8: ഓ,
7: പാമ്പ് വിഷബാധ ജീവഹാനിരഹിത കേരളം, അതാണ് ലക്ഷ്യം.
8: പണ്ടേ വേണ്ടതായിരുന്നു. എത്ര പേരാ ഞങ്ങളുടെ 20 ഏക്കറില് പാമ്പ് കടിച്ച് മരിച്ചേ?
7: തള്ളിയതേ മതി, വേണേ കട്ടൻ തരാം.
8: തള്ളല്ല, പച്ച പരമാർത്ഥം.
7: ഓ, സമ്മതിച്ചു.
8: ഓ, വിശ്വാസമില്ല. കണ്ടോ, ഇനി കണ്ടില്ല എന്ന് പറയരുത്.
7: ഏ, ഫോട്ടോയോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
8: സൂക്ഷിച്ചു നോക്ക്.
7: ഒരു പയ്യനും ആനയും.
8: പയ്യനാരാ?
7: ആരാ?
8: തെക്കേ കുറുവേലിൽ വർക്കി.
7: അപ്പൊ ഈ ആനയോ?
8: പനയം തെക്കേ കുറുവേലിൽ ഗിരി, അന്നത്തെ ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പനാന.
7: എന്നിട്ട് കൊമ്പെവിടെ? കൊമ്പെവിടെ വർക്കിച്ചായാ?
8: പിന്നെ കൊമ്പ്,
7: വീട്ടിലെ ആനയുടെ കൊമ്പ് വരെ. ഛേ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: കാവാലത്തിന്റെ നാടകങ്ങൾക്ക് ചില സവിശേഷതകൾ കണ്ടെത്താനാവും. കേരളീയ തനിമയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഗ്രാമീണമായ അന്തരീക്ഷമാണുള്ളത്.
0: നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണപ്പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത്ത് ചെയ്യുന്ന പ്രഭാഷണം.
2: പലായനത്തിന് നേരമായി പ്രിയേ, നാം ഇരിക്കുന്നത് ഈ ചാവേറ് ചാലകങ്ങളിലല്ലോ.
0: വരുൺ മുരളിയുടെ കവിതകൾ.
3: എനിക്ക് അല്പം ദേഷ്യം വന്നു. ഉറുമ്പും പാമ്പും ഒന്നും ഈ കിടക്കയിലില്ല. അമ്മയ്ക്ക് തോന്നണതാവും. തോന്നണതോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു.
0: സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിക്കുന്ന കഥ വിചിത്ര ജീവികൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊമേഴ്സ് വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. യു ജി സി യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരും ഈ വരുന്ന തിങ്കളാഴ്ച 29 രാവിലെ 10 ആഭിമുഖ്യത്തിന് പങ്കെടുക്കാമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ 0466-227-03-35 0466-227-03-35. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം. 7:35 സമയം 7 കഴിഞ്ഞ് 24:50. ഇനി വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2,500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
6: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms.

0: stops, the world must take more control over its own future.
1: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ NCP മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1,500 രൂപയിൽ നിന്ന് 2,500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2,000 രൂപയിൽ നിന്ന് 3,500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5,000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6,000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5,000 രൂപയും 60 പേജുള്ളതിന് 6,000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.india.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
2: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 കട്ടിമറിച്ചാണ് ലാറ്റിനമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-3 ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലൻഡിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ICC

0: വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് 5 വിക്കറ്റ് ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം. 19 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ മൈ ജിഒവി നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188 ആയി. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ, വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി BD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 20 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 31. ആ മറക്കാനാവാത്ത ആഴ്ച 1. ഏപ്രിൽ 6 ഹർത്താൽ ആചരിക്കുന്നതിനായി ഞാൻ അവിടെ എത്തണമെന്ന് കാണിച്ചുള്ള ശങ്കർലാൽ ബാങ്കറിന്റെ കമ്പി കിട്ടിയതിനെ തുടർന്ന് ഏപ്രിൽ 4 തോന്നുന്നു ചെറിയൊരു ദക്ഷിണേന്ത്യൻ പര്യടനത്തിന് ശേഷം ഞാൻ ബോംബെയിലെത്തി. എന്നാൽ അതിനിടയ്ക്ക് മാർച്ച് 30 ഡൽഹിയിൽ ഹർത്താൽ ആചരിച്ചു കഴിഞ്ഞിരുന്നു. പരേതനായ സ്വാമി ശ്രദ്ധാനന്ദജിയുടെയും ഹക്കിം അജ്മൽ ഖാൻ സാഹബിന്റെയും വാക്ക് അവിടെ നിയമമായിരുന്നു. ഹർത്താൽ ഏപ്രിൽ 6 നീട്ടിക്കൊണ്ടുള്ള കമ്പി അവിടെ വളരെ വൈകിയാണ് കിട്ടിയത്. അതുപോലൊരു ഹർത്താലിന് ഡൽഹി അതിനു മുമ്പ് ഒരിക്കലും സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും യോജിച്ച് ഒറ്റയാളായതുപോലെ തോന്നി. സ്വാമി ശ്രദ്ധാനന്ദജിയെ ജുമാ മസ്ജിദിൽ ഒരു പ്രഭാഷണത്തിന് മുസ്ലിങ്ങൾ ക്ഷണിക്കുകയും അദ്ദേഹമത് നിർവഹിക്കുകയും ചെയ്തു. ഇതൊക്കെ അധികാരികൾക്ക് സഹിക്കാനാവുന്നതിലേറെയായിരുന്നു. ഹർത്താൽ ഘോഷയാത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് നീങ്ങുമ്പോൾ പോലീസ് അത് തടയുകയും വെടിവെക്കുകയും അസംഖ്യം പേർക്ക് അപായമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ മർദ്ദനഭരണം ഡൽഹിയിൽ ആരംഭിച്ചു. ശ്രദ്ധാനന്ദജി അടിയന്തിരമായി എന്നെ ഡൽഹിയിലേക്ക് വിളിച്ചു. ബോംബെയിൽ ഏപ്രിൽ 6 ആഘോഷങ്ങൾ കഴിഞ്ഞാലുടൻ ഡൽഹിയിലേക്ക് പുറപ്പെടാമെന്ന് ഞാൻ തിരികെ കമ്പിയടിച്ചു. ഡൽഹിയിലെ സംഭവങ്ങളുടെ കഥ ചില വ്യത്യാസങ്ങളോടെ ലാഹോറിലും അമൃത്സറിലും ആവർത്തിച്ചു. അമൃത്സറിൽ നിന്ന് ഡോക്ടർ സത്യപാലും ഡോക്ടർ കിച്ലുവും അങ്ങോട്ട് നിർബന്ധമായും ചെല്ലാൻ എനിക്കൊരു സന്ദേശമയച്ചു. എനിക്ക് അവരുമായി ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഡൽഹി സന്ദർശിച്ചു

ശേഷം അമൃത്സറിൽ ചെല്ലാമെന്ന് ഞാൻ അവരെ അറിയിച്ചു. 6 രാവിലെ ബോംബെയിലെ പൗരന്മാർ സമുദ്ര സ്നാനത്തിനായി ചൌപ്പാത്തിയിലേക്ക് സംഘമായെത്തുകയും അതുകഴിഞ്ഞ് മാധവ് ബാഗിലേക്ക് ഒരു ഘോഷയാത്രയായി നീങ്ങുകയും ചെയ്തു. ഘോഷയാത്രയിൽ കുറച്ച് സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. മുസൽമാന്മാരാകട്ടെ ധാരാളമായി അതിൽ ചേർന്നു. ഘോഷയാത്രയിലുണ്ടായിരുന്ന ഞങ്ങളിൽ ചിലരെ മുസ്ലിം സുഹൃത്തുക്കൾ മാധവ് ബാഗിൽ നിന്ന് അടുത്തുള്ള ഒരു മുസ്ലിം പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മിസിസ് നായിഡുവിനെയും എന്നെയും കൊണ്ട് ഓരോ പ്രസംഗം ചെയ്യിച്ചു. സ്വദേശിയും ഹിന്ദു മുസ്ലിം ഐക്യവും സംബന്ധിച്ച പ്രതിജ്ഞ അപ്പോൾ അവിടെ വെച്ച് ജനങ്ങളെക്കൊണ്ട് എടുപ്പിക്കണമെന്ന് ശ്രീ വിഠൽദാസ് ജരാജാണി അഭിപ്രായപ്പെട്ടു. എന്നാൽ പ്രതിജ്ഞകൾ അങ്ങനെ തിരക്കിട്ട് ചെയ്യുകയോ ചെയ്യിക്കുകയോ അരുതെന്നും ജനങ്ങൾ അതിനോടകം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ തൃപ്തിപ്പെടണമെന്നുള്ള ന്യായം പറഞ്ഞ് ഞാൻ ആ നിർദ്ദേശത്തെ തടഞ്ഞു. ഒരിക്കൽ എടുത്ത പ്രതിജ്ഞ പിന്നീട് ലംഘിക്കരുതെന്നും അതിനാൽ സ്വദേശി പ്രതിജ്ഞയുടെ വിവക്ഷകൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതും ഹിന്ദു മുസ്ലിം ഐക്യപ്രതിജ്ഞയിൽ അന്തർഭവിക്കുന്ന ഗുരുതരമായ ഉത്തരവാദിത്തം തിരിച്ചറിയേണ്ടതും ആവശ്യമാണെന്നും ഞാൻ വാദിച്ചു. ആ പ്രതിജ്ഞകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പിറ്റേന്ന് രാവിലെ ആ ഉദ്ദേശ്യത്തിൽ വീണ്ടും സമ്മേളിക്കണമെന്ന് അവസാനം ഞാൻ നിർദ്ദേശിച്ചു.

ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം, ഇവയാണ് സ്വരസ്ഥാനങ്ങൾ. പരമശിവന്റെ ആഭരണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ രാഗത്തിലെ സ്വരങ്ങൾ എന്ന് കരുതപ്പെടുന്നു. സ എന്നത് സർപ്പത്തിനും, രി രുദ്രാക്ഷം, ഗ ഗംഗ, മ മൃഗം, പ പുഷ്പം, ധ ഡമരുഗം, നി നിഷ്ക എന്ന് പറയുമ്പോൾ ആഭരണങ്ങൾ, ഇങ്ങനെയാണ് കരുതുന്നത്. ഇതൊരു രക്തിരാഗമാണ്. ആലാപന സാധ്യത വളരെയധികമുള്ള ഒരു രാഗമാണ് ശങ്കരാഭരണം. കച്ചേരികളിലൊക്കെ മേജർ രാഗമായി ഇത് ആലപിക്കാറുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ബിലവൽ ധാട്ടും പാശ്ചാത്യ സംഗീതത്തിലെ മേജർ സ്കെയിലും ഇതിനോട് സാമ്യമുള്ളതാണ്. ഗീതം, സ്വരജതി, വർണ്ണം, കൃതി, കീർത്തനം, പദം, തില്ലാന തുടങ്ങിയ എല്ലാ ഗാനരൂപങ്ങളിലും ഈ രാഗത്തിൽ കൃതികളുണ്ട്. ശൃംഗാര വീരരസങ്ങൾ ദ്യോതിപ്പിക്കുന്ന ഒരു രാഗമാണ് ശങ്കരാഭരണം. പ്രസിദ്ധങ്ങളായ ചില കൃതികൾ

0: രാഗലയം അവതരിപ്പിച്ചത് കവിതാ മഹേശ്വരൻ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം. ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
1: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: 9447007786.
2: പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2026-27 വർഷത്തെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ അടുത്ത മാസം 31 വരെ ഇ ഗ്രാൻസ് പോർട്ടലിൽ നൽകാമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. വിളിക്കേണ്ട നമ്പർ 0491-2-50-53-83, 0491-2-50-53-83. സമയം 7:50. ഇപ്പോൾ നോവൽ പാരായണം.
3: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
4: തെല്ലിട കഴിഞ്ഞ് രോഗികളെയെല്ലാം പറഞ്ഞയച്ച ശേഷം ശ്രീധരൻ ഡോക്ടർ പുറത്തേക്ക് വന്നു. എന്തു സന്ദർഭത്തെയും നേരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എപ്പോഴും തുടിക്കുന്ന ഭാവമാണ് ഡോക്ടറുടെ മുഖത്തെന്നും പ്രകടമായിരുന്നത്. എന്നാൽ അന്ന് നേരിയ വിഷാദം കലർന്ന് ചിന്തകൾ പലതരത്തിൽ അലട്ടുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭാവമായിരുന്നു അദ്ദേഹത്തിന്. ഡോക്ടർ അടുത്തേക്ക് വന്നപ്പോൾ എല്ലാവരും ചേർന്ന് നിന്നു. രാമുണ്ണിക്കിടാവ് പത്രം വായിക്കാൻ തയ്യാറെടുത്തു. അതിനിടയിൽ ഡോക്ടർ പറഞ്ഞു, കേളപ്പജി ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. അദ്ദേഹത്തിന്റെ സമരം വിജയിച്ചു കാണുവാൻ സാമൂതിരി രാജയുടെ മനസ്സ് എത്രയും പെട്ടെന്ന് മാറണമെന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം. അന്നേരമാണ് വീടിന്റെ മുമ്പിലുള്ള ഇടവഴിയിൽ ഒരു മഞ്ചൽ പ്രത്യക്ഷപ്പെട്ടത്. അത് നേരെ മുറ്റത്തേക്ക് വന്നു. അവശനായ ഏതോ ഒരു രോഗിയുടെ ഞരക്കം. ആളുകൾ അയാളെ താങ്ങിയെടുത്ത് പരിശോധനാ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഡോക്ടർ സംസാരം നിർത്തി തിരക്കിട്ട് അങ്ങോട്ടേക്ക് നടന്നു. രാമുണ്ണിക്കിടാവ് പത്രം നിവർത്തി. കാതോർത്താൽ മാത്രം കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ അദ്ദേഹം വായന തുടങ്ങി. ഇന്നു രാവിലെ ശ്രീമാൻ കേളപ്പൻ തപമനുഷ്ഠിക്കുവാൻ പുറപ്പെട്ട കാഴ്ച ഏറ്റവും ഹൃദയഭേദകമായ ഒന്നായിരുന്നു. 30 സത്യാഗ്രഹികൾ ഒരു ഭജനയായി അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. ഇവരുടെ ഈ യാത്ര കണ്ട് റോഡിന്റെ ഇരുഭാഗങ്ങളിലും നിന്നിരുന്നവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി വീഴുന്നത് കാണാമായിരുന്നു. കിഴക്കേ നടയിൽ ശ്രീമാൻ കേളപ്പൻ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന പ്രതിജ്ഞയോടുകൂടി നിന്നു. അവിടെ ഒരു വമ്പിച്ച ജനക്കൂട്ടം വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അത്രയും എത്തിയപ്പോൾ കിടാവിന് വായന മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല. വാക്കുകളിൽ നനവ് പടർന്നതുപോലെ അത് തൊണ്ടയോട് അമർന്നു കിടന്നു. അന്തരീക്ഷം തണുത്തുറഞ്ഞ് എല്ലാവരും ചലനമറ്റിരുന്നു. എന്നാൽ പെട്ടെന്നൊരു വിതുമ്പൽ, അത് അമർത്തിപ്പിടിച്ച ഒരു കരച്ചിലിന്റെ ചിതറിയ ശബ്ദങ്ങളായി തണുപ്പിന്റെ മേലാപ്പിലേക്ക് ഉയർന്നു. മെറ്റിൽഡയുടെയും ദേവകിയുടെയും തേങ്ങലുകളായിരുന്നു അത്. ആരും അത് തടയാൻ തുനിഞ്ഞില്ല. മറ്റെല്ലാവരും ഉള്ളിൽ ഇതുപോലെ കരയുകയായിരുന്നു. ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന ചോദ്യം എല്ലാവരിലും ഉയർന്നു. അതിന് ശ്രീധരൻ ഡോക്ടർ നിർദ്ദേശിച്ച പരിഹാരമാർഗം തന്നെയാണ് അവർക്കും തോന്നിയത്. സാമൂതിരി രാജയുടെ മനസ്സുമാറാൻ പ്രാർത്ഥിക്കുക. ഇതേസമയം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശ്വാസമുളവാക്കുന്ന മറ്റൊരു വാർത്തയും കേൾക്കുകയുണ്ടായി. കേളപ്പന്റെ ഉപവാസത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സാമൂതിരി കോവിലകത്തിന് മുമ്പിൽ കൃഷ്ണഭട്ട് എന്നൊരു ബ്രാഹ്മണ യുവാവ് ഉപവാസം ആരംഭിച്ചിരിക്കുന്നു. കേളപ്പന്റെ ഉപവാസം തീരുന്നതുവരെ താനും ഉപവസിക്കുമെന്നാണ് അയാൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. ഇതൊക്കെയാവുമ്പോൾ സാമൂതിരി രാജാവിന്

0: മനസ്സുമാറ്റാതെ പറ്റില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ദൃഢമായി വിശ്വസിച്ചു. അത്തരമൊരു വിശ്വാസത്തിൽ തന്നെയാണ് രാമർ വെങ്കപ്പാറ പൊയിലിലേക്ക് നടക്കാൻ ആരംഭിച്ചത്. മാതാമ്മയുടെ ബസ് കാത്തുനിന്നപ്പോഴാണ് അതുണ്ടാവില്ലെന്ന് കേട്ടത്. എന്തോ തകരാറ് സംഭവിച്ച് മേലടിയിൽ കിടക്കുകയാണ്. പിന്നെ നടക്കാൻ തന്നെ തീരുമാനിച്ചു. നിരത്തിന്റെ വലത്തുവശത്ത് പാക്കനാർപുരം ഹോസ്റ്റൽ കണ്ടപ്പോഴാണ് പെട്ടെന്ന് കേളപ്പൻ മനസ്സിലേക്ക് കടന്നു വന്നത്. പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നല്ലാതെ കേളപ്പനുമായി ഒരു ബന്ധവും തനിക്കില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേളപ്പന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഗുരുവായൂരിൽ പട്ടിണി സമരം നടത്തുകയാണെന്ന് കുഞ്ഞിക്കേളു പറഞ്ഞപ്പോൾ വളരെ അടുത്തുള്ള ഒരാളാണ് അത് ചെയ്യുന്നതെന്ന് തോന്നി. കുന്നിന്റെ ചെരുവുകൾക്ക് മേലെയാണ് ഹോസ്റ്റൽ. ഓടിട്ട ചുവന്ന മേൽക്കൂര, കുന്നിൻ ചെരുവിലൂടെ കേളപ്പൻ നടന്നു വരുന്നതുപോലെ. അങ്ങനെ തനിയെ നടക്കുമ്പോഴാണ് തന്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് രാമർ ചിന്തിക്കുവാൻ തുടങ്ങിയത്. ഇതെന്തൊരു ജീവിതം എന്നും അയാൾക്ക് തോന്നാതിരുന്നില്ല. കണ്ണച്ചനോടൊത്ത് കഴിയുന്നതിൽ ഒരിക്കലും വിഷമം തോന്നിയിട്ടില്ല. തന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അദ്ദേഹം ചെയ്യുന്നു. അമ്മ കിടക്കുന്ന ഭൂമി തിരിച്ചു തരുന്ന കാര്യത്തെക്കുറിച്ച് കണ്ണച്ചനോട് പറയണമെന്ന് പലവട്ടം വിചാരിച്ചതാണ്. പക്ഷേ ഒരിക്കലും അതിന് കഴിഞ്ഞിട്ടില്ല. ചോദിക്കാൻ തുനിയുമ്പോഴൊക്കെ വിചാരിക്കും അടുത്ത പ്രാവശ്യമാകാമെന്ന്. പിന്നെ അത് നീണ്ടു നീണ്ടു പോവുകയായിരുന്നു. നാടിന്റെ പല കാര്യങ്ങളിലും ഇടപെടണമെന്നും വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പഠിപ്പില്ലാത്ത ഒരാൾ എങ്ങനെയാണ് സംസാരിക്കുക, ആളുകളുടെ മുന്നിൽ എങ്ങനെയാണ് വന്നു നിൽക്കുക എന്നീ സംശയങ്ങളാണ് തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും രാമർ തിരിച്ചറിഞ്ഞു. കേളപ്പൻ നടന്നുപോയ വഴികളിലൂടെ തനിയെ ഇങ്ങനെ പോവുമ്പോൾ എന്തൊക്കെയോ ചെയ്യണമെന്ന ആവേശം തന്നിൽ വളരുന്നുണ്ടെന്നും രാമറിന് ബോധ്യമായി. പാക്കനാർപുരം വിജനമായ ഒരു കുന്നിൻ പ്രദേശമാണ്. കറുത്ത ചെറിയ പാറക്കൂട്ടങ്ങളും പ്രത്യിക്കാമാവുകളും നിറഞ്ഞ തരിശുഭൂമി പോലെ തോന്നിപ്പിക്കുന്ന അതിന്റെ ഏകാന്തതയിൽ രാമർ തെല്ലിട നിന്നു. വെയിൽ കനത്തു വരുന്നേയുള്ളൂ. ചൂടേറുമ്പോഴേക്കും വെങ്കപ്പാറ പൊയിലിലെത്താം. ശുദ്ധമായ ഖദറിന്റെ വെളുത്ത മേലാപ്പ് പോലെ തോന്നിപ്പിക്കുന്ന ആകാശം, ഹോസ്റ്റലിന്റെ ചുവന്ന മേൽക്കൂരയോട് ഒരുമി നിൽക്കുന്ന കാഴ്ച രാമർ കണ്ടു. അതിലേക്ക് നോക്കി അയാൾ അതിവേഗം വെങ്കപ്പാറ പൊയിലിലേക്ക് നടന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ തുടർ ഭാഗം നാളെ ഇതേസമയത്ത് കേൾക്കാം.
2: ഞാൻ ഡോക്ടർ ഷാഹിർ ഷാ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 28/6/2026 രാവിലെ 8 മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളി മരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ചു വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OPV വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിലെത്തിക്കുകയും പരിചയമുള്ളവരെ ഈ പ്രോഗ്രാമിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.

ഇന്ത്യൻ നേവി അഗ്നിവീർ അപ്രന്റീസുമാരെ നിയമിക്കുന്നു. 2027 ജനുവരി ഫെബ്രുവരി ബാച്ചുകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. അപേക്ഷകർ 50% മാർക്കോടെ 10 പാസ്സായവരും AICTE അംഗീകാരമുള്ള പോളിടെക്നിക്കുകളിൽ നിന്നും 50% മാർക്കോടെ 3 ഡിപ്ലോമ പാസ്സായവരും ആയിരിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 29. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.joinindiannavy.gov.in. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിധവ 50 കഴിഞ്ഞ വിവാഹിത പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ 2026 വർഷത്തേക്കുള്ള വിവാഹിത പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നാളെ ഇതുവരെ സമർപ്പിക്കാത്തവരും 2019 ഡിസംബർ 31 വരെ പെൻഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് നാളെ ഇതുവരെ പഞ്ചായത്ത് കാര്യാലയത്തിൽ ഹാജരാക്കിയിട്ടില്ലാത്തതുമായ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം പെൻഷൻ സസ്പെൻഡ് ചെയ്യുമെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി അറിയിച്ചു.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ
3: സിനാൻ, കാക്കനാട്.
2: ചോദിച്ചോളൂ, ചോദ്യം ചോദിച്ചോളൂ.
3: ഞാനിപ്പോ ബികോമിന് പഠിച്ചോണ്ടിരിക്കാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ. അപ്പൊ ഇങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട്
2: ചെയ്യാണ്.
3: ഞാനൊരു ഇസ്ലാമിക് കോഴ്സ് പഠിച്ചോണ്ടിരിക്കണ്ടോ അതിനൊപ്പമായിട്ട്. അപ്പൊ ഇനി ഞാൻ മുമ്പോട്ട് ഡിഗ്രി ആയിട്ട് പി ജി എടുക്കണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സ്?
2: അല്ല, ജോലി കിട്ടാനാണോ? ജോലിക്ക് നമ്മളിപ്പോ പഠിക്കുന്ന കോഴ്സുകൾ ബി കോം പഠിക്കണ്ട്, ഇസ്ലാമിക് ഹിസ്റ്ററിയും പഠിക്കണ്ട്, അങ്ങനല്ലേ? അപ്പൊ നമ്മൾക്ക് ജോലി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം വെച്ചാൽ, ഈ നമ്മൾ ബി കോം ഡിസ്റ്റന്റ് ആയിട്ടാ പഠിക്കണത്. അപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുമ്പോൾ ജോലിയൊക്കെ കിട്ടും, പക്ഷെ റെഗുലർ കുട്ടികൾക്ക് കിട്ടണം, അത്രയും സ്പീഡ് കിട്ടില്ല. മോനെ അറിയാലോ, പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ജോലികൾ നമ്മൾ, അതായത് ആ ഏരിയയിലൊക്കെ ട്രൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ബി കോമിന്റെ കൂടെ ഒരു ആഡ് ഓൺ കോഴ്സ് പഠിക്കാം. ഇപ്പൊ തന്നെ അതും ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം, ആഡ് ഓൺ കോഴ്സ്. ഞാൻ മോന് നാല് മേഖല പറഞ്ഞുതരാം. ആ ബി കോമിന്റെ കൂടെ ചെയ്യാവുന്ന ആഡ് ഓൺ കോഴ്സ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ചെയ്യാം, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ചെയ്യാം, ഷിപ്പിംഗ് ചെയ്യാം, മനസ്സിലാണ്ടോ? ഇതുകൊണ്ടാണ് ബി പി ഒ, നാലും ആഡ് ഓൺ കോഴ്സ് ഉണ്ട്. ഇത് പഠിച്ച് പാസ്സായാലും നമുക്ക് ജോലി കിട്ടും. ബി കോം നമുക്കൊരു ഡിഗ്രിക്ക് ഗുണമായി ഈ ആഡ് ഓൺ കോഴ്സ് ഒരു ജോലി കിട്ടും. ഒരാണ്ട് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുന്നതുകൊണ്ട് ആ മേഖലയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയും ജോലിയും കിട്ടാനുള്ള ചാൻസ് കൂടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
0: ഇപ്പോൾ സമയം 8 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിറ്ററി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2023-24 ബാച്ചുകളിലെ മിലിറ്ററി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ രാഷ്ട്രപതി ഭവനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. KSRTC നവീകരണത്തിന് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം ധനവകുപ്പിന് കൈമാറുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിന്ന്. സംസ്ഥാനത്തെ കിം റാങ്ക് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചയ്ക്ക് എറണാകുളത്ത് മന്ത്രി RoG M John ഫലപ്രഖ്യാപനം നടത്തും. എറണാകുളം ജില്ലയിൽ കെട്ടിക്കിടക്കുന്ന ഭൂമി തരം മാറ്റ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കാൻ അടുത്തമാസം 1 മുതൽ 30 വരെ നീളുന്ന കർമ്മ പദ്ധതി നടപ്പാക്കും. തരംമാറ്റ നടപടികൾ വേഗത്തിലാക്കുന്നത് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ G.Priyanka വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. കോതമംഗലത്ത് ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ തിരിച്ചയച്ചത്. ബെൽഫാസ്റ്റിൽ T20 ക്രിക്കറ്റ് ഇന്റർനാഷണലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ അയർലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6 മത്സരം.
4: ആകാശവാണി FM വാർത്തകൾ.
0: ശാസ്ത്രദീപ്തി.
5: എല്ലാം അറിയാമെന്ന് നാം പലപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട്, നല്ലത് തന്നെ. പക്ഷേ അതിനിടയിലും നമുക്കറിയാത്ത, അറിയാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നാം നിരന്തരം കേൾക്കുന്ന, കാണുന്ന ചില ജീവികളുടെ രസകരമായ വിശേഷങ്ങൾ. ചെമ്മീൻ നമ്മളെല്ലാവരും രുചിയോടെ കഴിക്കുന്ന ഒരു മത്സ്യമാണല്ലോ. അതിൻ്റെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ശരീരത്തിൻ്റെ ഏതു ഭാഗത്താവും മറ്റെങ്ങുമല്ല, അതിൻ്റെ തലയിലാണ് അതിൻ്റെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഓന്ത് ഇര പിടിക്കുന്ന എങ്ങനെയെന്ന് നമുക്കറിയാം. അതിൻ്റെ നീളമുള്ള നാക്ക് ഉപയോഗിച്ചാണ് അവ ഇര പിടിക്കുന്നത്. എന്നിരുന്നാലും ആ നാക്കിന് എത്രമാത്രം നീളമുണ്ടാകുമെന്ന് അറിയുമോ? അതിൻ്റെ ശരീരത്തിൻ്റെ തന്നെ അത്ര നീളമുണ്ടാകുമത്രേ ഓന്തിൻ്റെ നാക്കിന്. അത്ഭുതം തന്നെ അല്ലേ? ഒച്ചുകൾ അവരുടെ മെല്ലെ മെല്ലെയുള്ള സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്.

0: എന്നാൽ അവർ വലിയ ഉറക്കപ്രിയന്മാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 3 വർഷം വരെ ഒറ്റയടിക്ക് അവയ്ക്ക് ഉറങ്ങാൻ കഴിയുമത്രേ. ഏതൊരു ജീവിക്കും ശബ്ദമുണ്ടാക്കണമെങ്കിൽ സ്വര നാള പാളി അല്ലെങ്കിൽ വോക്കൽ കോഡ് ആവശ്യമാണ്. എന്നാൽ ഏറ്റവും ഉയരമുള്ള ജീവി ആയിരുന്നാലും ജിറാഫുകൾക്ക് ഈ സ്വര നാള പാളികൾ ഇല്ല. മയിലുകളെ പൊതുവെ നാം ഇംഗ്ലീഷിൽ പീകോക്ക് എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ആൺമയിലുകൾ മാത്രമാണ് പീകോക്ക്, പെൺമയിലുകളെ പീകോക്ക് എന്നല്ല പറയുന്നത്, പീഹൻ എന്നാണ്. അരയന്നങ്ങൾ തൂവെള്ള നിറത്തിലാണ് കാണുന്നതെങ്കിലും ചിലതൊക്കെ പിങ്ക് നിറത്തിലും കാണാറുണ്ട്. അത് അവരിലെ വകഭേദമൊന്നുമല്ല കേട്ടോ, അവർ ചില ചെമ്മീനുകളെയും ആൽഗകളെയും ഭക്ഷിക്കുന്നതുകൊണ്ട് താൽക്കാലികമായി ഉണ്ടാകുന്ന നിറം മാറ്റം മാത്രമാണ്. നമുക്ക് രുചി അറിയണമെങ്കിൽ എന്തു വേണം? നമ്മുടെ നാക്കിൽ രുചിമുകുളങ്ങൾ ഉണ്ടാവണം. എന്നാൽ പൂച്ചകൾക്ക് അവരുടെ നാവിൽ മധുരം അറിയുവാനുള്ള രുചിമുകുളങ്ങൾ ഇല്ല. അതിനാൽ അവയ്ക്ക് മധുരം തിരിച്ചറിയാൻ കഴിയുകയുമില്ല. ഉറുമ്പുകൾ രാത്രിയായാലും പലയിടത്തും ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. സത്യത്തിൽ അവർ ഉറങ്ങാറില്ല, മാത്രമല്ല അവയ്ക്ക് ശ്വാസകോശങ്ങളും ഇല്ല. പൂവുകളിൽ നിന്നാണല്ലോ തേനീച്ചകൾ തേൻ നുകരുന്നത്. ചില സമയത്തൊക്കെ അവർ തേൻ കുടിച്ച് മത്തു പിടിക്കുമ്പോൾ പൂവുകളിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകാറുണ്ടത്രേ. മയക്കമൊക്കെ മാറുമ്പോഴാണ് അവർ പിന്നെയും എണീറ്റ് പറന്നു പോകുന്നത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: എഫ് എം ഡയറി തുടരുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
2: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
1: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
2: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
1: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
3: ഇന്ന് ഈ പരിപാടിയിൽ എൻഡോമെട്രിയോസിസ്, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ശ്രുതി മോഹനുമായി അഭിമുഖം.
4: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയെക്കുറിച്ചാണ്. സാധാരണ പറയാറുണ്ട്, 1 out of 10, 10 സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ ഒരാൾക്കെങ്കിലും ഈ ഒരവസ്ഥ, എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടെന്ന്. ശരിക്കും എങ്ങനെയാണ് ഇതൊരു വ്യക്തിക്ക് അനുഭവപ്പെടുക? എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് എങ്ങനെയായിരിക്കും അനുഭവപ്പെടുന്നത്? അവർക്ക് വേദനയുള്ള ആർത്തവം മറ്റെന്തെല്ലാം വിധത്തിലാണ് അനുഭവപ്പെടുക?
5: മെയിൻലി ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ അനുഭവപ്പെടുന്നത് ഭയങ്കര താങ്ങാൻ പറ്റാത്ത വിധമുള്ള പെയിൻ, ആർത്തവത്തിൻ്റെ ഡ്യൂറിങ്ങും അതിന് മുമ്പായിട്ടുള്ള പെയിൻ. മോസ്റ്റ്ലി ആർത്തവം വരുന്നതിന് 2-3 ദിവസം മുമ്പ് തന്നെ ആ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് ആർത്തവം വരുമ്പോൾ അത് കുറയുന്നതാണ് പതിവ്.
4: നടുവേദനയായിട്ടും
5: കാലിലോട്ട് പോകുന്ന വേദനയായിട്ടും അങ്ങനെയൊക്കെ. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഗർഭാശയത്തിലുള്ള ലൈനിങ് വേറെ അവയവങ്ങളുടെ മേളില് കൂടെ ഗ്രോ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുക. അതിപ്പോൾ ഏതൊരു അവയവവും ആവാം, ഇപ്പം മൂത്രസഞ്ചിയിലും ആവാം, അല്ലെങ്കിൽ കുടലിലും ആവാം. അപ്പം അങ്ങനത്തെ സിംറ്റംസും ഒക്കെ വരാം. കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ മൂത്രതടസ്സങ്ങളോ അതൊക്കെ കോസ് ചെയ്യാം എൻഡോമെട്രിയോസിസ്. പിന്നെ ഒരു സിംറ്റം എന്ന് പറയുന്നത് പാർട്ട്ണറായിട്ട് കോൺടാക്ട് വയ്ക്കുമ്പം അമിതമായ വേദന, അത് വേറെ ഒരു സിംറ്റമാണ്. പിന്നെ ഒരു സിംറ്റം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഭയങ്കര ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ 3-4 പാഡോ അതിന് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന രോഗത്തെ സംശയിക്കേണ്ടത്.
4: ഇത് സാധാരണ 20 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കാണ് കാണുന്നതെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ ആർത്തവത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകാതെ പിന്നീട് വരാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ്?
5: ഏതൊരു പ്രായത്തിലും വരാൻ സാധ്യതയുണ്ട്. കുട്ടികൾ, അതായത് ആർത്തവം തുടങ്ങുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
4: ഇത് ശരിക്കും മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക്, ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
5: ഇല്ല, അത് തീരെ ഇല്ല. ബിക്കോസ് ഇത് പ്യുവർലി ഒരു ഹോർമോൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഹോർമോൺസ് ഉള്ള സ്ഥലത്തെ ഈ ഒരു പ്രശ്നം എൻഡോമെട്രിയോസിസ് വരുള്ളൂ. നമ്മുടെ

0: ഒരു അണ്ഡാശയം ഫംഗ്ഷൻ നിലയ്ക്കുന്ന ഒരു സ്ഥിതിയിൽ ഹോർമോൺസ് വരുന്നില്ല. അപ്പോൾ ഹോർമോൺ കാരണം എൻഡോമെട്രിയോസിസും വരാൻ സാധ്യതയില്ല. അപ്പോൾ ആർത്തവം കഴിഞ്ഞ ഒരാൾക്ക് എൻഡോമെട്രിയോസിസ് തീരെ വരില്ല. ഓവറീസ് ഇല്ലാത്ത ഒരാൾക്ക് എൻഡോമെട്രിയോസിസ് തീരെ വരില്ല.
1: ഇതൊരു ഹോർമോൺ ഇംബാലൻസിന്റെ ഒരു അവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ ഇതിനൊരു കാരണമായിട്ട് അങ്ങനെ പറയാൻ കഴിയുമോ?
0: അതെ അതെ, ഹോർമോൺ ഇംബാലൻസ് ആണ് ഇതിനൊരു കാരണം. പിന്നെ ഓവറീസ് അണ്ടാശയങ്ങളാണല്ലോ നമ്മുടെ ശരീരത്തിൽ സ്ത്രീകളുടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെയിൻലി ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഈസ്ട്രജൻ കൂടുന്ന ഒരവസ്ഥയിലാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ രോഗം വരുന്നത്. അപ്പോൾ ഓവറീസിന്റെ ഫംഗ്ഷൻ ഏതെങ്കിലും തലത്തിൽ നിലയ്ക്കാൻ സാധ്യത വരുമ്പോൾ എൻഡോമെട്രിയോസിസിന്റെ സാധ്യതയും അവിടെ തീരുന്നു.
1: നമുക്ക് ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച്, ഇത് വരാൻ സാധ്യതയുള്ള അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെല്ലാം ഇതിനെ ഒരു അനുകൂലമായ ഘടകമാകാം? ഇങ്ങനെ ഒരു അസുഖം, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്?
0: ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പ്രഗ്നൻസി ആവാതിരിക്കുന്ന ആൾക്കാർ, കല്യാണം കഴിക്കാതെ പ്രഗ്നൻസി ആവാതിരിക്കുന്ന ആൾക്കാരിൽ കുറച്ച് കൂടുതലായിട്ട് കാണും. പിന്നെ അമിതമായ വണ്ണമുള്ള ആൾക്കാർക്ക് ഇത് വേഗം വരാനുള്ള സാധ്യതയുണ്ട്. ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനത്തെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മെയിൻലി പ്രഗ്നൻസി ലേറ്റ് ആക്കുമ്പോഴും ഈസ്ട്രജൻ എക്സ്പോഷർ കൂടുന്ന ഏതൊരവസ്ഥയിലും ഈ ഒരു എൻഡോമെട്രിയോസിസിന്റെ ചാൻസ് കൂടും.
1: ഇത് നമുക്ക് പാരമ്പര്യമായി കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണോ?
0: ചില സ്റ്റഡീസിൽ റോൾ ഉണ്ട് ഫാമിലിയൽ ഇൻഹെറിറ്റൻസിന്റെ, പക്ഷെ അത് മാത്രമല്ല അതിന് കാരണം.
1: ഇത്തരം ഒരവസ്ഥ ഇവിടെ യുട്രൈൻ്റെ ഇന്നർ മെംബ്രൈൻ ഒരു വളർച്ച ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു സങ്കീർണതകൾ, കോംപ്ലിക്കേഷൻസ് എന്തെല്ലാമാകാം?
0: കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒത്തിരി അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്താൽ മെയിൻലി പേഷ്യൻറ്റിനുള്ള ബുദ്ധിമുട്ടുകളാണ്. അത് സഹിക്കാൻ പറ്റാത്ത വേദന, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത പോലത്തെ വേദനയായിരിക്കും എൻഡോമെട്രിയോസിസ് പേഷ്യൻസ് അനുഭവിക്കുന്നത്. പിന്നീട് അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നിന്നാൽ ഓവറിയിൽ വലിയ വലിയ സിസ്റ്റുകൾ ഉണ്ടാവുക, ബ്ലഡ് നിറഞ്ഞ സിസ്റ്റുകൾ ഉണ്ടാവുക, ആ സിസ്റ്റുകൾ പൊട്ടുക, ആ സിസ്റ്റുകളിൽ ഇൻഫെക്ഷൻ വരിക, അത് കാരണം എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടി വരിക. അപ്പോൾ വലിയ വലിയ സിസ്റ്റുകളൊക്കെ എടുത്തു കളയേണ്ട അവസ്ഥ വരാറുണ്ട്. പിന്നെ ഈ ലൈനിങ് വേറെ എല്ലാ അവയവങ്ങളിലും ഗ്രോ ചെയ്യുന്നത് കാരണം അവയവങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നതും അത് കാരണം വേദന കൂടാനുള്ള സാധ്യതയും വേറെ എന്തൊരു സർജറി ചെയ്യുമ്പോഴും ആ ഒട്ടിപ്പിടിക്കൽ കാരണങ്ങളുള്ള കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട്. പിന്നെ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാരിൽ ഒരു 30-40% പേർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാറുണ്ട്. അതായത് ഗർഭധാരണ ഉണ്ടാവാൻ സാധ്യത കുറയുന്നു, വന്ധ്യതയ്ക്ക് ഒരു കാരണമാണത്. അപ്പം അതിലോട്ട് പോവാണ്ട് നമ്മൾ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നതും ഏർലി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുമാണ് ഇതിന്റെ മാർഗം.
1: എങ്ങനെയാണ് ഇത് എൻഡോമെട്രിയോസിസ് ആണ് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുക? സാധാരണ ആർത്തവ സമയത്ത് വേദന എന്ന് പറയുന്ന ഒരു പരാതിയായി വരുമ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്?
0: ആസ് എ പേഷ്യൻറ്റിന്റെ വ്യൂ പോയിന്റ് നിന്ന് നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് വേദനയുള്ള ഏതൊരു സ്ത്രീയും ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ത് കാരണമാണ് ആ വേദന വരുന്നതെന്നുള്ളത്. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് എക്സാമിനൊക്കെ ചെയ്തിട്ട് ഒരു സ്കാനിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എൻഡോമെട്രിയോസിസ്. പക്ഷെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പി, അതായത് കീഹോൾ സർജറിയിൽ കൂടെ നോക്കി കണ്ട് പരിശോധിച്ചെടുക്കുന്നതാണ്. പക്ഷെ 98% കേസസിലും നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴിയും അൾട്രാസൗണ്ട് വഴിയും നമുക്കൊരു ഡയഗ്നോസിസിൽ എത്താൻ പറ്റും.
1: സാധാരണ അങ്ങനെ ഒരു ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പലപ്പോഴും ഈ സർജിക്കൽ കറക്ഷൻ, ശസ്ത്രക്രിയ തന്നെയാണോ ഒരു മാർഗം?
0: വലിയ സിവിയർ ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ്, അതായത് വലിയ സിസ്റ്റുകളുണ്ട്, അവയവങ്ങൾ തമ്മിൽ ഒട്ടലുണ്ട്, അതിൻ്റെയൊക്കെ മെയിൻ ചികിത്സ എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക് സർജറി തന്നെ ആയിരിക്കണം. അതെടുത്ത് മാറ്റാണ്ട് ആ പേഷ്യന്റിന് ഒരു റിലീഫ് വരാൻ പോകുന്നില്ല. അതെടുത്ത് മാറ്റിക്കഴിഞ്ഞ് മെഡിസിൻസ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മെഡിസിൻസിൽ കൊണ്ടുപോയി ചിലപ്പോൾ ആ കണ്ടീഷൻ ഒന്ന് വഷളാവും. മൈൽഡ് എൻഡോമെട്രിയോസിസിലാണെങ്കിൽ നമുക്ക് മെഡിസിനിൽ വെക്കാം, പക്ഷേ മോസ്റ്റ്ലി അത് പേഷ്യന്റിന്റെ നീഡ്സും പേഷ്യന്റിന്റെ ആവശ്യങ്ങളിലും ടൈലേർഡ് ആയിരിക്കും ട്രീറ്റ്മെന്റ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് കുട്ടി ഉണ്ടാവുന്നതായിരിക്കും കൺസേൺ, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ കുട്ടി ഉണ്ടാവുന്നതല്ല കൺസേൺ, പീരിയഡ്സ് പെയിൻ മാത്രമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്യും. പക്ഷേ പിന്നീട് പേഷ്യന്റിന് ഏജ് ഒക്കെ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്യും. പക്ഷേ സർജറി ആവശ്യമുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ സർജറി തന്നെ ചെയ്താലേ കാര്യമുള്ളൂ.
1: നമ്മളിപ്പോ മെഡിക്കലി മാനേജ് ചെയ്യുന്നു ഡോക്ടർ പറഞ്ഞല്ലോ, ഇവിടെ എന്താണ് ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യാണ് മെഡിസിൻ?
0: ഗ്രോത്തിനെ ഹോർമോൺസ് കൊണ്ട് ജസ്റ്റ് അറസ്റ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ ഹോർമോൺസ് നമ്മൾ നിർത്തുന്ന അപ്പം തന്നെ ആ ഗ്രോത്ത് പിന്നെ തിരിച്ചു വരും. അതാണ് അതിന് മെഡിക്കൽ മാനേജ്മെന്റിന്റെ ഒരു ഡ്രോബാക്ക്. സർജിക്കലി നമ്മൾ എല്ലാ ഗ്രോത്തും റിമൂവ് ചെയ്യാണ്ട് ഈ ഒരു ഇതിന് അവസാനമില്ല. ഗ്രോത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അണ്ടാശയം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പം ആ ലൈനിങ് പിന്നെയും പിന്നെയും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. സർജറി ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ ഹോർമോൺസ് കൊണ്ട് അത് സപ്രസ് ചെയ്ത് വെക്കലാണ് ഇതിന്റെ ഒരു മാർഗം.
1: ഒരുപക്ഷെ ഈ സർജറി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്?
0: സാധ്യതയുണ്ട്, പക്ഷെ അത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വേഗം അത് പിടിക്കാൻ പറ്റും, പിന്നെ അത് ഗ്രോ ചെയ്യാൻ പറ്റും.
1: ആ സമയത്ത് ഒരുപക്ഷെ ഒന്നോ എത്രയോ തവണ ഗർഭധാരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ

0: ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരില്ലേ?
1: നല്ല മാറ്റം വരും. ഗർഭധാരണം വരുന്നത് എൻഡോമെട്രിയോസിസിനെ കുറയ്ക്കാൻ നല്ലൊരു വിധിയാണ്. ഈവൻ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന ഹോർമോണും പ്രൊജസ്ട്രോൺ തന്നെയാണ്. പ്രഗ്നന്റ് ആവുമ്പോൾ ഒരു ഫീമെയിലിന്റെ ബോഡിയിലും പ്രൊജസ്ട്രോൺ ആണ് 9 മാസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതും എൻഡോമെട്രിയോസിസിന് ഒരു ട്രീറ്റ്മെന്റ് ആണ്.
0: ഈ ചികിത്സയൊന്നും നടത്താതെ അത് തനിയെ മാറും എന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഇരിക്കാൻ കഴിയുമോ? അങ്ങനെ കാണാറുണ്ടോ തനിയെ മാറുന്ന ഒരവസ്ഥ?
1: അത് പേഷ്യൻസിൽ ഒത്തിരി അങ്ങനത്തെ ചിന്തകൾ കാണാറുണ്ട്. അത് ഭയങ്കര തെറ്റായ ചിന്തയാണ്. ബിക്കോസ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ കൊണ്ടുപോയാൽ അത് ഭയങ്കര വലിയ കോംപ്ലിക്കേഷൻസിൽ 2-3 വർഷം കഴിഞ്ഞ് എമർജൻസി സർജറിയും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു മിത്ത് എന്ന് പറയുന്നത് ഇതൊരു ക്യാൻസർ അല്ല. 1% ചാൻസേ ഉള്ളൂ ഇതൊരു ക്യാൻസറായി മാറാനായിട്ടുള്ളത്. പക്ഷെ അത് മിക്കവാറും നമ്മൾ കാണാറില്ല. അപ്പോൾ ക്യാൻസർ ആണെന്ന് ഓർത്ത് പേടിക്കരുത്. ബട്ട് ട്രീറ്റ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അല്ലെങ്കിൽ അത് സ്റ്റേജ് കൂടിയിട്ട് ഭയങ്കര യൂട്രസ് ആൻഡ് ഓവറീസ് വരെ നീക്കം ചെയ്യേണ്ട അവസ്ഥ വരെ വരാറുണ്ട്.
0: ഈ എൻഡോമെട്രിയോസിസ് കാരണം ഹിസ്റ്റെക്ടമി, അതായത് ഓവർ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്?
1: അതെ അതെ, ഡെഫിനറ്റ്ലി ഉണ്ടാവാറുണ്ട്.
0: ഡോക്ടർ പറയേണ്ട ഈ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞു, ഇത് ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യാൻ കഴിയാറില്ല, ഏതാണ് ശരിക്ക്?
1: ഓപ്പൺ സർജറി ആയിട്ട് ഡെഫിനറ്റ്ലി ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പം സയൻസ് ഇസ് വെരി അഡ്വാൻസ്ഡ് അല്ലേ. പേഷ്യന്റിന് നല്ലത് അതായിരിക്കും. പിന്നെ നമുക്ക് കാണാനും സർജനാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും നല്ലോണം കാണാനും എല്ലാ ഗ്രോത്തും എടുത്ത് കളയാനും ഒക്കെ ലാപ്രോസ്കോപ്പിക് സർജറി ആണ് ബെറ്റർ.
0: എൻഡോമെട്രോസിസ് ഒരു വ്യക്തിയുടെ ഗർഭധാരണത്തെ ശരിക്കും എങ്ങനെയാണ് ബാധിക്കുന്നത്? ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകാമെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ശരിക്കും?
1: ഈ ലൈനിങ് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ കുറച്ച് ടോക്സിക് കെമിക്കൽസും ആ ഗ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ അണ്ഡത്തിനോ മെയിൽ ശരീരത്തിൽ നിന്ന് വരുന്ന ബീജത്തിനോ എഫക്ട് ചെയ്യാൻ പറ്റുന്നത്രയും ടോക്സിക് ആൻഡ് കെമിക്കൽസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു എൻവയൺമെന്റിൽ പ്രഗ്നൻസി ഉണ്ടാവാനും സസ്റ്റെയിൻ ചെയ്യാനും പാടാവും. അതുകൊണ്ടാണ് എൻഡോമെട്രിയോസിസ് രോഗികൾക്ക് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്.
0: പ്രിവെന്റ് ചെയ്യാൻ ഒരു പക്ഷേ ഒരു റിസ്ക് ഫാക്ടർ ഉള്ള ഒരു ഫാമിലി ഗ്രൂപ്പ് എന്നാണ് വരുന്നത്, അതല്ലെങ്കിൽ ഒബേസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്, ഇതെങ്ങനെ നമുക്ക് തടയാൻ കഴിയും, ഇത് വരാതെ സൂക്ഷിക്കാൻ കഴിയും?
1: ഒന്നാമത് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാൻ ഒബേസിറ്റിയും പ്രഗ്നൻസി ധരിക്കാൻ ലേറ്റ് ആവുന്നതും ഒക്കെ ആണല്ലോ. അപ്പോൾ ഒബേസിറ്റി നമ്മളൊന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്റും ഹെൽത്തും എക്സസൈസും ഒക്കെ നോക്കിയിട്ട്. പക്ഷെ അതൊരു സൊല്യൂഷൻ ആവുന്നില്ല. അത് ചെയ്താൽ എൻഡോമെട്രോസിസ് വരില്ല എന്നൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ദീസ് ആർ തിങ്സ് വി ക്യാൻ ഡു ടു ഡിക്രീസ് ദ ഇൻസിഡൻസ്. പിന്നെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ കുറേ ടോക്സിൻസ് ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈഫിൽ, ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം റീസെൻറ്റ് സ്റ്റഡീസിലൊക്കെ പറയുന്നത് എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് എന്നാണ് ഇവരെ പറയുന്നത് തന്നെ ഈ കെമിക്കൽസിനെ. നമ്മൾ അറിയാണ്ട് നമ്മുടെ പാത്രങ്ങളിൽ നിന്നോ നോൺ സ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഇളകി പോകുമ്പോൾ നമ്മൾ അതേ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്നു, അതിനകത്ത് നിന്ന് വരുന്ന ടോക്സിൻസ് അത് ഈവൻ ക്യാൻസറോജനിക് ആണ്. ഹോർമോണൽ ഇംബാലൻസ് ഇസ് ദ ഫസ്റ്റ് തിങ് ആൻഡ് ലേറ്റർ ഇറ്റ് മൈറ്റ് ലീഡ് ടു ക്യാൻസർ ഓൾസോ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ടിഫിൻ കാരിയേഴ്സ്, അതായത് എന്ത് പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മൾ ഒരു ചൂടായിട്ടുള്ള സാധനം അതിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും ചെറിയ ക്വാണ്ടിറ്റീസിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിലോട്ട് ഫുഡ് വഴിയും വെള്ളം വഴിയും കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പോലും അറിയുന്നില്ല. അതെ, ടേക്ക് അവേ കൗണ്ടേഴ്സും ഒക്കെ. അപ്പം ട്രൈ ടു അവോയ്ഡ് പ്ലാസ്റ്റിക്സ്, സ്വിച്ച് ടു ഓർഗാനിക് തിങ്സ്, പേപ്പർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, ഗ്ലാസ് ബോട്ടിൽസ്. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇൻ ദ ലോങ് ടേം ഇറ്റ് വിൽ ക്രിയേറ്റ് എ ബിഗ് ഇമ്പാക്ട്.
0: സാധാരണ എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു വ്യക്തി ഒരു വട്ടം ഗർഭധാരണം കഴിഞ്ഞു, അവരുടെ ഈ ബ്രസ്റ്റ് ഫീഡിംഗും എല്ലാം ഈ അവസ്ഥയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
1: ബ്രസ്റ്റ് ഫീഡിങ്ങും പ്രഗ്നൻസിയും ഒക്കെ ആക്ച്വലി എൻഡോമെട്രിയോസിസിനെ ബെറ്റർ ആക്കും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ പറയാനില്ല. എൻഡോമെട്രിയോസിസിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എൻഡോമെട്രിയോസിസ് എന്ന കണ്ടീഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും എത്രത്തോളം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു. ബിക്കോസ് ആ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ലെവൽ അത് കൂട്ടുന്ന എന്ത് കാര്യം ചെയ്താലും എൻഡോമെട്രിയോസിസ് കുറയും.
0: ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, നമുക്ക് എങ്ങനെയാണ് ലിവിങ് വിത്ത് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്, ഇതെങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി എത്ര കാലം അവർ ഇങ്ങനെ ഒരു വാച്ച്ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം, അതോ പെട്ടെന്ന് തന്നെ നമ്മളൊരു സർജറിയിലേക്ക് ഒരു ചെറുപ്പക്കാരി കുട്ടി പോകേണ്ട കാര്യമുണ്ട്?
1: ആസ് ഐ സെഡ്, എത്രത്തോളം അണ്ഡാശയം ആക്റ്റീവായിരിക്കുന്നോ അത്രത്തോളം ഈ ഡിസീസിനുള്ള ചാൻസും റിക്കറൻസിനുള്ള ചാൻസും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓവറി ഫംഗ്ഷൻ ചെയ്യുന്ന അത്രയും വർഷം തന്നെ എൻഡോമെട്രിയോസിസ് ഉണ്ടാകും. അതെ അതെ. പിന്നെ പ്രഗ്നൻസി ഒക്കെ ആയിക്കഴിയുമ്പോൾ കുറച്ചൊന്ന് കുറയും, പക്ഷെ എൻഡോമെട്രിയോസിസ് മാറില്ല. നമ്മളത് ട്രീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം മെഡിക്കലി ത്രൂ ഹോർമോണൽ ത്രൂ സർജിക്കൽ ത്രൂ. കുറെ പേരിൽ പിന്നീട് അവർക്ക് പ്രശ്നമില്ലാണ്ട് ഇരിക്കാറുണ്ട്, പക്ഷെ നമ്മളത് സ്ക്രീൻ ചെയ്യണം, എല്ലാ വർഷവും ആറ് മാസമൊക്കെ കൂടുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം.
0: സാധാരണ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ളപ്പോൾ ഡോക്ടർ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്? ഒരു ശസ്ത്രക്രിയ
1: മൈൽഡ് ഒക്കെ ആണെങ്കിൽ മെഡിക്കലി നമുക്ക് മാനേജ് ചെയ്യാം, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിലാണ് സർജറി. പിന്നെ അല്ലെങ്കിൽ ഉടനെ ഒരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ

0: ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സർജിക്കലോട്ട് പോവുക.
1: സർജറി വേണമെങ്കിലും ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ആശുപത്രി വാസം കൂടാതെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണോ?
0: അതെ അതെ അതെ, ഈവൻ യങ് കുട്ടികൾക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് ലാപ്രോസ്കോപ്പിക് സർജറി. ഒന്ന് രണ്ട് ദിവസത്തിൽ ഡിസ്ചാർജ് ചെയ്യാം, പഠിത്തം വർക്കൊക്കെ റെസ്യൂം ചെയ്യാം ലാപ്രോസ്കോപ്പിക് സർജറി കഴിഞ്ഞിട്ട്. ഇനി ലാപ്രോസ്കോപ്പിക് സർജറി പറ്റാത്ത ചില കേസിൽ നമ്മൾ ഓപ്പൺ സർജറി തന്നെ ചെയ്യാറുണ്ട്. അതിലാണ് കുറച്ചും കൂടെ റെസ്റ്റൊക്കെ വേണ്ടി വരുന്നത്. ട്രീറ്റ്മെന്റ് ഒക്കെ പേഷ്യന്റിന്റെ നീഡ്സിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്.
1: വിവാഹപൂർവ്വ സർജറി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പല സങ്കോചം ഉണ്ടായിരിക്കാം. കാരണം ഇതിനി അവരുടെ കുടുംബജീവിതത്തെ എങ്ങനെ ബാധിക്കും, അതല്ലെങ്കിൽ ഭാവിയിൽ കുട്ടികളുണ്ടാകാൻ ഗർഭധാരണത്തെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ. അപ്പോൾ ഇത് സുരക്ഷിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു ശസ്ത്രക്രിയയാണ്?
0: ഷുവറായിട്ടും. കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പേഷ്യന്റിന്റെ ഏജും പേഷ്യന്റിന്റെ നീഡ്സും ഒക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് തന്നെ പ്ലാൻ ചെയ്യുന്നത്.
1: ഇത് അവരുടെ ഭാവിയിലുള്ള കുടുംബജീവിതത്തെ ഒരു വിധത്തിലും ബാധിക്കുന്നതല്ല, മാത്രമല്ല കുടുംബജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടാനാണ് സാധ്യത.
0: അതെ അതെ അതെ.
1: ഇത്തരം അവസ്ഥകൾ മാനസികമായിട്ടും അവരെ വളരെ മോശമായി വ്യക്തികളെ ബാധിക്കാറുണ്ടല്ലോ. എങ്ങനെയാണ് ഇത്തരം അസുഖങ്ങൾ അവർക്ക് ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടും ബാധിക്കാറുണ്ട്? അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശിക്കാറുണ്ടോ?
0: ഇത് ഒട്ടും ഡിസ്കസ് ചെയ്യാത്ത, ഒരിക്കലും ആരും ചിന്തിക്കാത്ത ടോപ്പിക്കുകളാണ്. സോ ഓഫ് കോഴ്സ് അത് മെന്റൽ ഹെൽത്തിനെ ഒത്തിരി ബാധിക്കുന്നുണ്ട്. കുട്ടികളെ തന്നെ വീടുകളിൽ നിന്ന് തന്നെ പറയുന്നത് എങ്ങനെയാണല്ലോ, പെയിൻ എല്ലാവർക്കും വരും, കുഴപ്പമില്ല, അത് സഹിക്കുക. അപ്പോൾ കുട്ടികളെ വിചാരിക്കുന്നത് ഇത് നോർമൽ ഒരു പെയിൻ ആണെന്നാണ്. അപ്പോൾ അത് ഒത്തിരി വർഷങ്ങൾ അവരാരോടും പറയാതെ ഉള്ളിൽ വെച്ച് സഹിച്ച് സഹിച്ച് ഇത്രയും ഒരു ജീവിതം ജീവിച്ചിട്ട് പിന്നീട് ഒത്തിരി സിവിയർ ആകുമ്പോഴാണ് ഒപിഡിയിലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊരു പെയിൻ നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിലും ഡയഗ്നോസ് ചെയ്യാനും അത് വർക്കപ്പ് ചെയ്യാനും ഒന്ന് എൻകറേജ് ചെയ്യാം.
1: ഈ അവസ്ഥ നമ്മുടെ മറ്റ് ശാരീരികാരോഗ്യത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാറുണ്ടോ?
0: മെയിൻലി പെയിനിന്റെ കാര്യം കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു മൈൻഡോ വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി പോലും ഉണ്ടാവാറില്ല പേഷ്യൻസിൽ. അത്രയും സിവിയർ പെയിനാണ്. സോ അവരുടെ അക്കാഡമിക് എബിലിറ്റീസും അവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ എഫക്ട് ചെയ്യും ഇത് കാരണം.
1: അപ്പോൾ നമ്മൾ ഈ ഡിസ്മിനോറിയ അതല്ലെങ്കിൽ പെയിൻഫുൾ മെൻസ്ട്രേഷൻ വേദനയോടുള്ള ആർത്തവം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇതിന് കാരണം എൻഡോമെട്രിയോസിസ് ആകാമെന്ന് സംശയിക്കണം. അത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിൻ്റെ പ്രതിവിധികൾ തേടണം.
0: യെസ്, അമിതമായ ആർത്തവ വേദന എന്തായാലും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനൊരു കാരണം മാത്രമാണ് എൻഡോമെട്രിയോസിസ്, വേറെ മുഴകളോ എന്തെങ്കിലും ഉണ്ടെന്ന് എന്തായാലും പരിശോധിക്കണം. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മെഡിസിൻസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. സിവിയർ ഒരു കേസാണെങ്കിൽ നമ്മൾ സർജറിയിലോട്ട് പ്രൊസീഡ് ചെയ്യും. പക്ഷെ സർജറി എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ നീഡ്സും കൺസേൺസും ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഒരിക്കലും ഇത് ഇഗ്നോർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് അത് ചികിത്സിക്കണം.
1: സർജറി വളരെ സുരക്ഷിതവുമാണ്.
0: സുരക്ഷിതമായ സർജറിയാണ്.
1: എൻഡോമെട്രിയോസിസിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടർ പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: എൻഡോമെട്രിയോസിസ് ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ശ്രുതി മോഹനുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
3: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
3: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
5: ഞാൻ ഡോക്ടർ ഷാഹർ ഷാ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 28/6/2026 രാവിലെ 8 മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ച് വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OPV വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിലെത്തിക്കുകയും പരിചയമുള്ളവരെ ഈ പ്രോഗ്രാമിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
3: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
6: കവല

0: അദ്ദേഹത്തിന്റെ നാടകങ്ങൾക്ക് ചില സവിശേഷതകൾ കണ്ടെത്താനാവും. കേരളീയ തനിമയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഗ്രാമീണമായ അന്തരീക്ഷമാണുള്ളത്.
1: നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണപ്പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത്ത് ചെയ്യുന്ന പ്രഭാഷണം.
2: പലായനത്തിന് നേരമായി പ്രിയേ, നാം ഇരിക്കുന്നതീ ചാവേറ് ചാലകങ്ങളിലല്ലോ.
1: വരുൺ മുരളിയുടെ കവിതകൾ.
3: എനിക്ക് അല്പം ദേഷ്യം വന്നു. ഉറുമ്പും പാമ്പും ഒന്നും ഈ കിടക്കയിലില്ല. അമ്മയ്ക്ക് തോന്നണതാവും. തോന്നണതോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു.
1: സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിക്കുന്ന കഥ വിചിത്ര ജീവികൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
4: കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സുകളുടെ ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. കൊച്ചി, തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ക്ലാസ് സമയം. ഒരേ സമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ലഭ്യമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രവൃത്തി പ്രായപരിധിയില്ല. ജേർണലിസം, മോജോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ് ടെക്നിക്, ഫോട്ടോ ജേർണലിസം, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നേടാം. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kma.ac.in. വിളിക്കേണ്ട നമ്പർ 0484-242-2275. 0484-242-2275. അവസാന തീയതി ഈ മാസം 30.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ ബി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 10:55 നാട്ടുവിശേഷം, 11 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി, 11:30 എൻ സി ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാരയിൽ മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, ഈ വിഷയത്തിൽ ഡോക്ടർ നീലി എസ് എസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 3 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. കാർഷിക ജീവനത്തിൽ മധുരയ്ക്കും ആദായം നൽകും റംബൂട്ടാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന തിരുമാറാടിയിലുള്ള എം സി സാജു സംസാരിക്കുന്നു. 70 പച്ചക്കറി കൃഷിയും തേനീച്ച വളർത്തലും ചെയ്യുന്ന പെരുമ്പാവൂർ സ്വദേശിനി കെ ആർ ഉഷാദേവി പങ്കെടുക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്രഗാനം, 7:25 വാർത്തകൾ, 7:35 മുതൽ 9 എഫ് എം ഈവനിംഗ്. ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം, 8 ആകാശവാണി എഫ് എം വാർത്തകളിൽ ശാസ്ത്രദീപ്തി, 8:05 ആസ്റ്റർമെഡ് സിറ്റി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസും പ്രതിവിധികളും, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സജന ടിയുമായി അഭിമുഖം, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9 ന്യൂസ് അറ്റ് 9, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി, കാവാലം നാരായണ പണിക്കർ നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ ഡോക്ടർ ആശാലത ചെയ്യുന്ന പ്രഭാഷണം, സുരേഷ് കീഴിലത്തിന്റെ കഥ, വിചിത്ര ജീവികൾ, വരുൺ മുരളിയുടെ കവിതകൾ, 10 ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ഷെഹനായി കച്ചേരി, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിൽ.

ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, അന്താരാഷ്ട്ര കോടതിയായ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം എവിടെയാണ്? നെതർലാൻഡ്സിലെ ദി ഹേഗിലുള്ള പീസ് പാലസിലാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് സ്ഥിതി ചെയ്യുന്നത്. നെതർലാൻഡ്സിലെ ദി ഹേഗിലുള്ള പീസ് പാലസിലാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പരമാധികാര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾ പരിഹരിക്കുകയും അംഗീകൃത യു എൻ ഏജൻസികൾ പരാമർശിക്കുന്ന നിയമപരമായ ചോദ്യങ്ങളിൽ ഉപദേശക രീതിയിൽ അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്യുന്നു. പരമാധികാര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾ പരിഹരിക്കുകയും അംഗീകൃത യു എൻ ഏജൻസികൾ പരാമർശിക്കുന്ന നിയമപരമായ ചോദ്യങ്ങളിൽ ഉപദേശക രീതിയിൽ അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്യുന്നു. ചിന്താശകലം: ലോകത്തിന് വേണ്ടത് ദാനധർമ്മമല്ല, നീതിയാണ്. ലോകത്തിന് വേണ്ടത് ദാനധർമ്മമല്ല, നീതിയാണ്. മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിന്റെ വാക്കുകൾ. ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. എഫ് എം ഡയറി വീണ്ടും നാളെ ഇതേ സമയത്ത്. പ്രിയ ശ്രോതാക്കളെ, സമാധാനം നിറഞ്ഞ ഒരു ദിനം സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. ഹലോ, VPS ലേക്ഷോർ.

0: ഹലോ, VPS ലേക്ഷോർ. കാലത്തിന്റെ അനശ്വര പ്രവാഹത്തിൽ നമുക്കായി ഒരു കൊച്ചു നിമിഷം. അവിടെ നമുക്ക് മാത്രമായി കൊച്ചു കൊച്ചു ഇടങ്ങളും. നമ്മുടെ ജീവിത സമയം എത്ര നൈമിഷികമാണ്, നമ്മുടെ ഇടങ്ങൾ എത്ര നിസ്സാരം. പ്രാപഞ്ചികത ഒരു മഹാപ്രവാഹമാണ്, എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാലവും സ്ഥലവും അതിലാശ്രിതമായ സർവവും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. പരിവർത്തനത്തിന്റെയും പരിണാമങ്ങളുടെയും ഒഴുക്കാണത്. എല്ലാം മാറ്റിത്തീർക്കുന്ന കാലചക്രത്തിന്റെ അനർഘ പ്രവാഹം. മഹാകാലത്തിന്റെ ഒരു നേർത്ത ബിന്ദുവിൽ വന്നു പോകുന്ന മനുഷ്യൻ ആ ഒഴുക്കും അതിന്റെ പ്രയാണവും ലക്ഷ്യവും കാണാതെ തീരങ്ങളിൽ സ്മാരകങ്ങൾ തീർത്ത് അഭിരമിക്കുകയാണ്. ഒഴുകിപ്പോയതാണ് ചരിത്രം പ്രിയരെ, അല്ലെങ്കിൽ നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെങ്ങനെയാണ് പിന്നെ സ്മാരകങ്ങൾ തീർക്കാനാവുക? ഗുഡ് മോർണിംഗ്, ആശലതയാണ്. തുടങ്ങണ്ടേ നമ്മുടെ പ്രിയ പ്രോഗ്രാം ഹലോ VPS ലേക്ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ദി സെയിം ഡാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ഗർവാസിസ് ചേട്ടനാണോ?
2: അതെ.
0: ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്നും ആശലതയാണ് ചേട്ടാ. ഡീന ആരാണ്?
2: ഡീന, ഡീന.
0: ആ, ഡീനയാണ് പറഞ്ഞത് വിളിക്കണെന്ന്.
2: മരുമകളാണ്.
0: ഓക്കെ,
3: പറയൂ.
0: ആള് മാറിയോ? ഇതാരാണ്?
3: ഞാൻ ഡീനയുടെ ഭർത്താവിന്റെ അമ്മയാ.
0: ഗർവാസിസ് ചേട്ടനെ വിളിക്കുന്നത്.

0: ക്ഷണം പറഞ്ഞ് ഡീന മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ വിളിച്ചത്.
1: ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് റേഡിയോയുടെ ആരാധികയാണ്.
0: ആണോ?
1: പിന്നെ പ്രത്യേകമായിട്ട് ഈ പരിപാടിയിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്റെ ലൈഫിനെ തന്നെ ബാധിച്ചിട്ടുണ്ട്.
0: അതെങ്ങനെ? പറയൂ പറയൂ, അത് കേക്കട്ടെ.
1: ആ കാരണം എന്താ വെച്ച് കഴിഞ്ഞാ, എല്ലാരും പോയി കഴിയുമ്പോ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ലൈഫായിരുന്നു എന്റെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഈ പാട്ട് കേൾക്കുക, പിന്നെ ആശ മാമിന്റെയും ബാലകൃഷ്ണ സാറിന്റെ ഒക്കെ ആ പ്രോഗ്രാം കേൾക്കുക എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അതിലുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാം അങ്ങനെ ഒരു പ്രചോദനമായിരുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ.
0: അപ്പൊ
1: ഞാൻ എന്റെ മരുമകള് വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ റേഡിയോ അവൾക്ക്, അവളങ്ങനെ റേഡിയോ വെച്ച് പരിചയമില്ല, പക്ഷെ അവളും ഇപ്പൊ ഭയങ്കര പാട്ട് കേട്ടാലേ അവൾക്ക് ഫുഡ് പാകം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അടുക്കളയിൽ
0: വെച്ചിരിക്കുവാം. പക്ഷെ കുറെ നേരമായി നമ്മൾ സംസാരിക്കുന്നു, പേര് പറഞ്ഞില്ലേ, എന്താ പേര് ചേച്ചിയുടെ?
1: എന്റെ പേര് മാജി. എനിക്ക് രണ്ട് മക്കള്, മകനും മകളും. മകന്റെ ഭാര്യയാണ് ഡീന.
0: ഓക്കെ. മകന്റെ പേര്?
1: മകന്റെ പേര് ഡോണി. മകളുടെ പേര് ഡോണ.
0: ഡോണ എന്താ ചെയ്യുന്നേ?
1: ഡോണ അധ്യാപികയാണ്. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവള് തൃശ്ശൂരാണ്. രണ്ട് കുഞ്ഞു മക്കളുണ്ട്, രണ്ട് പെൺകുട്ടികള്. മോനൊരു കൊച്ചു മോനുണ്ട്.
0: മോനെന്താ ജോലി?
1: മോനും മരുമകളും ഒരു കമ്പനിയിൽ തരണം, IT ഫേമാണ് അവര്.
0: നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്?
1: ഞങ്ങള് താമസിക്കുന്നത് ആലങ്ങാട്, ആലുവ പറോ റൂട്ടില്, ആലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: ഗർവാസി സേട്ടൻ എന്തായിരുന്നു ജോലി?
1: ഗർവാസി സേട്ടൻ 17 വർഷം ആർമിയിലായിരുന്നു. അവിടെ നിന്ന് പോകുന്നതിന് ശേഷം LIC എംപ്ലോയി ആയി. 25 വർഷം ഉണ്ടായിരുന്നു, 17 വർഷം ആർമിയിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ റിട്ടയർഡ് ലൈഫാണ്. പേരക്കുട്ടീനെ നോക്കി ഞങ്ങള് ഇരിക്കുന്നു.
0: മാജി ഇവിടുത്തെ കാര്യം തന്നെയാണോ?
1: എന്റെ സ്വന്തം നാട് വൈപ്പിനാണ്, ഞാറക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്.
0: ഈ പേര് കേട്ടപ്പോ എനിക്ക് തോന്നി
1: അതെന്താ മാമിന് അങ്ങനെ തോന്നി.
0: അല്ല, പൊതുവെ ആംഗ്ലോ ഇന്ത്യൻസിന്റെ പേരല്ലേ മാജി എന്നൊക്കെ വരിക?
1: ആ മാജി, അതെ അതെ, അത് പറയും. ആംഗ്ലോ ഇന്ത്യൻസിന്റെ പേരാണോന്ന് പലരും ചോദിച്ചത്. പിന്നെ ഞങ്ങൾ, എന്റെ പേര് തന്നെ റയറാണ്, അങ്ങനെ അധികം പേർക്കും.
0: അതാണ് ഞാൻ ചോദിക്കാൻ കാരണം, ഈ നാട്ടുകാരിയാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊന്നും മാജി എന്നുള്ള പേര് അങ്ങനെ
1: ഇടൂലില്ല.
0: പിന്നെ ഡൽഹിയിലൊക്കെ പോയാൽ അമ്മേനെ മാജി മാജി എന്ന് വിളിക്കുന്ന അല്ലാണ്ട് ഇതൊരു പേരായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ചിന്ത അങ്ങനെയൊക്കെ പോയതാണ്.
1: ശരി ശരി ശരി.
0: ജോലി ചെയ്യുന്ന ആളാണോ മാജി?
1: ഇല്ല, ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. ഇപ്പം വീട്ടമ്മയ്ക്ക് ഒരുപാട് പണി ഉണ്ടാവും, കുട്ടികളെ നോക്കല് തന്നെ.
1: കുട്ടികള്.
0: ഓക്കെ. അപ്പൊ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് വേണ്ടത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില്ലേ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില്ല യേശുദാസ് പാടിയ
0: മിഴിയോരം. അടിപൊളി പാട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചിരുന്ന് ആ പാട്ട് കേൾക്കാം.
1: ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ എനിക്ക് ഇങ്ങനെ ആശമായിട്ട് സംസാരിക്കാം.
0: ആശ മേമൊന്നുമില്ല, ആശ ആശയായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ചേച്ചി എന്ന് വിളിച്ചോളൂ, അത്രേ ഉള്ളൂ.
1: പിന്നെ ഞാനും എന്റെ മകളും ഉപേക്ഷയൊക്കെ പാടും. അവള് പള്ളിയില് ഗായികയായിരുന്നു. അതിനുശേഷം അവള് അവിടെ ചെറുതായിട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഒരു പ്രൊഫഷണൽ ആയിട്ടൊന്നും പാടാൻ പോയിട്ടില്ലെങ്കിലും
0: അത്യാവശ്യം മൂളിപ്പാട്ടൊക്കെ പാടുന്ന ആൾക്കാരാണ്. പാട്ട് പാടുന്നോ?
1: പാട്ട് പാടാൻ ഇഷ്ടമാണ്, കേൾക്കുന്നത് ഇഷ്ടമാണ്. സംഗീതമാണ് എന്റെ ഒരു ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
0: അപ്പൊ ഒരു പാട്ട് പാടും നോക്കട്ടെ, ആരോഗ്യം ഞങ്ങൾ കുറച്ച് കൂട്ടിത്തരാം.
1: രണ്ടു വരി പാടാം.
0: ആ രണ്ടു വരി മതി.

0: ഡീനയുടെ അടുത്ത് അന്വേഷണം പറയൂ, പാട്ട് വെച്ചുതരാം.
1: പറയാം പറയാം.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ബൈ ബൈ
1: ബൈ ബൈ. ഓക്കെ.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയപ്പെട്ട ആശേച്ചി, ബാലേട്ട, ഹലോ. VPS ലേക്ഷോർ ഉഷാറായിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും.
2: നമ്മുടെ ജീവിതത്തിൽ ചില ശബ്ദങ്ങളുണ്ട്, അത് കേൾക്കാൻ യാതൊരുവിധ കാരണങ്ങളും ബോധ്യപ്പെടുത്തലുകളും ആവശ്യമില്ലാത്തവയാണ്. അതിലേറ്റവും പ്രിയങ്കരമായ ശബ്ദമാണ് അച്ഛ എന്ന വിളി. ആ വിളിക്ക് പിന്നിൽ ഒരുപക്ഷെ വലിയ ആവശ്യങ്ങളോ കാര്യസാധ്യങ്ങളോ ഉണ്ടാകണമെന്നില്ല. വെറുതെ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ, നമ്മളെ കേൾക്കാൻ ഈ ലോകത്തൊരാളുണ്ട് എന്ന വലിയ ആത്മവിശ്വാസത്തിൽ നിന്നും, ഉള്ളിന്റെ ഉള്ളിൽ നിന്നും തനിയെ ഉയർന്നു വരുന്ന ഒന്നാണ് അത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ആ വിളിക്ക് തിരികെ മറുപടി തരാൻ, ഇത് ആ മോളായിരിക്കോ മോനായിരിക്കോ?
0: മോൾ.
2: അല്ല, ഞാൻ ചോദിച്ചത്
0: മോള്.
2: മോള്. ഓക്കെ. ഒരു സുപ്രഭാതത്തിൽ ആ വിളിക്ക് തിരികെ മറുപടി തരാൻ ഒരാളില്ലാതാകുക എന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടലുകളിൽ ഒന്നാണ്. കാലം എത്രയൊക്കെ വേഗത്തിൽ മുന്നോട്ട് പാഞ്ഞാലും, നമ്മൾ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വിജയിച്ച് കൊടുമുടികൾ കയറിയാലും, ചില ശൂന്യതകൾ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും. അതിനെ നികത്താൻ മറ്റൊന്നിനും ആർക്കും കഴിയില്ല. അച്ഛൻ എന്നത് വെറുമൊരു വ്യക്തിയോ രക്തബന്ധമോ മാത്രമല്ല, അതൊരു വലിയ സംരക്ഷണ കവചമാണ്. ആ കവചം തകർന്നു വീഴുമ്പോഴാണ്

നമ്മൾ ശരിക്കും ഈ ലോകത്തിന്റെ വന്യതയിലേക്ക് ഒറ്റക്കായി പോകുന്നത്. ഇപ്പോഴും വൈകുന്നേരങ്ങളിൽ വീടിന്റെ ഉമ്മറത്തെ ആ പഴയ ചാരുകസേരയിലേക്ക് നോക്കുമ്പോൾ നെഞ്ചിലൊരു പിടച്ചിലുണ്ട്. പത്രത്തിന്റെ താളുകൾ മടക്കുന്ന ആ ശബ്ദവും ചെറിയൊരു ചുമയോടെ കണ്ണട ശരിയാക്കി നമ്മളെ നോക്കുന്ന അച്ഛന്റെ ആ കടുപ്പമുള്ള നോട്ടവും ഇപ്പോഴും ആ മുറിയിലെ വായുവിൽ എവിടെയോ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നും. പകൽ മുഴുവൻ ആളുകൾക്കിടയിലും ജോലികൾക്കിടയിലും തിരക്കുകൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ വേദന മറന്നേക്കാം. എന്നാൽ രാത്രിയുടെ കനത്ത നിശബ്ദതയിൽ സ്വന്തം മുറിയുടെ വാതിലടച്ച് കിടക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു വിളി അണപൊട്ടി ഉയരും. ആ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന മനസ്സിനും ആ സ്നേഹം ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ലെന്ന കഠിനമായ യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ആ നിമിഷങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര വേദനാജനകമാണ്. അച്ഛന്മാരുടെ സ്നേഹം എപ്പോഴും ഒരു മഹാസമുദ്രം പോലെയാണ്. അതിന്റെ ആഴവും പരപ്പും പുറമേക്ക് കാണാൻ കഴിയില്ല. അമ്മമാരെപ്പോലെ സങ്കടങ്ങളും സ്നേഹവും പെട്ടെന്ന് കരഞ്ഞു തീർക്കാനോ പ്രകടിപ്പിക്കാനോ അവർക്കറിയില്ലായിരിക്കാം. പക്ഷേ ഉള്ളിൽ അവർ നമുക്ക് വേണ്ടി മാത്രം ഒരുകിത്തീരുന്നവരാണ്. അച്ഛൻ വിട പറഞ്ഞു പോയ ശേഷമാണ് മൂപ്പർ പതിവായി ഉപയോഗിച്ചിരുന്ന പഴയ മേശവലിപ്പ് ഞാൻ തുറന്നു നോക്കിയത്. അതിൽ അച്ഛന്റെ പഴയൊരു റിസ്റ്റ് വാച്ചും മഷി ഉണങ്ങിയ പേനയും എല്ലാ കാര്യങ്ങളും കുറിച്ചു വെക്കുന്ന ഒരു ചെറിയ ഡയറിയും ഉണ്ടായിരുന്നു. ആ ഡയറിയുടെ മഞ്ഞ നിറം പടർന്ന താളുകൾ മറിച്ചു നോക്കിയപ്പോൾ എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. അതിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരിടത്തു പോലും അച്ഛന്റെ സ്വന്തം ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ആയിരുന്നില്ല. മക്കളുടെ കോളേജ് ഫീസ് അടക്കേണ്ട തീയതികൾ, അടുത്ത മാസത്തെ വീട്ടു ചെലവുകളുടെ കൃത്യമായ കണക്കുകൾ, നമുക്ക് വാങ്ങിത്തരേണ്ട ചെറിയ സമ്മാനങ്ങളുടെ വിവരങ്ങൾ, തനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ സ്വന്തം വസ്ത്രങ്ങളോ ആഗ്രഹങ്ങളോ പുതുക്കാൻ താല്പര്യം കാണിക്കാതെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യന്റെ ആയുസിന്റെ അടയാളമായിരുന്നു ആ ഡയറി. വീഴാൻ പോകുമ്പോൾ താങ്ങായിരുന്ന ആ ശക്തമായ കൈകൾ ഇന്ന് കൂടെയില്ല. അച്ഛൻ കൂടെയുള്ളപ്പോൾ നമുക്ക് ഈ ലോകത്ത് ഒന്നിനെയും പേടിയുണ്ടാകില്ല. പരാജയപ്പെട്ട് തളർന്നു നിൽക്കുമ്പോഴും തോളി തട്ടി സാരമില്ലടാ ഞാൻ കൂടെയുണ്ട്, അപ്പം മോളല്ല കേട്ടോ കൂടെയുണ്ട് എന്ന് പറയാൻ ആ ശബ്ദമുണ്ടെന്ന ധൈര്യമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചിരുന്നത്. ആ വലിയ തണലാണ് ഇന്നില്ലാതായിരിക്കുന്നത്. മേശപ്പുറത്തിരിക്കുന്ന പഴയ വാച്ചിലെ സൂചികൾ ഇപ്പോഴും ചലിക്കുന്നുണ്ട്. പക്ഷേ അത് കയ്യിൽ കെട്ടിയ മനുഷ്യൻ മാത്രം കാലത്തിന്റെ ഏതോ കോണിൽ നിശ്ചലമായിപ്പോയി. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണുകൾ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ ചില നേരങ്ങളിൽ അതൊരു വലിയ നൊമ്പരമായി മാറാറുണ്ട്. ജീവിതത്തിൽ വലിയൊരു സന്തോഷമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകാരം നമ്മളെ തേടി വരുമ്പോൾ ഇപ്പോഴും എന്റെ കൈകൾ അറിയാതെ ഫോണിലേക്ക് പോകും. കോണ്ടാക്ട് ലിസ്റ്റിലെ അച്ഛൻ എന്ന രണ്ടക്ഷരമുള്ള പേര് തിരയാൻ. ഞാൻ ഇപ്പോഴും അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ആ നമ്പറിൽ തൊടുമ്പോൾ നെഞ്ചൊന്നു പിടയും ആ ചേച്ചി. ഇനി ഒരിക്കലും റിംഗ് ചെയ്യില്ല എന്നറിഞ്ഞിട്ടും മറതലക്കിൽ നിന്നും ആ ഗൗരവമുള്ള ശബ്ദം ഇനി കേൾക്കില്ല എന്ന് ബോധ്യമുണ്ടായിട്ടും വെറുതെ ആ സ്ക്രീനിലേക്ക് നോക്കി നമ്മളിങ്ങനെ ഇരുന്നു പോകും. ഒരുപക്ഷെ മരണത്തിന് ഒരു മനുഷ്യന്റെ ശരീരത്തെ മാത്രമേ ഇല്ലാതാക്കാൻ കഴിയൂ. അവർ നമുക്ക് നൽകിയ ഓർമ്മകളെയും അവർക്കായി നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെയും തൊടാൻ പോലും അതിന് കഴിയില്ല. വഴിയിലൂടെ നടക്കുമ്പോൾ മറ്റാരെങ്കിലും തങ്ങളുടെ അച്ഛനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടി അച്ഛന്റെ കൈപിടിച്ച് നടന്നു പോകുന്നത് കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറയാറുണ്ട്. അത് അവരോടുള്ള അസൂയ കൊണ്ടല്ല, മറിച്ച് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ ആ സുവർണകാലം ഓർത്തു പോകുന്നത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ വൈകി മാത്രം ചിന്തിക്കും, അച്ഛൻ കൂടെയുണ്ടായിരുന്ന അവസാന നാളുകളിൽ കുറച്ചുകൂടി സമയം അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാമായിരുന്നു എന്ന്, കൂടുതൽ സംസാരിക്കാമായിരുന്നു എന്ന്, ആ കൈകളിൽ കോർത്തു പിടിച്ച് ഒരുപാട് യാത്രകൾ പോകാമായിരുന്നു എന്ന്. എന്നാൽ ആ തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴേക്കും കാലം അവരെ നമ്മിൽ നിന്ന് ഒത്തിരി ദൂരേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകും. ആ നഷ്ടബോധം എന്നും ഉള്ളിൽ വലിയൊരു കനലായി അവശേഷിക്കുക തന്നെ ചെയ്യും. ഒരച്ഛന്റെ വിയോഗം സൃഷ്ടിക്കുന്ന ശൂന്യത ജീവിതത്തിൽ ഒരിക്കലും പൂർണ്ണമായി മാറിപ്പോകില്ല. നമ്മൾ ആ വേദനയുമായി പൊരുത്തപ്പെടാനും അതിനെ ഉള്ളിലൊതുക്കി ജീവിക്കാനും പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എങ്കിലും ഈ വലിയ ശൂന്യതയ്ക്കുള്ളിലും ഒരു വലിയ വെളിച്ചമുണ്ടാശേച്ചി. നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നുവോ, നമ്മളിൽ മറ്റുള്ളവർ കാണുന്ന നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണോ, അതൊക്കെയും ആ മനുഷ്യൻ സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് പകർന്നു തന്നതാണ്. അച്ഛൻ പഠിപ്പിച്ചു തന്ന മൂല്യങ്ങളും കാണിച്ചു തന്ന നേർവഴികളും തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും അച്ഛന്റെ ഒരു ഭാഗം നമ്മളിലൂടെ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരാളോട് കാണിക്കുന്ന കരുണയിൽ അച്ഛനുണ്ട്. പ്രതിസന്ധികളിൽ നമ്മൾ കൈവിടാതെ സൂക്ഷിക്കുന്ന ആത്മവിശ്വാസത്തിൽ അച്ഛനുണ്ട്. നമ്മുടെ ഓരോ വിജയങ്ങളിലും ആ പ്രാർത്ഥനയുടെ വലിയ തണലുണ്ട്. അച്ഛ എന്ന് നീട്ടി വിളിച്ചാൽ മറുപടി തരാൻ ഇന്നും ആരുമില്ലായിരിക്കാം. ആ ശബ്ദം കേൾക്കാൻ മനസ്സ് എത്രയൊക്കെ കൊതിച്ചാലും യാഥാർത്ഥ്യം കഠിനമായി തുടരുക തന്നെ ചെയ്യും. എങ്കിലും ആകാശത്തിലെ ഏതോ നക്ഷത്രമായിരുന്ന് അച്ഛനിപ്പോഴും എന്നെ തന്നെ നോക്കുന്നുണ്ടാകും എന്നൊരു കൊച്ചു വിശ്വാസം, അത് മതി നമുക്ക് ബാക്കി ജീവിതം ധൈര്യത്തോടെ ജീവിച്ചു തീർക്കാൻ. ആ പ്രിയപ്പെട്ട ഓർമ്മകൾക്ക് മുന്നിൽ
ഒരിക്കലും

0: തിരികെ ലഭിക്കാത്ത ആ വലിയ സ്നേഹത്തിന് മുന്നിൽ കണ്ണീരോടെ നന്ദിയോടെ പ്രണാമം. അച്ഛൻ തന്ന തണൽ എന്നും നമ്മുടെ ഉള്ളിൽ ഒരു കാവലായി തന്നെ ഉണ്ടാകും തീർച്ചയായും. അച്ഛ, ലക്ഷ്മിക്കുട്ടിയാണ് കത്തയച്ചിരിക്കുന്നത്.
1: ഇല്ല, ലക്ഷ്മിക്കുട്ടി, ഞാൻ ഇതൊരു പെൺകുട്ടിയാകും എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, കൂടുതൽ പെൺകുട്ടികൾക്ക് അച്ഛനോടൊരു അടുപ്പുണ്ടാകും, അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് അമ്മയോടും ഒരു അടുപ്പുണ്ടാകും. മറ്റേയാളെ ഇഷ്ടമല്ല എന്നല്ല അതിന്റെ അർത്ഥം, അങ്ങനെയാണ് കാലത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഡാനി എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുത്ത സമയത്ത്, ആശിച്ചിയുടെ അമ്മയുടെ അച്ഛന്റെയും പ്രായമുള്ള ആൾക്കാരെയൊക്കെ അച്ഛ അമ്മ എന്നാണല്ലോ വിളിക്കുന്നത്, അതെന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രായത്തിലുള്ള എല്ലാവരെയും അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. കാരണം ഒരു സ്ഥലത്ത് നമുക്ക് നഷ്ടമായത് വേറൊരു സ്ഥലത്ത് കൂടെ നമുക്ക് കയ്യെത്തി

നഷ്ടം. കാരണം ഒരു സ്ഥലത്ത് നമുക്ക് നഷ്ടമായത് വേറൊരു സ്ഥലത്ത് കൂടെ നമുക്ക് കയ്യെത്തി പിടിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ അച്ഛൻ നമ്മൾ ആഗ്രഹിച്ച പ്രകാരം കൂടെ നിൽക്കാൻ സാധിച്ചിട്ടില്ല, അതിന് കാലം അനുവദിച്ചിട്ടില്ല. ആ ഒരു സങ്കടം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ആ പ്രായത്തിലുള്ള ഓമനത്തുള്ള നല്ലൊരു അച്ഛനെ കണ്ടാ ഞാൻ എല്ലാം അടുത്ത് കൂടി കയ്യൊക്കെ പിടിച്ച് അച്ഛാന്ന് പറഞ്ഞ് ഞാൻ പോകും. കാരണം ഞാൻ എന്റെ ആഗ്രഹം അവിടെ തീർക്കുക ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് പലപ്പോഴും എന്റെ അമ്മ പറയും, നീ എന്തിനാ എല്ലാരും ഇങ്ങനെ അച്ഛാന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാറില്ല, അത് ബയോളജിക്കലല്ലേ, ഞങ്ങൾ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയും. അതൊരു ഇഷ്ടമാണ്. ഇനി ഇതിനൊക്കെ ഉപരിയായിട്ട് ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ അച്ഛനും അമ്മയും ഉള്ള സമയത്ത് ആവോളം സ്നേഹിക്കുക. എന്തൊക്കെയാണോ അവരുടെ ആഗ്രഹങ്ങൾ അതൊക്കെ സാധിപ്പിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. അവരില്ലാതായതിന് ശേഷം അവരെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉള്ള സമയത്ത് അവരെ രാജാവിനെ പോലെയും രാജ്ഞിയെ പോലെയും പരിപാലിക്കുന്നതാണ് നല്ലത്.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ശശിജി, ബാലേട്ട, ഡിസംബർ എന്ന് കേൾക്കുമ്പോ ആദ്യം ഓർമ്മയിൽ വരുന്നത് ക്രിസ്മസ് തന്നെയായിരിക്കും. അതിനാൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ബെസ്റ്റ് ജൂണില് ഡിസംബറിനെ കുറിച്ച്. എനിക്ക് രണ്ട് മക്കൾ, മൂത്ത മകൻ വിജയ്, രണ്ടാമത്തെ മകൻ അജയ്. ഞങ്ങൾ വീട്ടിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ചെറിയ രീതിയിലൊക്കെ ഒരുക്കാറുണ്ട്. അജയ് UKGയിൽ പഠിക്കുമ്പോൾ ആ വർഷത്തെ ട്രീയും പുൽക്കൂടും ഒരുക്കി കഴിഞ്ഞപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ബോക്സിൽ ഇഷ്ടമുള്ള സാധനം എഴുതി ട്രീയിൽ തൂക്കിയാൽ സാന്റക്ലോസ് ക്രിസ്മസ് രാത്രിയിൽ വന്ന് നോക്കുകയും സമ്മാനം തരികയും ചെയ്യുമെന്ന്. അവൻ 24-ാം തീയതി കടലാസ് വെട്ടി ബോക്സ് ഉണ്ടാക്കി അതിൽ കാർ എന്നെഴുതി വെച്ചു. 2 ദിവസം മുമ്പ് അവൻ എന്നോട് കാറാണ് എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞതും അവൻ അറിയാതെ അത് വാങ്ങിച്ച് പൊതിഞ്ഞ് രാത്രിയിൽ പുൽക്കൂടിന്റെ അടുത്ത് വെച്ചു. രാവിലെ എഴുന്നേറ്റ് നേരെ പോയത് പുൽക്കൂടിലേക്കാണ്. സമ്മാനപ്പൊതി കണ്ടതും അവന് സന്തോഷമായി. അവന്റെ സന്തോഷം ഒന്ന് കാണണോ ആശിജി ബാലേട്ട? മൂത്ത മകന് വേണ്ടിയും ഞാൻ പേനയോ കർച്ചീഫോ തുടങ്ങിയ ചെറിയ സാധനങ്ങളും വാങ്ങിവെച്ചിരുന്നു. ഞാനും മൂത്ത മകനും ഇവന്റെ സന്തോഷം കാണുമ്പോൾ ചിരിക്കും. കൂട്ടുകാരോടെല്ലാം അവൻ ഇത് പറയും, നിങ്ങളും ബോക്സിൽ എഴുതിയിടണം, പക്ഷേ പുൽക്കൂട് വെച്ചാൽ മാത്രമേ സാന്റാക്ലോസ് ഗിഫ്റ്റ് തരികയുള്ളൂ കേട്ടോ. ഇടയ്ക്ക്

0: സംസാരിക്കുമ്പോൾ അവന്റെ അച്ഛൻ അവനോട് പറയും, അമ്മ സാന്റാക്ലോസ് ആണ് ഗിഫ്റ്റ് തന്നത് എന്ന്. അവൻ അത് വിശ്വസിക്കാറില്ല. അവന് 3 വർഷം ഞങ്ങൾ പറ്റിച്ചു. അവൻ നേരത്തെ തന്നെ എന്നോട് എല്ലാ വർഷവും എഴുതിയിടുന്ന ഗിഫ്റ്റിനെ കുറിച്ച് പറയും. ഞാൻ അവൻ അറിയാതെ എല്ലാ വർഷവും അത് വാങ്ങി വെക്കുകയും ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം അവന് കാര്യം മനസ്സിലായി. അവൻ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞ മറുപടി കേട്ട് എനിക്ക് ചിരി വന്നു. അടുത്ത ക്രിസ്മസിനും അമ്മ സാന്റാക്ലോസ് ഗിഫ്റ്റ് എന്തായാലും വെക്കണം എന്നാണ്. ആശിജി, ഇതൊക്കെ ഒരു രസമല്ലേ? കഴിഞ്ഞ മാസം അവൻ എന്തോ സംസാരിച്ചപ്പോ ജേഴ്സി വേണമെന്ന് പറഞ്ഞിരുന്നു. ഈ വർഷം ഞാൻ മെസ്സിയുടെ ജേഴ്സി തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആവുമ്പോൾ പുൽക്കൂട്ടിൽ അത് വെക്കുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ടാണ് ചിത്ര സുധീർ ചിറക്കകം വരാപ്പുഴയിൽ.
1: ചിത്ര, വളരെ മനോഹരമായിട്ടുള്ള ഒരു കത്താണ്. നമ്മുടെ അച്ഛനെ കുറിച്ചിട്ട്, അമ്മയെ കുറിച്ച്, നമ്മുടെ പൂർവ്വ പിതാമഹന്മാരെ കുറിച്ചിട്ട്, നമ്മുടെ പൂർവ്വകാല അനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന കൂട്ടത്തിൽ ചില കുട്ടിക്കഥകൾ കേൾക്കാൻ, ചില കുട്ടി കുറുമ്പുകൾ കേൾക്കാൻ, അവർക്കായി നമ്മൾ തീർത്ത ഒരു സ്വർഗകാലത്തെ കുറിച്ചൊക്കെ കേൾക്കാൻ
0: നല്ല രസമാണ്.
1: അങ്ങനെ ഒരു കത്താണ് ഈ കത്ത്.
0: ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ വിവരമുള്ള കുട്ടികളാണെങ്കിൽ കൂടി അവർ പറയുന്ന കാര്യങ്ങൾ വാങ്ങി വെക്കുമ്പം അവർക്ക് അതൊരു ദൈവത്തിനോട് അടുക്കാനുള്ള ഒരു വഴിയുമാണ്. അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം ആചാരങ്ങളൊന്നും ഒരിക്കലും മുടക്കണ്ട, തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.

0: ബാലേട്ടാ, ഈ ആഴ്ചത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുണ്ടല്ലോ ചില കാര്യങ്ങൾ പറയുമ്പോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ മോഹൻലാലിനെ പോലെ തോന്നുന്നു.
1: ഇത് എന്താ സംഭവം എന്ന് ഞാൻ എഴുതുന്ന പുസ്തകത്തിലെ ഒരു ഡയലോഗ് ഇതാണ്. ദുബായിൽ വെച്ചിട്ട് ശ്രീനിവാസന അഭിമുഖം ചെയ്യുകയാണ്. അപ്പൊ ശ്രീനിവാസൻ അന്ന് അഭിമുഖം ചെയ്യുന്നത് കെ പി കെ വെങ്ങനെയാണ്. അപ്പൊ അഭിമുഖം തുടങ്ങുന്നത്, പ്രിയപ്പെട്ട ശ്രീനിയേട്ടന് സ്നേഹപൂർവ്വം സ്വാഗതം. പുള്ളി നിർത്തു, ഈ പ്രായം കുറഞ്ഞ ആളെ

0: ഏട്ട എന്ന് വിളിക്കുന്ന രീതി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതിപ്പോ ദുബായിൽ വരുമ്പോ എനിക്ക് ഒരു കാര്യം അറിയായിരുന്നു, നാട്ടിൽ ഒരു രൂപക്ക് പകരം 2 രൂപ കിട്ടുന്ന, പക്ഷേ 1 വയസ്സിന് പകരം 2 വയസ്സാവുന്ന പ്രക്രിയ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കേൾക്കാണ് എന്ന് പറഞ്ഞ പോലെ ബാലേട്ട ബാലേട്ട എന്ന് വിളിക്കുമ്പോ ഇത്രയും ഒരു പ്രായമുള്ള അമ്മയെ നോക്കി എനിക്ക് ഒന്ന് മൂളാനല്ല ഇപ്പൊ എന്താ പറ്റുക.
1: ഞാൻ അങ്ങനെ വിളിക്കുന്നത് ജനങ്ങളുടെ പ്രിയപ്പെട്ട ഏട്ടനായിട്ടാണ്, അല്ലാതെ ഞാൻ വിളിക്കുമ്പോ എന്താന്ന് കുട്ടിയെന്നേ ഞാൻ ചോദിക്കുള്ളൂ.
0: അപ്പൊ കുട്ടിയെ, നമുക്ക് ഇന്ന് പിരിയാനുള്ള സമയമായി, സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ആണ്. ഹലോ വി പി എസ് ലേക് ഷോറിന്റെ ഓർമ്മ പദങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള 2 ദിവസമാണ്. അപ്പൊ വീണ്ടും തിങ്കളാഴ്ച എത്തിച്ചേരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും
1: സ്നേഹം നിറഞ്ഞ നന്ദി,
0: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 28 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ആരംഭിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ. മലയാളത്തിലെ ആധുനിക നാടകരംഗത്തെ പുത്തനാശയങ്ങളാൽ സമ്പന്നമാക്കിയ നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1928 മെയ് 1 ആലപ്പുഴ കാവാലത്ത് ജനനം. സംഗീതപ്രധാനമായ നാടകങ്ങൾ രചിച്ചു. നൃത്തം, ഗീതം, വാദ്യം എന്നിവയിൽ അധിഷ്ഠിതമായ രംഗാവതരണ രീതിയാണ് അദ്ദേഹം തന്റെ നാടകങ്ങളിൽ പ്രയോഗിച്ചത്. കവി, ഗാനരചയിതാവ്, സംവിധായകൻ, സൈദ്ധാന്തികൻ എന്നീ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 2007 പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം കാവാലത്തെ ആദരിച്ചു. 2016 ഇതേ ദിവസമാണ് അദ്ദേഹം അന്തരിച്ചത്. കാവാലം രചിച്ച ഗാനങ്ങൾ കേൾക്കാം ഇന്ന് ആദ്യം FM മോർണിംഗ് സെലക്ഷൻസിൽ. യേശുദാസ് പാടിയ ഗാനം, രവീന്ദ്രന്റെ സംഗീതം, ചിത്രം അഹം.

0: കാവാലം നാരായണപ്പണിക്കർ രചിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമായ ഇന്ന്.
1: ചേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
2: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
1: അത് തന്നെ നമ്മുടെ 60 രൂപ.
2: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ.

0: കയ്യില്.
1: ഒരു കാര്യം ചെയ്യ്, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
2: രണ്ടാമത്തേതോ,
1: യു പി ഐ മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യ്.
2: ഇതാ യു പി ഐ എന്നെ രക്ഷിച്ചു ഇഷ്ട.
1: എന്നാ ഒരു കാര്യം ചെയ്യ്, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: കവി, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, നടൻ, പത്രപ്രവർത്തകൻ, തായമ്പക വിദഗ്ധൻ തുടങ്ങിയ മേഖലകളിൽ പ്രസിദ്ധനായ കലാകാരൻ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ ചരമവാർഷിക ദിനം കൂടിയാണ് ഇന്ന്. നിരവധി ജനപ്രിയ ഭക്തിഗാനങ്ങളുടെ രചയിതാവാണ് ഇദ്ദേഹം. 1936 ജൂലൈ 11 ഗുരുവായൂരിൽ ജനനം. 2022 ഇതേ ദിവസം അന്തരിച്ചു. അദ്ദേഹം രചിച്ച ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. മിനി എഫ് മോർണിംഗ് സെലക്ഷൻസിൽ അഷ്ടബന്ധം, ഈ ചിത്രത്തിലെ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. സംഗീതം എ ടി ഉമ്മർ.

0: ഞാൻ ഡോക്ടർ ഷാഹർ ഷാ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ച് വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OPV വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിലെത്തിക്കുകയും പരിചയമുള്ളവരെ ഈ പ്രോഗ്രാമിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രശസ്ത ചലച്ചിത്ര നടി അടൂർ പങ്കജത്തിന്റെയും ചരമവാർഷിക ദിനമാണ്. നടി അടൂർ ഭവാനിയുടെ സഹോദരി നാടകങ്ങളിലൂടെയാണ് ചലച്ചിത്ര രംഗത്തിലേക്ക് എത്തിയത്. ചെമ്മീൻ എന്ന ചിത്രത്തിലെ നല്ല പെണ്ണ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കി അടൂർ പങ്കജം. ചെമ്മീനിലെ ഗാനം കേൾക്കാം ഇനി. യേശുദാസും പീലീലയും സംഘവും ആലപിച്ചത്. ഗാനശില്പികൾ വയലാർ സലിൽ ചൌധരി.

0: മൻ കി ബാത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: മറ്റ് ഗാനങ്ങളിലേക്ക്. 18-ാം പടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം എ എച്ച് കാശിഫ്, ഗായകർ ഷഹബാസ് അമൻ, നകുൽ അഭ്യങ്കർ, ഹരിചരൺ.

0: കാവാലത്തിന്റെ നാടകങ്ങൾക്ക് ചില സവിശേഷതകൾ കണ്ടെത്താനാവും. കേരളീയ തനിമയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഗ്രാമീണമായ അന്തരീക്ഷമാണുള്ളത്.
1: നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത്ത് ചെയ്യുന്ന പ്രഭാഷണം.
2: പലായനത്തിന് നേരമായി പ്രിയേ, നാം ഇരിക്കുന്നത് ഈ ചാവേറ് ചാലകങ്ങളിലല്ലോ.
1: വരുൺ മുരളിയുടെ കവിതകൾ.
3: എനിക്ക് അല്പം ദേഷ്യം വന്നു. ഉറുമ്പും പാമ്പുമൊന്നും ഈ കിടക്കയിലില്ല. അമ്മയ്ക്ക് തോന്നണതാവും. തോന്നണതോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു.
1: സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിക്കുന്ന കഥ വിചിത്ര ജീവികൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭയിൽ.

മലർവാടി ആർട്സ് ക്ലബ്. ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വിനീത് ശ്രീനിവാസനെ രചിച്ച് ആലപിച്ച ഗാനം. ഒപ്പം പാടിയത് ഷാൻ റഹ്മാനും ദിവ്യയും സംഘവും. സംഗീതം ഷാൻ റഹ്മാൻ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇനി 10:15 കേൾക്കാം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ലഹരി മാഫിയയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കി നാർക്കോ കോഓർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിന് പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ അമിത്ഷാ പ്രകാശിപ്പിക്കും. കേരളത്തെ ലഹരിവിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 2 ദിവസത്തെ 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ ഉച്ചകോടി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ സമാപിച്ചു. ഊർജ്ജസുരക്ഷ, സുസ്ഥിരത, തുല്യത എന്നിവ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന അംഗീകരിച്ചാണ് ഉച്ചകോടി അവസാനിപ്പിച്ചത്. വ്യോമസേനയുടെ ഇതിഹാസ മാർഷൽ അർജുൻ സിംഗിന്റെ 107th ജന്മവാർഷിക ദിനം ഇന്ന്. ഡൽഹിയിലെ വ്യോമസേന ഓഡിറ്റോറിയത്തിലെ അനുസ്മരണ പരിപാടിയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധുവും എയർ ചീഫ് മാർഷൽ എ പി സിംഗും പങ്കെടുക്കും. വെനസ്വേലയിൽ ശക്തമായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 235 1500 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടിയാരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 9:59.

0: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 26 ആഗോള ലഹരി വിരുദ്ധ ദിനം. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രോതാക്കൾക്ക് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ.
2: 1989 മുതൽ എല്ലാ വർഷവും June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെട്ടു വരുന്നുണ്ട്. ലഹരി വ്യാപനവും അനധികൃതമായ ലഹരി വിപണനവും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനാചരണം എല്ലാ വർഷവും ആചരിക്കപ്പെട്ടു വരുന്നത്. ഈ വർഷത്തെ 2026 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ആഗോള ലഹരി പ്രശ്നം, നിലനിൽക്കുന്ന വിഷയങ്ങൾ, തുടരുന്ന വെല്ലുവിളികൾ, നൂതനമായ പ്രതികരണങ്ങൾ എന്നിവയാണ്. ലഹരി ഉപയോഗം എന്നത് കേവലം മദ്യമോ പുകയില ഉൽപ്പന്നങ്ങളോ മാത്രമല്ല, രാസലഹരികൾ അടക്കമുള്ള വിപുലമായ ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും വിനിമയവും ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പുതിയ പ്രമേയം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ലഹരി വസ്തുക്കളുടെ വിനിമയം തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും അതിനുവേണ്ടി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൂതനമായിട്ടുള്ള പ്രതികരണ മാർഗങ്ങൾ തേടുന്നതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ദിനാചരണം സംഘടിപ്പിക്കപ്പെടുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്പ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ്.

എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർദ്ധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ, ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽ ശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് മൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പൊ മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള
മിഥ്യാവിശ്വാസങ്ങളും

0: ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. ഒന്ന്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് നാലാമത്തെ പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അവസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരം ആസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ചു പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. ആറാമത്തേതായിട്ട്, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. 2 ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് 2ാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്വത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ

0: hmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ആരണ്യകം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം, ONV യുടെ വരികൾ, രഘുനാഥ് സേത്തിന്റെ സംഗീതം.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻ സമാപിച്ചു.
1: ഇന്ന് ചൊവ്വയാണോ?
2: ആണെങ്കിൽ.
1: ഇന്ന് വ്യാഴമാണോ?
2: ആണെങ്കിൽ.
1: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
2: ആണെങ്കിൽ. ആണെങ്കിൽ.
1: ആണെങ്കിൽ.
2: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
2: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
1: ആണെങ്കിലും ഒന്നുമില്ല തങ്കമ്മേ. കൊച്ചി എഫ് എം 102.3 വെച്ചാ കേക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം
2: രാവിലെ 7:20.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 10 സെക്കൻഡും. സേവന വാർത്തകൾ. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ 2019 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പാസായവരും നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തവരുമായ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 മുൻപായി തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും നടക്കാവ് ജെ ബി സ്കൂളിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നു. കർഷകർക്കാവശ്യമായ എല്ലാവിധ ഉൽപാദന ഉപാധികൾ, കാർഷിക യന്ത്രങ്ങൾ, പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങൾ, കൃഷി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി തൈകൾ, പഴം പൂക്കൾ തൈകൾ, ജൈവമാലിന്യ സംസ്കരണ ഉപാധികൾ എന്നിവ ചന്തയിൽ ലഭിക്കും. കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈവിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 നടത്തും. LN4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 96 45 04 42 9645750442. അധ്യയന വർഷത്തിലെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് കടുത്തുരുത്തി പോളിടെക്നിക്കിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെയും വരുന്ന തിങ്കളാഴ്ചയും കോളേജിൽ നടത്തും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കോളേജിലെത്തി രാവിലെ 11 മണിക്ക് മുൻപായി സ്പോട്ട് അഡ്മിഷന് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.polyadmission.org നമ്പറുകൾ 94 95 77 87 50, 98 95 49 80 38, 94 95 77 87 50, 98 95 49 80 38.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ടൂറിസം വകുപ്പിന് കീഴിൽ കോട്ടയം കുമാരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ് എന്നീ കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വിളിക്കേണ്ട നമ്പർ 04812-31-2504. 04812-31-2504. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ കോട്ടയം കളത്തൂരിൽ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് യൂണിറ്റിലേക്ക് പരിചയസമ്പന്നരായ തയ്യൽക്കാരുടെ ഒഴിവുണ്ട്. വിളിക്കേണ്ട നമ്പർ 04812-56-05-86. 04812-56-05-86. എറണാകുളം കളമശ്ശേരി സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, കൊമേഴ്സ്യൽ പ്രാക്ടീസ് എന്നീ ബ്രാഞ്ചുകളിൽ നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് വരുന്ന തിങ്കളാഴ്ച ലാറ്ററൽ എൻട്രി ഡിപ്ലോമ വഴി 2 വർഷത്തിലേക്ക് സ്പോട്ട് അഡ്മിഷൻ സ്ഥാപനത്തിൽ നടത്തുന്നു. നിലവിൽ ലാറ്ററൽ എൻട്രി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇതുവരെയും അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് പുതുതായി അപേക്ഷ നൽകിയും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. അഡ്മിഷനും മറ്റ് വിവരങ്ങൾ അറിയാനും www.polyadmission.org/LET എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.polyadmission.org/LET. കേന്ദ്ര ലഹരിവിരുദ്ധ പ്രചാരണ പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാൻ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി മാസ്റ്റർ വോളണ്ടിയർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ കീഴിൽ മാസ്റ്റർ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുവാൻ താൽപര്യമുള്ള സ്ത്രീ പുരുഷന്മാരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രം സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 29. വിളിക്കേണ്ട നമ്പർ 94 96

0: 45 64 64 94 96 45 64 64. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 12,980 രൂപ നിരക്കിലും പവന് 1,03,840 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 31 സെക്കൻഡും. ഇപ്പോൾ ചിത്രമഞ്ജരി. പ്രിയ ശ്രോതാക്കളെ, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ചിത്രമഞ്ജരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം ഒരു ഹിന്ദി ഗാനം കേൾക്കാം. മസ്ത് എന്ന ചിത്രത്തിൽ സോനു നിഗമും സുനിധി ചൗഹാനും ചേർന്ന് പാടിയത്. നിതിൻ റായ്ക്കുവറിന്റെ വരികൾ, സന്ദീപ് ചൗട്ടയുടെ സംഗീതം.

ഇനിയൊരു തമിഴ് ഗാനത്തിലേക്ക്. പി ഉണ്ണികൃഷ്ണൻ പാടിയ ഈ ഗാനം കലിംഗ എന്ന ചിത്രത്തിൽ നിന്നും. വിവേകയുടെ വരികൾ ഡി ഇമ്മന്റെ സംഗീതം.

കല്ലൂരി എന്ന ചിത്രത്തിൽ ക്രിഷും റിത്ത ത്യാഗരാജനും ചേർന്ന് പാടിയ ഗാനം. ജോഷുവ ശ്രീധരന്റെ സംഗീതം. വരികൾ എഴുതിയത് നാമുത്തുകുമാർ.

സമീർ വരികൾ എഴുതി നദീം ശ്രവണീനം നൽകി. ഉദിത് നാരായണും അൽക്കയാഗ്നിക്കും ചേർന്ന് പാടിയ ഗാനം രാജാ ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിൽ നിന്നും.

0: പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരും നാട്ടുവിശേഷത്തിനും ആകാശവാണി FM വാർത്തകൾക്കും ശേഷം. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നാടാകെ വായനക്കൂട്ടം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് താമരച്ചാൽ പള്ളിത്താഴത്തും വൈകിട്ട് 7 മണിക്ക് മലയിടം തുരുത്തിലും. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഞാൻ ഡോക്ടർ ഷാഹർ ഷാ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ച് വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OPV വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിലെത്തിക്കുകയും പരിചയമുള്ളവരെ ഈ പ്രോഗ്രാമിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
0: സേവന വാർത്ത. ചക്കുപള്ളം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലേക്ക് ആശാ വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അടുത്ത മാസം 6-ാം തീയതി രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് ഇന്റർവ്യൂ. 10-ാം ക്ലാസ്സാണ് യോഗ്യത. പ്രായപരിധി 25 മുതൽ 45 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04-868-28-22-60, 04-868-28-22-60. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ദിവസവേതന വ്യവസ്ഥയിലാണ് നിയമനം. താൽപര്യമുള്ളവർ ഈ മാസം 29-ന് മുൻപ് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-868-24-23-43, 04-868-24-23-43.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭയിൽ
4: കാവാലത്തിന്റെ നാടകങ്ങൾക്ക് ചില സവിശേഷതകൾ കണ്ടെത്താനാവും. കേരളീയ തനിമയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഗ്രാമീണമായ അന്തരീക്ഷമാണുള്ളത്.
1: നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണപ്പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത്ത് ചെയ്യുന്ന പ്രഭാഷണം.
5: പലായനത്തിന് നേരമായി പ്രിയേ, നാം ഇരിക്കുന്നത് ഈ ചാവേറ് ചാലകങ്ങളിലല്ലോ.
1: വരുൺ മുരളിയുടെ കവിതകൾ.
6: എനിക്ക് അല്പം ദേഷ്യം വന്നു. ഉറുമ്പും പാമ്പും ഒന്നും ഈ കിടക്കയിലില്ല. അമ്മയ്ക്ക് തോന്നണതാവും. തോന്നണതോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു.
1: സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിക്കുന്ന കഥ വിചിത്ര ജീവികൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
0: സമയം 11 മണി.
2: ആകാശവാണി FM വാർത്തകൾ.

അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര സംഭാവനാ കേസിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ FIR പേരുള്ള 8 പേരെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിന്ന്. ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പിലാക്കില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കുവെന്നും തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് കോഴിക്കോട്ട് ഫൺ റൺ സംഘടിപ്പിച്ചു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നാളെ. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് മന്ത്രി റോജി M ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ഇടുക്കി രാജകുമാരി നടുമറ്റത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മാങ്ങാത്തൊട്ടി സ്വദേശി ആദർശാണ് മരിച്ചത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരുന്നു. തമിഴ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കൊഞ്ചിപ്പേശലാം എന്ന ചിത്രത്തിൽ P ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം. മുത്തുലിംഗത്തിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: കോവിൽ എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയ ഗാനം നാ മുത്തുകുമാറിന്റെ വരികൾ, ഹാരിസ് ജയരാജന്റെ സംഗീതം.
1: ശക്തി വരെ പാട്ടപ്പോടെ തുള്ളി വന്നേ.

പുക്കാർ എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവനും കവിതാ കൃഷ്ണമൂർത്തിയും ചേർന്ന് പാടിയ ഗാനം, മജ്റൂഹ് ജാവേദ് അക്തർ എന്നിവരുടെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

ഹിന്ദി തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കോർത്തിണക്കിയ ചിത്രമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: മയക്കുമരുന്ന് കടത്തിനും ദുരുപയോഗത്തിനുമെതിരെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നശാമുക്ത് ഭാരത് കെട്ടിപ്പടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്ന സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സംഘടനകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.

0: സാഹിത്യകാരനും സാംസ്കാരിക നേതാവുമായിരുന്ന ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വന്ദേമാതരം രചിച്ചതിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് ബങ്കിം ചന്ദ്ര പുതിയ ശക്തിയും പ്രചോദനവും നൽകിയതായി അമിത് ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 21 നടന്ന നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികകൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTAയുടെ പോർട്ടലിൽ ഈ മാസം 30 വരെ സൌകര്യം ലഭ്യമാണ്. പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാന അലോട്ട്മെന്റ് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ മുതൽ ബുധൻ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. ലഹരിയുടെ പിടിയിൽപ്പെടാതെ വളരുന്ന തലമുറ മുന്നോട്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. ലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ പദ്ധതികളോട് തലശ്ശേരി അതിരൂപത പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണവില വർദ്ധിച്ചു. പവൻ 200 രൂപ കൂടി 1,03,840 രൂപയായി. ഗ്രാമിന് 12,980 രൂപ. ബെൽഫാസ്റ്റിൽ T20 ക്രിക്കറ്റ് ഇന്റർനാഷണലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ അയർലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ 2:45. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, ഈ വിഷയത്തിൽ ഡോക്ടർ നീലി SS സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. ഇതിൽ മധുരയ്ക്കും ആദായം നൽകും റംബൂട്ടാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന തിരുമാറാടിയിലുള്ള MC സാജു സംസാരിക്കുന്നു. തുടർന്ന് 70 സെന്റിൽ പച്ചക്കറി കൃഷിയും തേനീച്ച വളർത്തലും ചെയ്യുന്ന പെരുമ്പാവൂർ സ്വദേശിനി KR ഉഷാദേവി പങ്കെടുക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്രഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ രാത്രി 9 വരെ FM ഈവനിംഗ്. ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡ് സിറ്റി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഇതിൽ മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസും പ്രതിവിധികളും. കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സജന TMമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇന്ന് രാത്രി 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭിയിൽ കാവാലം നാരായണ പണിക്കർ, നാട്ടുസംസ്കൃതിയുടെ കലാകാരൻ ഡോക്ടർ ആശാലത ചെയ്യുന്ന പ്രഭാഷണം. തുടർന്ന് സുരേഷ് കീഴലത്തിന്റെ കഥ വിചിത്ര ജീവികൾ, വരുൺ മുരളിയുടെ കവിതകൾ. 10 ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ഷെഹനായ കച്ചേരി. 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. സമയം 12 കഴിഞ്ഞ് 5:55. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് സുജാത.

ലളിതഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ

0: കോഴ്സുകളിലേക്ക് ഫൈനില്ലാതെ ഈ മാസം 30 വരെ രജിസ്റ്റർ ചെയ്യാം. www.literacymissionkerala.org എന്ന വിലാസത്തിൽ ഓൺലൈനായി പഠിതാക്കൾക്ക് രജിസ്റ്റർ ചെയ്യാം. തദ്ദേശ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരക്മാർ മുഖേനയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04862232294 04862232294.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 30 ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04812 56 25 03.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ ജിയോളജി ആന്റ് ജിയോഫിസിക്സ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. മറൈൻ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷ ലബോറട്ടറി എക്സ്പീരിയൻസുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 18 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയിലും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ അടുത്ത മാസം 25 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും മറ്റു വിശദവിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. recruit.qsat.ac.in. പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷം ലാറ്ററൽ എൻട്രി വഴി 2 വർഷത്തിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. അഡ്മിഷന് താൽപര്യമുള്ള +2, VHSC, ITI, KGCE പാസായ വിദ്യാർത്ഥികൾ ഈ മാസം 29 വരെ കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. SC ST, OEC, OBC, എച്ച് വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യവും സ്കോളർഷിപ്പും ലഭിക്കും. സൈബർ, ഫോറൻസിക് ആന്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 00 50 84. സേവന വാർത്തകളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:33. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ്

0: ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ആഭ്യന്തര എൽപിജി വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. ഗാർഹികേതര എൽപിജി വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. ബൾക്ക് എൽപിജി വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. എൽപിജി നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന എൽപിജി ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്ക് എതിരെ ഒന്നിച്ചു പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയയെ മുഴുവൻ, അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.
0: ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി M ലിജു വ്യക്തമാക്കി. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കില്ലെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ഫണ്ട് റണ്ണിന്റെ ഉദ്ഘാടനം മന്ത്രി കോഴിക്കോട്ട് നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളിലെ അപാകതകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഈ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വാഹൻ സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ ദേശീയ ഇൻഫർമാറ്റിക്സ് സെന്ററിന് കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. കീം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RoG M John ഫലം പ്രഖ്യാപിക്കും. നേരത്തെ ഈ മാസം 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം മാറ്റിയത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസത്തേക്ക് കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ

0: കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണം ആശങ്കമാംവിധം താഴ്ന്ന നിലയിൽ നിലവിൽ അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: ഇന്ന് മുഹറം. പ്രവാചകൻ മുഹമ്മദ് ദമിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താസിയ വിലാപയാത്രകൾ നടക്കും. വിലാപയാത്രകളോടും മറ്റ് ചടങ്ങുകളോടുമനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഈ ജലോത്സവം നടക്കുന്നത്. ഈ മാസം 29 നടക്കുന്ന ജലോത്സവത്തിൽ 7 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ചെറുതന പുത്തൻചുണ്ടൻ, ചമ്പക്കുളം, വലിയ ദിവാഞ്ചി, നടുഭാഗം, നടുവിലെ പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ജലരാജാക്കന്മാർക്കൊപ്പം അരോമ എന്ന പുതിയ ചുണ്ടനും ഇക്കുറി മത്സരരംഗത്തുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ പരിശീലന തുടച്ചിൽ പുരോഗമിക്കുകയാണ്. മൂലം ജലോത്സവത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 ഗോളിന് തുർക്കിയ പരാജയപ്പെടുത്തി. പരോഗെ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയും ഓസ്ട്രേലിയയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിക്കും ഐവറി കോസ്റ്റിനുമൊപ്പം ഇക്വഡോറും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ്സിനോട് 3-1 പരാജയപ്പെട്ട് ടുണീഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഓരോ ഗോൾ നേടി സമനില പാലിച്ച സ്വീഡനും ജപ്പാനും നെതർലാൻഡ്സിനൊപ്പം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാളണ്ടിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം അരങ്ങേറും. ഐസിസി വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്വർണവില ഉയർന്നു. പവന് 200 രൂപ കൂടി. 1,03,840 രൂപയും ഗ്രാമിന് 12,980 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
4: മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു എസ് എസ് സംസാരിക്കുന്നു.
5: സമീപകാലത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും മദ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പുകവലി, കഞ്ചാവ്, MDMA, മെത്ത്, കൊക്കെയിൻ, അതുപോലെ ഓപ്പിയോയിഡ്സ്, മോർഫീൻ, ഹെറോയിൻ തുടങ്ങിയ വസ്തുക്കൾ, ഇൻഹലേഷണൽ സാധനങ്ങൾ, ഇതൊക്കെയാണ് സാധാരണമായിട്ടും ഒപ്പിയിൽ വരുന്ന കേസുകൾ. അപ്പോൾ എന്തുകൊണ്ട്

ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. പല കാരണങ്ങളായിരിക്കും, ജനിതകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം, ചിലർക്ക് മാനസിക രോഗങ്ങൾ ഉണ്ടായിട്ട്, ഉദാഹരണത്തിന് ആൻസൈറ്റി ഉള്ള ആൾക്കാർ, ചിലപ്പം ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ടെൻഷൻ മാറ്റാൻ എന്നുള്ള രീതിയിൽ മദ്യമോ ലഹരി ഉപയോഗിക്കാം. ആദ്യം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ആണ് ഉണ്ടാവുക, ഒരു സമാധാനം തോന്നുന്നവർക്ക്. പക്ഷേ ഇത് ഒരു പരിധിവരെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എപ്പോഴാണ്, ഈ ലഹരിക്കോ മദ്യത്തിനോ നമ്മൾ അടിമയാകുന്ന സമയത്താണ്, അതായത് ആൽക്കഹോൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഇരുന്നിരുന്ന അളവിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണപ്പെടുന്നു. ഇത് കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അതുപോലെ ഇതെപ്പോഴും വേണം എന്നുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പഠനത്തിലോ ബാക്കി വീട്ടിലെ കാര്യങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. നമ്മുടെ സമയത്തിന്റെ മേജർ പാർട്ടും ലഹരി കിട്ടുന്നതിനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനുമായിട്ട് ചെലവാക്കുന്നു. വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സമയം ചെലവാക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇത് കാരണം നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം മദ്യം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കരളിന് പ്രശ്നം ഉണ്ടാകുന്നു, രക്തം ഛർദ്ദിക്കുന്നു, സിറോസിസ് ഉണ്ടാകുന്നു, വീട്ടിലെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. മദ്യവും ലഹരി വസ്തുക്കളും കിട്ടാതെ വരുന്ന ഒരവസ്ഥയിൽ അതിന്റേതായ ബാക്കി ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ കാണപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ഈ ലഹരി കൊണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന് അല്ലെങ്കിൽ അതിന് നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ മദ്യം കഴിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു, അതായത് നിരന്തരം മദ്യം വേണമെന്നുള്ളൊരു ചിന്ത ഉപയോഗിക്കുന്ന അളവ് കൂടുന്നു എന്നൊരവസ്ഥയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മുടെ തലച്ചോറിൽ കുറെ ഏരിയാസ് ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ റിവാർഡ് പാത്വേ എന്നൊക്കെ പറയും. അതായത് ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, അപ്പൊ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് കുട്ടി എന്താ വിചാരിക്കുക, ഇനി അടുത്ത എക്സാമിന് ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യുക, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ടീച്ചറോ വീട്ടുകാരോ തരും എന്നുള്ള ഒരു അവസ്ഥ. അവിടെ ആ കുട്ടിക്ക് റിവാർഡ് കിട്ടുവാണ്, അപ്പൊ വീണ്ടും അത് ചെയ്യാനുള്ളൊരവസ്ഥ. അപ്പൊ അതിന് നമ്മളെ ഇക്വിപ്പ് ചെയ്യുന്ന തലച്ചോറിലുള്ള ഏരിയാസ് ഉണ്ട്. അതിലൊന്നാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയ. അപ്പൊ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യണമെന്ന്, അതായത് നമ്മൾ ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുക. അപ്പൊ ആ ഒരു റിവാർഡ് പാത്വേ ഇതിനെല്ലാം നമ്മൾ സഹായിക്കുന്നു. അപ്പൊ അതിനകത്ത് കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ പ്രത്യേകിച്ചും ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ചില കുട്ടികൾക്ക് ADHD എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പൊ ആ കണ്ടീഷനിലൊക്കെ അവർക്ക് ഡോപ്പമീന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നറിയില്ല, എന്ത് വേണം എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ എന്താ ചെയ്യുക, അവർക്ക് ഡോപ്പമിൻ കിട്ടുന്ന കാര്യങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസിലായിരിക്കാം, ചിലർക്ക് TV കാണുമ്പോഴായിരിക്കാം, സ്ക്രീൻ ടൈമിലായിരിക്കാം അവർക്ക് ഡോപ്പമിൻ കൂടുതൽ കിട്ടുക. അപ്പം അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അപ്പൊ അതിനകത്ത് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെയാണ് ഇവിടെ ലഹരി ഉപയോഗിക്കുമ്പം എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ ഡോപ്പമിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നു. നേരത്തെ പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ തന്നെ എൻഡോർഫിൻസ്, നാച്ചുറലി കുറെ ഓപ്പിയോയിഡ്സ് ഉണ്ട്, അപ്പോൾ ഈ എൻഡോർഫിൻസിന്റെ അളവ് കൂടുകയും അത് കാരണം നമുക്ക് ആ സമയത്ത് ഒരു ഉത്തേജനം കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഈ ലഹരി കാരണം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ? നേരത്തെ പറഞ്ഞു, ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുക, ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഇൻഹിബിഷൻ നമുക്ക് നഷ്ടപ്പെടും. നോർമലി നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്തു വരുന്നു. ചില സമയങ്ങളിൽ അമിതമായിട്ടുള്ള ദേഷ്യം വരുന്നു, നമ്മൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ. അതുപോലെ ചില ആൾക്കാരിൽ, പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിൽ, ചിലപ്പോൾ ഈ മദ്യം അല്ലെങ്കിൽ ലഹരി കാരണം സൈക്കോട്ടിക് ചിത്തഭ്രമം അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് ചെവിയിൽ ശബ്ദങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാർ ഉപദ്രവിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നേരത്തെ വരെ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ അക്രമാസക്തമാകുന്നു, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു ഇദ്ദേഹത്തിനെ കുറിച്ച്. അങ്ങനെ വരുമ്പോഴും അക്രമാസക്തമാകുന്നു. മാത്രമല്ല ഈ ബൈപോളാർ പോലുള്ള മൂഡ് ഡിസോർഡറിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, സാധനങ്ങൾ വലിച്ചെറിയുക, വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കുക. അപ്പൊ ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിലേക്ക് ഈ മദ്യം അല്ലെങ്കിൽ ലഹരി നമ്മളെ എത്തിച്ചേക്കും. അതുപോലെ തന്നെ വേറൊന്ന്, ഈ മദ്യം ഉപയോഗിച്ച്

0: ുകൊണ്ടുള്ള ആത്മഹത്യകൾ, അതിന്റെ എണ്ണവും വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ രോഗങ്ങളുടെയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിനും പ്രതിരോധം തന്നെയാണ് ഏറ്റവും ഉത്തമം. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നേ പ്രിവെന്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലെ അവസ്ഥ, അപ്പം വീട്ടിലെ സാഹചര്യം മെച്ചപ്പെടണം. ആദ്യം തന്നെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ADHD എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായിട്ടുള്ള ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ചികിത്സകൾ കൊടുക്കുക. ഇനി വീട്ടിൽ അച്ഛന്റെ മദ്യപാനം കാരണം അമ്മയ്ക്ക് ഗാർഹികമായിട്ടുള്ള പീഡനം അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വീട്ടിലെ സാഹചര്യം മെച്ചപ്പെട്ടാലേ അത് ശരിയാവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് സ്കൂളുകളിലും അതുപോലെ കുടുംബശ്രീ വഴിയും പഞ്ചായത്ത് വഴിയും ഒക്കെ പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ് എടുക്കാവുന്നതാണ്. മദ്യം കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും അതുകൊണ്ട് കുട്ടികൾക്കുണ്ടാവാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഓൾറെഡി നമുക്ക് കുറേ നിയമങ്ങളുണ്ട്, അപ്പൊ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ ഓഫ് ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്, അതുപോലെ നാഷണൽ ടൊബാക്കോ കൺട്രോൾ പോളിസി, ഇതിനനുസരിച്ചിട്ട് സ്കൂളിന്റെ പരിസരങ്ങളിലൊന്നും ടൊബാക്കോ പ്രോഡക്ട്സോ അതുപോലെ തന്നെ വേറെ ഡ്രഗ്സോ സാധനങ്ങളോ ഒന്നും വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ കുട്ടികളിലൊക്കെ പുകവലിയും അതുപോലെ സ്മോക്ക്ലെസ് ടൊബാക്കോ അതൊക്കെ ഉപയോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പേരന്റ്സ് പോയി പരാതിപ്പെട്ടാലും പോലീസ് പെട്ടിയടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവര് ഇത് വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ നിയമങ്ങളെല്ലാം എൻഫോഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും ഇവർക്കെല്ലാവർക്കും മദ്യത്തിനോ ലഹരിക്കോ അടിമപ്പെട്ടവർക്ക് ഏറ്റവും വേണ്ടത് സോഷ്യൽ സപ്പോർട്ട് തന്നെയാണ്. അപ്പോ ഇതൊന്നും അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ചികിത്സ നമുക്ക് ലഭ്യമാണ്. നമ്മൾ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഒപ്പിയിലോ വാർഡിലോ ഒക്കെ കണ്ടുവരുന്നതിൽ പലരും എനിക്ക് സ്വന്തമായിട്ട് നിർത്താൻ പറ്റും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ശരിക്കും ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഡിപ്പെൻഡൻസ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിർത്തുക എന്നുള്ളതും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിന് ഡോക്ടറിന്റെ ഹെൽപ്പ് തേടുക എന്നുള്ളത്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ മദ്യത്തിന്റെ ജന്യം വന്നിട്ട് ആശുപത്രിയിൽ വരുന്നതായിട്ടും അല്ലെങ്കിൽ വഴിയരികിൽ കിടന്ന് ആംബുലൻസ് എടുത്തുകൊണ്ട് വരുന്നതും റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടായിട്ട് വരുന്നത് അല്ലെങ്കിൽ സിറോസിസോ രക്തം ഛർദ്ദിച്ചിട്ട് വരുന്ന കേസുകളൊക്കെ ആയിരിക്കും പലപ്പോഴും റെഫർ ചെയ്ത് നമ്മുടെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുക. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചികിത്സ ആദ്യത്തെ ഒരു ഫേസിൽ ആന്റി ക്രേവിംഗ് തെറാപ്പിയും അതുപോലെ ബാക്കിയുള്ള ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റും ഒക്കെ ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതും ശരിക്കും ഒരു ബ്രെയിൻ ഡിസോർഡർ തന്നെയാണ്, അല്ലെങ്കിൽ തലച്ചോറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ലഹരി ഉപയോഗവും മദ്യപാനവും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും. കുട്ടികളിൽ നിന്ന് തുടങ്ങട്ടെ, വീട്ടിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അത് കഴിഞ്ഞിട്ട് ഇതിന് അടിമപ്പെട്ടവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്.
1: മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു SS സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 49 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ്

ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആന്റ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15

0: ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന രണ്ടാമത് പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഒന്നാം FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി M.ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.

0: ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് ഒന്നാം സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
1: മില്യൺ ടൺ ഖാദ്യാന്ന കാ ഉത്പാദൻ കർ രഹേ ഹേ ആജ് ദേശ് കേ ഖാദ്യാന്ന കേ ഭണ്ഡാര ഭരേ ചാവൽ കേ ഉത്പാദൻ മേ ഹിന്ദുസ്ഥാന ആജ് ചീൻ കോ പീച്ചേ ഛോഡ് കേ ദുനിയാ മേ നമ്പർ വൺ ഹോ ഗയാ ഹേ ഗേഹൂ ഹമാരേ പാസ് സർപ്ലസ് ഹമാരാ ബാസ്മതി ദുനിയാ മേ ധൂം മചാ രഹാ ഹേ ഹമാരാ ഗേഹൂ ദുനിയാ കേ കൈ ദേശോ കീ ഭൂഖ് മിടാ രഹാ ഹേ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ജിഒവി നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ഐസിസി വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെനിസ്വേലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500-ലധികം പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. ഗാനോത്സവം

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഗാനോത്സവത്തിലാദ്യം സാഗർ ഇലിയാസ് ജാക്കി എന്ന ചിത്രത്തിലെ ഗാനം, സന്തോഷ് വർമ്മയുടെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, പാടിയത് എം ജി ശ്രീകുമാറും ശ്രേയാ ഘോഷാലും ചേർന്ന്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഗാനോത്സവത്തിൽ അടുത്ത ഗാനം ചിത്ര പാടിയത് ചിത്രം തത്സമയം ഒരു പെൺകുട്ടി, ബി ആർ പ്രസാദിന്റെ വരികൾ, ശരത്തിന്റെ സംഗീതം.

0: കാർത്തിക് പാടിയ ഗാനമായിരുന്നു ഗാനോത്സവത്തിലൂടെ പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചത്. ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ നിന്നും വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, വിനു തോമസിന്റെ സംഗീതം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി, ഡെപ്യൂട്ടി ഡിഎംഒ ആർ സി എച്ച് ഓഫീസർ, എറണാകുളം ജില്ല. ഈ വരുന്ന June 28 ഞായറാഴ്ച പൾസ് പോളിയോ ദിനമാണ്. പോളിയോ വൈറസ് പരത്തുന്ന അതീവ മാരകമായ ഒരു സാംക്രമിക രോഗമാണ് പോളിയോമൈലൈറ്റിസ് അഥവാ പിള്ളവാതം. പ്രധാനമായും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. മലിനമായ ജലം, ആഹാരം എന്നിവയിലൂടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. വൈറസ് ശരീരത്തിലെ കേന്ദ്ര നാഡീവ്യൂഹത്തെയും പേശികളെയും ബാധിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുട്ടികളിൽ സ്ഥിരമായ പക്ഷാഘാതത്തിനും വൈകല്യങ്ങൾക്കും ചിലപ്പോൾ മരണത്തിനും കാരണമാകുന്നു. ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയില്ല, പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏക പോംവഴി. രാജ്യത്തു നിന്നും പോളിയോ രോഗം പൂർണ്ണമായി തുടച്ചു മാറ്റാൻ ലക്ഷ്യമിട്ട് നമ്മുടെ ഗവൺമെൻറ് 1995 ആരംഭിച്ച വിപുലമായ രോഗപ്രതിരോധ പദ്ധതിയാണ് പൾസ് പോളിയോ. ഈ പദ്ധതി പ്രകാരം 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു നിശ്ചിത ദിവസം ഒരേ സമയം 2 തുള്ളി ഓറൽ പോളിയോ വാക്സിൻ നൽകി വരുന്നു. ഒരു നിശ്ചിത പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും ഒരേ സമയം വാക്സിൻ നൽകുന്നതിലൂടെ പോളിയോ വൈറസിൻ്റെ വ്യാപന ശൃംഖല പൂർണ്ണമായും തകരുകയും വൈറസിന് ജീവിക്കാൻ ഇടമില്ലാതാവുകയും ചെയ്യുന്നു. പൾസ് പോളിയോ പദ്ധതിയുടെ വിജയകരമായ പ്രവർത്തനത്തിലൂടെയാണ് 2014 ലോകാരോഗ്യ സംഘടന ഭാരതത്തെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ നിലവിൽ പോളിയോ മുക്തമാണെങ്കിലും അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോ വൈറസ് നിലനിൽക്കുന്നതിനാൽ രോഗം വീണ്ടും നമുക്ക് വരാതിരിക്കാൻ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്നും അതീവ പ്രാധാന്യത്തോടെ തുടരുന്നു വരുന്നു. കുട്ടികൾക്ക് സാധാരണ പ്രതിരോധ പദ്ധതിയിൽ പ്രകാരം പോളിയോ വാക്സിൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും പൾസ് പോളിയോ ദിവസങ്ങളിൽ നൽകുന്ന തുള്ളിമരുന്ന് അവർക്ക് കൂടുതൽ പ്രതിരോധശേഷി നൽകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തെ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ വരുന്ന പൾസ് പോളിയോ ദിനത്തിൽ പൾസ് പോളിയോ ബൂത്തുകളിൽ കൊണ്ടുവന്ന് 2 തുള്ളി പോളിയോ വൈറസ് നൽകി അവരെ സുരക്ഷിതരാക്കാം.
0: ഗാനോത്സവം തുടരുന്നു. മല്ലു സിംഗ് എന്ന ചിത്രത്തിലെ ഗാനവുമായി രാജീവ് ആലുങ്കൽ വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം നൽകിയ ഈ ഗാനം പാടിയത് ഹരിചരണും നവരാജ് സിംഗും ചേർന്ന്.

ശ്രേയ ഘോഷാൽ പാടിയ ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകിയ ഈ ഗാനം രതി നിർവേദം എന്ന ചിത്രത്തിൽ നിന്നും.

0: മൻ കി ബാത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: സമയം 1 മണി കഴിഞ്ഞ് 31 മിനിറ്റും 15 സെക്കൻഡും. ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സ്നേഹവീട് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഗാനോത്സവം തുടരുന്നത്. റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ഇളയരാജ, പാടിയത് രാഹുൽ നമ്പ്യാർ, ശ്വേതാ മോഹൻ.

റോമൻസ് എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും വിജയ് യേശുദാസും പാടിയ ഗാനം കേൾക്കാമിനി. രാജീവ് ആലുങ്കലിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

വിനീത് ശ്രീനിവാസനും സുജാതയും ചേർന്ന് പാടിയ ഗാനം സ്പാനിഷ് മസാല എന്ന ചിത്രത്തിൽ നിന്നും ആർ വേണുഗോപാൽ വരികൾ എഴുതി വിദ്യാസാഗർ ഈണം നൽകിയിരിക്കുന്നു.

ഹരിചരണും പ്രീതി പിള്ളയും ചേർന്ന് പാടിയ ഗാനം ചന്ദ്രേട്ടൻ എവിടെയാ എന്ന ചിത്രത്തിൽ നിന്നും. സന്തോഷ് വർമ്മയുടെ വരികൾ, പ്രശാന്ത് പിള്ളയുടെ സംഗീതം.

0: സന്തോഷ് വർമ്മ വരികൾ എഴുതി വിജയ് യേശുദാസിനൊപ്പം പാടിയ ഗാനം, ഗോപി സുന്ദർ ഈണം നൽകിയ ഈ ഗാനം ചാർലി എന്ന ചിത്രത്തിൽ നിന്നും.
1: അരിതരി കളയരു തരിതരി കളയരുതൊരു തരി കളയുകിലരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി കളയരു തരിതരി കളയരുതൊരു തരി കളയുകിലരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. പലനര കയറിയ വഴിയവരടുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തറുതല പറയരു കടലിനു മുതിരരുതേ. പലനര കയറിയ വഴിയവരടുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തറുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു

ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം സേവന വാർത്തകൾക്കും ആകാശവാണി FM വാർത്തകൾക്കും ശേഷം.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങളിൽ അറ്റൻഡർ, ഡിസ്പെൻസർ, നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. പ്രായം 18-നും 45-നുമിടയിൽ. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ക്ലാസ് രജിസ്റ്റേർഡ് ഹോമിയോ മെഡിക്കൽ പ്രാക്ടീഷണറുടെ കീഴിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ ഈ മാസം 29-ന് രാവിലെ 10:30 നാഗമ്പടം പാലത്തിനടുത്തുള്ള ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 04-812-58-35-16 എന്ന നമ്പറിലേക്ക്. 04-812-58-35-16. മലമ്പുഴ വനിതാ ITIയിൽ വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സിസ്റ്റം മെയിൻ്റനൻസ്, മെക്കാനിക്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ് എന്നിവയാണ് ട്രേഡുകൾ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ITI@kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 04-912-81-51-81 എന്ന നമ്പറിലേക്ക്. 04-912-81-51-81.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: അസാപ് കേരളയുടെ കോട്ടയം കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഈ മാസം 27 സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കും. 10-ാം തരം മുതൽ മുകളിലേക്ക് യോഗ്യതയുള്ളവർക്കായി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 100-ലധികം അവസരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. നാളെയാണ് തൊഴിൽ മേള. ഫോൺ നമ്പർ 94-95-99-96-88.

0: 5 99 96 88. എറണാകുളം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ ഒരു വർഷ കാലാവധിയിൽ കരാറടിസ്ഥാനത്തിൽ ഒരു സീനിയർ സൈറ്റ് എഞ്ചിനീയർ, ഒരു അക്കൌണ്ടന്റ് എന്നിവരെ നിയമിക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. സീനിയർ സൈറ്റ് എഞ്ചിനീയർ യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം, അക്കൌണ്ടന്റ് ബികോം ബിരുദം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 04842 42 47 20 എന്ന നമ്പറിലേക്ക്. 04842 42 47 20.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ 18-ാം നമ്പർ അങ്കണവാടിയിൽ ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കുമായി വിളിക്കുക 04829 28 34 60 എന്ന നമ്പറിലേക്ക്. 04829 28 34 60. കോട്ടയം തലനാട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലേക്കുള്ള ആശാ വർക്കർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 25-നും 45-നും ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള യുവതികൾക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് തലനാട് കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസുമായി ബന്ധപ്പെടുക. ഇടുക്കി ജില്ലാ പഞ്ചായത്തും അസാപ്പ് കേരളയും ജില്ലാ പട്ടികജാതി വികസന ഓഫീസും സംയുക്തമായി ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ആയുർവേദ തെറാപ്പി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ സ്ഥിരതാമസക്കാരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന 18-നും 35-നും ഇടയിൽ പ്രായം വരുന്ന +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 5 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 94 95 99 96 55 എന്ന നമ്പറിലേക്ക്. 94 95 99 96 55. കെൽട്രോണിന്റെ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ കോഴ്സുകൾക്ക് 10% ഫീസ് ഇളവ് പ്രഖ്യാപിച്ചു. ഈ മാസം 20 വരെയാണ് ഫീസ് ഇളവ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 62 82 84 17 72 എന്ന നമ്പറിലേക്ക്. 62 82 84 17 72 എന്ന നമ്പറിലേക്ക്. സേവന വാർത്തകളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 2 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയാകും. ലഹരി മാഫിയയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിന് പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ അമിത്ഷാ പ്രകാശിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ സംഭാവനാ തട്ടിപ്പ് കേസിൽ ആദ്യ FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ രാവിലെ ആരംഭിച്ച കൂട്ടയോട്ടം TO മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി വിരുദ്ധ അവബോധത്തോടൊപ്പം ലഹരി വിപണനത്തിന്റെ ഉറവിടം നശിപ്പിക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് നടത്തുമെന്ന് MLA പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാന ഇന്റർ ITI യൂണിയൻ കലോത്സവം കാസർകോട് മടിക്കൈയിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ തുർക്കിയെ ആതിഥേയരായ അമേരിക്കയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 നോർവെ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കീർത്തി ചക്ര എന്ന ചിത്രത്തിൽ കാർത്തിക്കും ആശാജി മേനോനും പാടിയ ഗാനമാണ് ആദ്യം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോഷുവ ശ്രീധരന്റെ സംഗീതം.

രമ്യ നമ്പീശൻ പാടിയ ഗാനമാണ് ഇനി ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിൽ നിന്നും. കാവാലം നാരായണപ്പണിക്കരുടെ വരികൾ, ശരത്തിന്റെ സംഗീതം.

0: ഹരിചന്ദന മലരിലെ മകുവായി ഹരമിളകും മൃഗമദലയമായി.
1: ഞാൻ ഡോക്ടർ ഷാഹർഷ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, എറണാകുളം. ഈ വരുന്ന

0: ഞായറാഴ്ച, അതായത് 28/6/2026 രാവിലെ 8 മണി മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോക്കെതിരായിട്ടുള്ള പോളിയോ തുള്ളിമരുന്ന് നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റ് തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് നൽകുന്നു. പോളിയോ രോഗത്തിനെതിരായി രാജ്യം ഒട്ടാകെ നടത്തുന്ന ഈ മഹത്തായ ക്യാമ്പയിനിൽ നിങ്ങളുടെ കുട്ടികളെയും പങ്കെടുപ്പിച്ച് വാക്സിൻ നൽകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവന്റെ 2 തുള്ളിയായ OPV വാക്സിനേഷനായി 28-ാം തീയതി നിങ്ങൾ നിങ്ങളുടെ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ബൂത്തുകളിലെത്തിക്കുകയും പരിചയമുള്ളവരെ ഈ പ്രോഗ്രാമിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുക. നന്ദി.
1: സമയം 2 മണി കഴിഞ്ഞ് 22 മിനിറ്റും 58 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്കരെ അക്കരെ അക്കരെ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, ഉണ്ണിമേനോൻ, ജോജോ എന്നിവർ പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

മേലേപ്പറമ്പിലാണ് വീട്. ഈ ചിത്രത്തിൽ യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന IS കുണ്ടൂർ, സംഗീതം ജോൺസൺ.

പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിഴി രണ്ടിലും വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി വിപത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ലഹരി മരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്തെ ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളുടെ കാലാവധി സംബന്ധിച്ച ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്ര സമീപനം സ്വീകരിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. ചിന്നക്കനാലിൽ പ്രത്യേക RRTA നിയമിക്കുമെന്നും മന്ത്രി. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിനെ തുടർന്ന് ജപ്പാനിൽ കനത്ത ജാഗ്രത. ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. 200-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 കഴിഞ്ഞ് 2:15. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗ്യാങ്സ്റ്റർ എന്ന ചിത്രത്തിൽ അഭിജിത്തും സുനീതി ചൌഹാനും ചേർന്ന് പാടിയത്. നീലേഷ് മിശ്രയുടെ വരികൾ, പ്രീതം തന്റെ സംഗീതം.

യാദവും കി ബാരാത്ത്. ഈ ചിത്രത്തിൽ മുഹമ്മദ് റഫിയും ആശാ ഭോസ്ലെയും ചേർന്നു പാടിയ ഗാനം. മജ്റൂഹിന്റെ വരികൾ ആർ ഡി ബർമന്റെ സംഗീതം.

സാജൻ എന്ന ചിത്രത്തിന് വേണ്ടി അൽക്കയാഗ്നിക് പാടിയ ഗാനമായിരുന്നു അത്. സമീറിന്റെ വരികൾ, നദീം ശ്രവന്റെ സംഗീതം. അടുത്ത ഗാനം അൽക്കയാഗ്നിക്കിനൊപ്പം സോനു നിഗം പാടിയത് കഭി അൽവിദനാ കെഹന എന്ന ചിത്രത്തിൽ നിന്നു. ജാവേദ് അക്തർ വരികൾ എഴുതി ശങ്കർ എഹ്സാൻ ലോയ് സംഗീതം നൽകിയിരിക്കുന്നു.

സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 45 സെക്കൻഡും. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഗുപ്ത് എന്ന ചിത്രത്തിലെ ഗാനം ഉദിത് നാരായണനും സാധന സർഗവും പാടിയത്, ആനന്ദ് ബക്ഷിയുടെ വരികൾ, വിജു ഷായുടെ സംഗീതം.

ബേട്ട എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു അത്. സമീർ വരികൾ എഴുതി, ആനന്ദ് മിലിന്ദ് സംഗീതം നൽകി, ഉദിത് നാരായണും അനുരാധ പൊതുവാളും ചേർന്ന് പാടിയത്. അടുത്ത ഗാനം ദിൽ ചാത്താ ഹെ എന്ന ചിത്രത്തിൽ നിന്നും, ജാവേദ് അക്തറിന്റെ വരികൾ, ശങ്കർ എഹ്സാൻ ലോയുടെ സംഗീതം, പാടിയത് സോനു നിഗം.

ശങ്കർ എഹ്സാൻ ലോയ് സംഗീതം നൽകി. റാഹത്ത് ഫത്തേഹ് അലി ഖാൻ, മഹാലക്ഷ്മി അയ്യർ എന്നിവർ പാടിയ ഗാനം. വരികൾ ഗുൽസാർ. ചിത്രം ജൂം ബരാബർ ജൂം.

പർദേസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആനന്ദ് ഭക്ഷയുടെ വരികൾ, നദീം ശ്രവന്റെ സംഗീതം. പാടിയത് സോനു നിഗം, ഹേമ സർദാസായി, ശങ്കർ മഹാദേവൻ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 4 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി മാഫിയയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയം വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാളെ നടക്കുന്ന 2 പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വെനിസ്വേലയിലേക്ക് ഭൂകമ്പാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി ഇന്ത്യയുടെ അടിയന്തര സഹായം. ഓപ്പറേഷൻ അമിസ്റ്റാഡ് വിദേശകാര്യമന്ത്രി DS ജയശങ്കർ പ്രഖ്യാപിച്ചു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിനെ തുടർന്ന് ജപ്പാനിൽ കനത്ത ജാഗ്രത. ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. 200-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 44 സെക്കൻഡും.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എനിക്കറിയാം നാലുമണി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും ഈ നാലുമണിപ്പൂക്കൾ തന്നെയാണ് കടന്നു വരുന്നത് എന്ന്. എന്തായാലും ഇന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹ സന്ദേശങ്ങൾ അയക്കാം. അതൊരു ബർത്ത്ഡേ വിഷാവം, അല്ലെങ്കിൽ ഒരു വിവാഹ വാർഷികത്തിന്റെ ആശംസകൾ, അതുമല്ലെങ്കിൽ ഒരു സ്നേഹ സന്ദേശം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്നേഹ സന്ദേശമാകാം. അയക്കേണ്ട നമ്പർ ഇതാണ്: 9444

9644558888 9644558888 പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിഷസാണ് വന്നിരിക്കുന്നത്. ആദ്യം ജിജിനിയാണ് ചാലക്കുടിയിൽ നിന്നും ഈ വിഷ അറിയിച്ചിരിക്കുന്നത്. മുസ്തഫ മുസ്തഫ എന്ന് തുടങ്ങുന്ന ഗാനം, കാതൽ ദേശത്തിലെ ആ പാട്ട് വേണം എനിക്ക്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ജിജിനി പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളുടെ പേരും എഴുതിയിട്ടുണ്ട്. ഷാരിക, ഷാരോ, രശ്മി, ഹണി, ട്വിങ്കിൾ, ഇത്രയും പേർക്ക് വേണ്ടിയാണ് ജിജിനി ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. സൗഹൃദം എപ്പോഴും ഒരുപാട് മൂല്യമുള്ള ഒന്നാണല്ലേ. ജീവിതത്തിന്റെ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് നമ്മളുടെ നല്ല സൗഹൃദങ്ങൾ. അപ്പോൾ ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജിജിനി ആവശ്യപ്പെട്ട മുസ്തഫ എന്ന് തുടങ്ങുന്ന ഗാനമാകട്ടെ ആദ്യം നാലുമണിപ്പൂക്കളിൽ.

അടുത്ത ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശരണ്യാണ്, ഇരിങ്ങാലക്കുടയിൽ നിന്ന്. ശരണ്യയുടെ കൂട്ടുകാരായിട്ടുള്ള കൃഷ്ണവേണി, ലക്ഷ്മി, പ്രിയ, ശ്രീദേവി, ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡാൻസ് ടീച്ചർ പ്രശീജ് ടീച്ചർക്കും വേണ്ടിയിട്ട് ഹിറ്റ്ലർ ഫിലിമിലെ കിതച്ചെത്തും കാറ്റ് എന്ന പാട്ട് വെച്ച് തരണമെന്നാണ് ശരണ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യവും ഒരു ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ് ആയിരുന്നു അല്ലേ, ഇപ്പൊ വീണ്ടും. അത് പ്രത്യേകത എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയാണ് ഇപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നതൊക്കെ. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ഈ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഹിറ്റ്ലറിലെ ആ പാട്ടിലേക്ക് പോകാം.

സുചിത്രയുടെ മെസ്സേജാണ് ഇനിയുള്ളത്. തേവക്കലിൽ നിന്നാണ് സുചിത്ര മെസ്സേജ് അയക്കുന്നത്. സൂര്യവംശം എന്ന ചിത്രത്തിലെ നക്ഷത്ര ജനലിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്നാണ് സുചിത്രയുടെ ആവശ്യം. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് സുചിത്ര പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷാഫി മെസ്സേജ് ചെയ്തിട്ടുണ്ട് പറമ്പയത്ത് നിന്ന്. ഷാഫിക്ക് നല്ലൊരു തമിഴ് സോങ് വേണമെന്ന് മാത്രമേ ഷാഫി പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ സുചിത്ര ആവശ്യപ്പെട്ട ഈ തമിഴ് സോങ് സുചിത്രയുടെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒപ്പം നമുക്ക് മെസ്സേജ് ചെയ്ത് ഷാഫിക്കും വേണ്ടി സ്പെഷ്യലായിട്ട് വെച്ചുകൊടുക്കാം.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിലയാണ്, നെയ്ത്തുശാലപ്പടി പാമ്പാക്കുട ഈ സ്ഥലത്തു നിന്നാണ്. എന്റെ മകൾ തേജശ്രീയുടെ പിറന്നാളാണ് നാളെ. ആൾക്കൊരു പാട്ട് വെച്ച് തരാവോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെന്താ, നല്ലൊരു പാട്ട് തന്നെ ആയിക്കോട്ടെ. ആ പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചക്രക്കിളിയും തുടങ്ങുന്ന പാട്ടാണ് വെള്ളി നക്ഷത്രത്തിലെ. അതുപോലെ തന്നെ ആളുടെ ഇളയ മകൾ നക്ഷത്ര, അനിലയുടെ താഴെയുള്ള കുട്ടി നക്ഷത്രയ്ക്കും, ഒപ്പം ചേച്ചിക്ക് ഒരു കുട്ടി ജനിച്ചു തൃഷ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അവസാനം ഒരു പേരും കൂടി വെക്കണേ, ഋഷി, ഋഷിക്കും കൂടി വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം കേട്ടോ, തേജശ്രീ, നക്ഷത്ര, തൃഷ, ഋഷി, ഇത്രയും പേർക്ക് വേണ്ടിയിട്ടാണ് അനില പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തേജശ്രീയുടെയാണ് പിറന്നാള് നാളെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ തേജശ്രീ, ഒരു ദിവസം മുമ്പ് തന്നെ ബർത്ത്ഡേ വിഷസ് തന്നിരിക്കുന്നു. ഒരുപാട് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ കിട്ടട്ടെ കേട്ടോ, നല്ലൊരു ദിവസമാവട്ടെ. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് വെള്ളി നക്ഷത്രത്തിലെ ആ പാട്ടിലേക്ക് പോകാം, ചക്കരക്കിളി.

നാലുമണിപ്പൂക്കളിൽ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ജോഷിയാണ്, അങ്കമാലിയിൽ നിന്ന്. ജോഷിക്ക് വേണ്ടത് ഒരു തമിഴ് പാട്ടാണ്. ഈ തമിഴ് പാട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ജോഷിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള രാഹുൽ, വാസന്ത്, മോഹനൻ എന്നിവർക്കായിട്ടാണെന്ന് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് നാലുമണിപ്പൂക്കള് ഒരുപാട് ഇഷ്ടമാണ് ഇത്രേ. നാലുമണിപ്പൂക്കളിലെ എല്ലാ ഭാഷയിലെ പാട്ടും ഉണ്ടാവില്ല, അപ്പൊ തമിഴ് പാട്ടുകളും വരുമ്പോൾ അത് അവർക്ക് സുഖമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും, അതായിരിക്കും. അപ്പൊ എന്തായാലും ജോഷി ആവശ്യപ്പെട്ട പാട്ട് രാജാധിരാജ എന്ന ചിത്രത്തിലാണ്.

0: അപ്പൊ ജോഷിയുടെ ഡെഡിക്കേഷൻ രാഹുൽ, വാസന്ത്, മോഹനൻ എന്നിവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ആ പാട്ട് ഇതാ വരുന്നു.
1: മാമാവും പൊണ്ണക്കോട്.

ഒരു ബർത്ത്ഡേ വിഷാണ് ഇനി നാലുമണിപ്പൂക്കളില്. എന്റെ വൈഫ് രശ്മിയുടെ ബർത്ത്ഡേ ആണെന്ന് തിളക്കം എന്ന ചിത്രത്തിലെ നീയൊരുപുഴയായി എന്ന പാട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് രഘുരാജ് തൃപ്പൂണിത്തറയിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഭാര്യമാരുടെയൊക്കെ ബർത്ത്ഡേ ഓർത്തിരുന്ന് വിഷ് ചെയ്യുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ രഘുരാജിന് അതിനൊരു നന്ദി അറിയിക്കുന്നു. അപ്പോൾ

ഇന്ന് രശ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ രശ്മി. ഗംഭീരാവട്ടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാം. ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ പറ്റട്ടെ. ഈ ഒരു കൊല്ലം മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ രഘുരാജ് ആവശ്യപ്പെട്ട പാട്ട് തിളക്കത്തിലെ പാട്ടാണ്, നീയൊരു പുഴയായി. അങ്ങനെ പുഴയായിട്ട് ഒഴുകട്ടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ദാമ്പത്യം എന്ന് സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. ആ പാട്ടിലേക്ക് പോകാം.

ആലുവയിൽ നിന്ന് ശ്രീപ്രിയ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പ്രിയയുടെ ഫ്രണ്ടായിട്ടുള്ള കൃഷ്ണയുടെ ബർത്ത്ഡേ ആണെന്ന്, നല്ലൊരു പാട്ട് വെച്ചുതരണം നാലുമണിപ്പൂവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃഷ്ണ, ഹാപ്പി ബർത്ത്ഡേ, നല്ലൊരു പാട്ട് തന്നെ വരൂ കേട്ടോ നാലുമണിപ്പൂക്കളിലൂടെ. ഈ ഒരു വർഷം ഗംഭീരമാവട്ടെ എന്ന് സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. ഒപ്പം അലഗ്രിയ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എന്റെ പേര് അലഗ്രിയ, ഷോർട്ട് നെയിം ഗ്രിയ എന്നാണ്. എന്നാലും അത് വിളിക്കാൻ അത്ര ബുദ്ധിമുട്ടല്ലേ, ഗ്രിയ അല്ലു എന്നങ്ങനെ വിളിക്കായിരുന്നു. എന്റെ വീട് ഇടക്കൊച്ചി പാമ്പായി മൂലയിലാണ്. എനിക്ക് കസിൻസ് എന്ന സിനിമയിലെ നീയൻ വെണ്ണില എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അലഗ്രിയ ആവശ്യപ്പെട്ട ഈ പാട്ട് നമുക്ക് കൃഷ്ണയ്ക്കും കൂടെ വെച്ചു കൊടുക്കാം അല്ലേ. ശ്രീപ്രിയയുടെ ഫ്രണ്ടായിട്ടുള്ള കൃഷ്ണയുടെ ബർത്ത്ഡേ ആണെന്ന്.

പ്രിയ നാലുമണിപ്പൂവേ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ നാലുമണിപ്പൂവിന്റെ സ്ഥിരം ശ്രോതാക്കളാണ്. എറണാകുളം ജില്ലയിലെ കടയിരുപ്പിൽ നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത്. എന്റെ പേര് മനീഷ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളായ ദേവനന്ദന, നിരഞ്ജന, മണി, ശാന്ത, മഹേഷ്, ഹിമ, ചിന്നു ഇവർക്ക് എല്ലാവർക്കും കൂടിയാണ് വാഴ സിനിമയിലെ കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.

അപ്പോ മിക്കവാറും ഈ ദേവനന്ദന, നിരഞ്ജന, ചിഹിമ, ചിന്നു, മിന്നു എന്നിവരൊക്കെ ആയിരിക്കും ഈ പാട്ടിന്റെ ആൾക്കാര്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടാണുള്ളത്, അത് ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന പാട്ടാണ്. അപ്പൊ എന്തായാലും ഈ പേരുകൾ ഇനിയും വായിക്കാൻ സമയമില്ല നമുക്ക്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് വാഴാറ്റൂലെ ആ പാട്ട് കേൾക്കാം.

ഈ പാട്ടിന്റെ കൂടെ നമ്മൾ അറിയാതെ ഒന്നും അങ്ങനെ തുള്ളിപ്പോവല്ലേ. കലാഭവമണി പാടിയ പാട്ടിന്റെ റീമിക്സ് ആയിരുന്നു വാഴയിൽ അത് വന്നിരുന്നത്. ഇനി അടുത്ത മെസ്സേജ്. ഹായ് നാലിമണിപ്പൂവേ, സുഖമല്ലേ? സുഖാണല്ലോ. ഇതാരാത്, ഞാൻ ശ്രീശാന്ത്, ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ എറണാകുളത്ത് ചോറ്റാനിക്കരയാണ്. ഓഫീസിലിരുന്ന് ഓൺലൈൻ വഴി കേൾക്കുന്ന ഒരു പരിപാടിയാണിത്. ഓ താങ്ക് യു, താങ്ക് യു. മഴ സിനിമയിലെ ഒരു നറുപുഷ്പമായി. അയ്യോ, മഴയിലല്ല അത്, അത് മേഘമൽഹാർ എന്ന ചിത്രത്തിലെയാണ് ഒരു നറുപുഷ്പമായി എന്ന പാട്ട്. അപ്പൊ ഈ പാട്ട് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പാട്ട് വെച്ച് തരണമെന്നാണ് ശ്രീശാന്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിലിരുന്നിട്ട് ഓൺലൈനായിട്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കേൾക്കുന്ന ശ്രീശാന്തിന് ഈ പാട്ട് വെച്ചു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് അല്ലേ? അപ്പൊ പുറത്തൊക്കെ മഴ പെയ്യുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഫീലോടുകൂടി നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം.

ഒരു മെസ്സേജും കൂടെ വന്നിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞങ്ങളുടെ കമ്പനിയിലെ പ്രീതയ്ക്ക് വേണ്ടി 10-ാം അളവ് എന്ന സിനിമയിലെ എലമലക്കാടിനുള്ളിൽ എന്ന സോങ് വെച്ച് തരുമോ? പരുതൂർ പട്ടാമ്പിയാണ് കേട്ടോ ഞങ്ങളുടെ

സ്ഥലം ആരാണെന്ന് പറഞ്ഞിട്ടില്ല. വേണ്ട ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, പ്രീത എന്നുള്ളത്. ആരാന്ന് പറഞ്ഞിട്ടില്ല. ഇനി അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു ഈ പരിദൂർ പട്ടാമ്പി ഭാഗത്തുകൂടെയൊക്കെ ഞാനൊന്ന് കറങ്ങിയായിരുന്നു. അപ്പൊ എന്തായാലും പ്രീതയ്ക്ക് വേണ്ടി പ്രീതയുടെ ഒരു കൂട്ടം കൂട്ടുകാർ ആവശ്യപ്പെട്ട ആ ഗാനത്തിലേക്ക് പോകാം അടുത്തതായിട്ട്.

0: അങ്ങനെ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ 4 മണിപ്പൂക്കൾ അവസാനിക്കുകയാണ്. മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഇനിയും മെസ്സേജുകൾ അയക്കുക. ഇന്ന് കിട്ടാത്തവർക്ക് നാളെ 4 മണിപ്പൂക്കളിലൂടെ നല്ല പാട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി മെസ്സേജ് അയച്ചവർക്കും ഇത് 4 മണിപ്പൂക്കൾ കേട്ടവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം 4:56:36 സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ കണ്ണൂർ തോട്ടടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ്, BSc ഇന്റീരിയർ ഡിസൈനിംഗ് ആൻഡ് ഫർണിഷിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ www.admission.kannooryuniversity.ac.in എന്ന സിംഗിൾ വിൻഡോ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷകർ +2 പാസ്സായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 82-81-57-43-90 82-81-57-43-90
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 79-94-43-14 എന്ന നമ്പറിലേക്ക്. 79-94-43-14.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പാലക്കാട് കെൽട്രോ നോളജ് സെന്ററിലെ 1 വർഷത്തെ സർക്കാർ അംഗീകൃത ഡിപ്ലോമ, പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളിൽ സീറ്റ് ഒഴിവ്. ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി, ഒ ലെവൽ DCA എന്നിവയാണ് കോഴ്സുകൾ. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി മഞ്ഞക്കുളം റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ 28-ാം തീയതിക്ക് മുൻപ് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0491250-45-99 എന്ന നമ്പറിലേക്ക്. 0491250-45-99. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് വകുപ്പിൽ

കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ് എന്നീ വിദേശ ഭാഷകളിലെ ഒരു വർഷത്തെ സായാഹ്ന കോഴ്സുകൾക്ക് ഈ മാസം 30 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 62 82 16 72 98 എന്ന നമ്പറിലേക്ക്. 62 82 16 72 98. കുസാറ്റ് മറൈൻ ജിയോളജി ആൻഡ് ജീ ഫിസിക്സ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. മറൈൻ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. അവസാന തീയതി അടുത്ത മാസം 6. അപേക്ഷകൾക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. recruit.kusat.ac.in.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി മാഫിയയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിന് അവബോധം നൽകാനായി മലപ്പുറം ജില്ലയിൽ നാളെ അന്താരാഷ്ട്ര ലഹരി വർജന ദിനാചരണം സംഘടിപ്പിക്കും. വിമുക്തി മിഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. ഇടുക്കി ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന തീവ്രതയേറിയ വേദന സംഹാരി ഗുളികകൾ ലഹരിക്കായി ഉപയോഗിച്ച മൂന്ന് യുവാക്കൾ പിടിയിലായി. വിഴിഞ്ഞം സോണൽ ഹാർബർ വാർഡിലെ വീടുകളിലെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിനായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ചതായി മേയർ വി.വി. രാജേഷ്. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച നാദാപുരം കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം സംസ്കരിച്ചു. ഖത്തറിൽ മരിച്ച അർജുന്റെ മൃതദേഹം രാവിലെയാണ് ജന്മനാട്ടിലെത്തിച്ചത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ശ്രദ്ധ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഭരദ്വാജ്.

കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഏണമിട്ട് യേശുദാസും പ്രീതയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്, ദേവദൂതൻ എന്ന ചിത്രത്തിൽ നിന്നും. അടുത്ത ഗാനം നിറം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ബിജു തിരുമല, വിദ്യാസാഗർ.

കാലാപാനി എന്ന ചിത്രത്തിനായി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഇളയരാജ ഈണമിട്ട് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: കാവാലത്തിന്റെ നാടകങ്ങൾക്ക് ചില സവിശേഷതകൾ കണ്ടെത്താനാവും. കേരളീയ തനിമയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഗ്രാമീണമായ അന്തരീക്ഷമാണുള്ളത്.
0: നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത്ത് ചെയ്യുന്ന പ്രഭാഷണം.
2: പലായനത്തിന് നേരമായി പ്രിയേ, നാം ഇരിക്കുന്നത് ഈ ചാവേറ് ചാലകങ്ങളിലല്ലോ.
0: വരുൺ മുരളിയുടെ കവിതകൾ.
3: എനിക്ക് അല്പം ദേഷ്യം വന്നു. ഉറുമ്പും പാമ്പും ഒന്നും ഈ കിടക്കയിലില്ല. അമ്മയ്ക്ക് തോന്നണതാവും. തോന്നണതോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു.
0: സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിക്കുന്ന കഥ വിചിത്ര ജീവികൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. സുജീഷ് ഹരി എഴുതി, സൂരജ് എസ് കുറുപ്പ് ഈണമിട്ട്, മൃദുല വാര്യരോടൊപ്പം പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിണ്ടിയും പറഞ്ഞു.

0: പ്രിയശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
1: നാടകത്തിനായി യഥാർത്ഥ ആഭരണങ്ങൾ, അതായത് മുത്ത്, പവിഴം തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നടീ നടന്മാർ ഉപയോഗിക്കില്ല. പൈശാചിക ശക്തികൾ ഈ ആഭരണങ്ങളിൽ ആകൃഷ്ടനായി വരുമെന്നും അത് കിട്ടാഞ്ഞാൽ അഭിനേതാക്കളുടെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു.
0: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
2: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. പത്മിനി എന്ന ചിത്രത്തിൽ വിദ്യാധരൻ, കുഞ്ചാക്കബോപ്പൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം. രചന മനു മഞ്ജിത്, സംഗീതം ജേക്സ് ബിജോയ്.

ശ്രുതി ശരണ്യത്തിൻ്റെ വരികൾക്ക് രഘു ദീക്ഷിത് ഈണമിട്ട് ആൻ ആമി നകുൽ അഭ്യങ്കർ എന്നിവരോടൊപ്പം പാടിയ ഗാനം ചിത്രം കൂടെ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ
2: 2018 സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി ആരംഭിച്ചു. പ്രീസ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരവും 2009 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമത്തെ ആധാരമാക്കിയുമാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളും ഭാഷയും അവരുടെ വ്യത്യസ്തമായ പഠന കഴിവുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പഠന അന്തരീക്ഷം ലഭ്യമാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 12-ാം ക്ലാസ് വരെ മികച്ച സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നതിനു വേണ്ടിയുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും നൽകുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പാഠ്യ ഉപകരണങ്ങളും ആദിവാസി ഭാഷകളിലെ പാഠപുസ്തകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപക പരിശീലനം, അധ്യാപക പഠന സാമഗ്രികളുടെ വികസനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാമൂഹികവും ലിംഗപരവുമായ അസമത്വങ്ങൾ നികത്താനും സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപക പരിശീലനത്തിനും വിദ്യാഭ്യാസ ഗവേഷണത്തിനുമുള്ള സംസ്ഥാന കൌൺസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനും സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും ഈ പദ്ധതി ധനസഹായം നൽകുന്നു. അധ്യാപകർക്ക് പുതിയ അധ്യാപന പഠന രീതികൾ പഠിക്കാനും നടപ്പിലാക്കുന്നതിനും മികച്ച പ്രോത്സാഹനമാണ് ഇത് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 5 മണി കഴിഞ്ഞ 59 മിനിറ്റും 36 സെക്കൻഡും. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: എന്തു ചെയ്താലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഇതിൻ്റെ ആ വന്യ സ്വഭാവം ഉണ്ട്. ഇതിന് നമ്മുടെ ഒരു ആവശ്യം കൊണ്ടാണ് ഇതിനെ നമ്മൾ ചെറുതാക്കി പ്രൂൺ ചെയ്ത് ഒക്കെ നമ്മുടെ വിളവെടുപ്പ് സൗകര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ആ ചെടിയിൽ വളർത്തുന്നത്. എന്നാൽ ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്യമായിട്ട് വളരാനുള്ളതാണ്. അപ്പം ഇടവേളകൾ എന്ത് ചെയ്താലും അതിൻ്റെ ആ വന്യമായ ആ വളർച്ചയെ അത് ബാധിക്കും. അതുകൊണ്ട് കഴിയുന്നത്ര സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലുള്ള ഇടവേളകൾ കൃഷികൾക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിതെല്ലാം നോക്കിയതാണ്, അടയ്ക്കാമരം ഞാൻ ചെയ്ത് നോക്കി, ഇടയ്ക്ക് ഇലവാഴ കൃഷി ചെയ്ത് നോക്കി. അതൊക്കെ താൽക്കാലികമായിട്ട് നമുക്ക് വരുമാനം കിട്ടും, വളർച്ചയിലും കുഴപ്പമില്ല. അങ്ങനെയല്ലാത്ത മറ്റ് രീതിയിലുള്ള ഇതിന് ഷെയ്ഡ് കിട്ടത്തക്ക രീതിയിൽ ഒരു ഇടവേള കൃഷിയും റംബുട്ടാനിൽ പ്രോത്സാഹിപ്പിച്ചിട്ട് കാര്യമില്ല. അത് റംബുട്ടാൻ്റെ വളർച്ചയെ കുറയ്ക്കും. പിന്നെ ചെയ്യാവുന്നത് ആകെപ്പാടെ കന്നാലി കൃഷിയുള്ളൂ.
1: റംബുട്ടാന്റെ വളപ്രയോഗം എങ്ങനെയൊക്കെയാണ്, അത് എത്ര ഇടവേളകളിലായിട്ടാണ് ചെയ്യേണ്ടത്?
0: റംബുട്ടാനിൽ ചെറുതൈകൾക്ക് നമ്മൾ സാധാരണ രീതിയിലുള്ള ജൈവവളം ഇട്ട് ഒരു 2-3 കിലോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയാകുമ്പോൾ അത്രയൊന്നും വേണ്ട, ഒരു 1/2 കിലോ അങ്ങനെ ജൈവവളങ്ങളിട്ട് വളർത്തി ചെടികൾ നടുക. ആദ്യത്തെ കൂമ്പ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 50 ഗ്രാമിൽ കൂടാത്ത രീതിയിൽ കോംപ്ലക്സ് വളം കൊടുക്കുക മഴയുള്ളപ്പോൾ. ആദ്യ വർഷം അങ്ങനെ വളർത്തിക്കൊണ്ടുപോയിട്ട് 2nd വർഷം വരുമ്പോൾ 3 പ്രാവശ്യം NPK കൊടുക്കുക, അതും 100 ഗ്രാമിൽ കൂടാതിരിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ജൈവവളം കൊടുക്കുക. 3rd വർഷം എത്തിക്കഴിഞ്ഞാൽ പൊട്ടാഷിൻ്റെ അംശം കൂട്ടി കൊടുക്കുക അവസാന സ്റ്റേജിൽ, അതായത് ഒക്ടോബർ നവംബർ മാസം ആദ്യ 2 മാസങ്ങളിൽ NPK കൂട്ടുവളവും. പിന്നെ ചാണകം 3 കൊട്ട എന്ന് പറഞ്ഞാൽ ഒരു 20 കിലോയ്ക്ക് മുകളിൽ കൊടുക്കുക. പിന്നെ 4th വർഷം തുടങ്ങിയിട്ട് നല്ലതുപോലെ ജൈവവളം കൊടുക്കുക, ഒപ്പം തന്നെ 2 പ്രാവശ്യം NPK, പിന്നെ ഒരു പൊട്ടാഷിൻ്റെ ഫോളിയർ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഫോളിയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇല വഴി സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ കായായി കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യാം. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു വളപ്രയോഗ രീതി.
1: സാധാരണയായിട്ട് റംബുട്ടാനിൽ രോഗബാധകൾ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ?
0: റംബുട്ടാനിലും ഒറ്റപ്പെട്ട ചില രോഗങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇപ്പം കേരളത്തിൽ വ്യാപകമായിട്ട് അവിടെ അവിടെ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കോർക്കി ബാർക്ക് എന്നും പറഞ്ഞിട്ടൊരു അസുഖമാണ്. അത് ചില തോട്ടങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഈ കൃഷി വ്യാപകമാകുമ്പോൾ ഏതൊരു കൃഷിക്കും അതിൻ്റെതായ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അതിലൊന്നാണ് ഈ കോർക്കി ബാർക്ക്. അത് വ്യാപകമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചികിത്സ ഒന്നും നടക്കുകയില്ല. തുടക്കം തന്നെ നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടാൽ നല്ലതുപോലെ അതിനെ ട്രീറ്റ് ചെയ്യണം. അത് കാണുന്നതിനനുസരിച്ച് ചെടിയിൽ ഓരോ ദിവസവും നമ്മൾ, അല്ലെങ്കിൽ മാസത്തിൽ 1 മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും തോട്ടത്തിൽ എല്ലാ ചെടികളെയും നമ്മൾ വീക്ഷിക്കണം. എന്നാൽ മാത്രമേ ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം.
1: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കോർക്കി ബാർക്ക് എന്ന് പറയുന്ന അസുഖം ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ഗൂഗിൾ ചെയ്താൽ കിട്ടും. മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ഈ മരത്തിൻ്റെ ശാഖകളിൽ ചെറിയ ചെറിയ ഒരു പുണ്ണു പോലെ വരും. ആദ്യം ഒരു ചെറിയ ഒരു വിള്ളൽ പോലെ കാണിക്കുള്ളൂ, പിന്നെ അത് അങ്ങനെ വലുതാവും. അത് കഴിഞ്ഞാൽ ഒരു ഫംഗസ് പോലെ ആവും. അത് കഴിഞ്ഞ് അക്കോ ശിഖരം മൊത്തത്തിൽ ഉണങ്ങുന്നതായിട്ട് കാണും. പിന്നെ അത് മൊത്തത്തിലേ കയറി അത് ചെറിയ ശില്ലകളിലേക്കും വരും. അങ്ങനെ അത് ചെടി മൊത്തം വ്യാപിച്ചൊരു ഫംഗസ് ബാധ പോലെ കാണിച്ച് അത് ഉണങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. പല രീതിയിൽ പറയുന്നു ഇതിൻ്റെ പകർച്ച. ഒന്ന്, സൂര്യപ്രകാശവും കാറ്റോട്ടവും കുറയുന്നതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ കൊണ്ടാണെന്ന് പറയും. വേറെ ചിലർ പറയുന്നത് ഇത് തോട്ടങ്ങളിൽ വലയിട്ടപ്പം ഈ വല ഈ കോർക്കി ബാർക്കിൻ്റെ അസുഖമുള്ള തോട്ടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വല കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലിട്ട് ആ ജലം വീണ് അങ്ങനെ പറയുന്നതെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണേലും ഇങ്ങനെ ഒരു അസുഖം പയ്യെ പയ്യെ കേരളത്തിലെ റംബുട്ടാൻ കൃഷിയിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് കർഷകർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്.
1: റംബുട്ടാൻ കൃത്യസമയത്ത് പ്രൂണിങ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ റംബുട്ടാനിലെ ഒരു പ്രത്യേകത ഉള്ളത് റംബുട്ടാൻ അങ്ങനെ തന്നെ വിട്ടാലും ഇത് കായ്ക്കും. പക്ഷെ ഒരു കുഴപ്പമുള്ളത് അപ്പോൾ അതങ്ങ് വൈൽഡായിട്ടങ്ങ് പോകും. കൂടുതൽ ശാഖകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ പൂക്കൾ വരും. അതുകൊണ്ട് ആദ്യത്തെ ഒരു 4-അടി പൊക്കത്തിൽ അതിൻ്റെ കൂമ്പ് നിന്നുള്ള 6-അടി കഴിഞ്ഞാൽ കഴിയുന്നത്ര കനോപ്പി ആയിട്ട്, അതായത് സൈഡ് ശിഖരങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക, കിങ്സ് ആയിട്ട് അതായത് മേലോട്ട് മാത്രം വളരുന്ന കിങ്ങുകളെല്ലാം ഒതുക്കി കളഞ്ഞിട്ട് പ്രജകളെ കൂടുതൽ ഉണ്ടാക്കുക. അതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. അത് കൃഷിക്കാർക്ക് മനസ്സിലാവുക പറയുന്നത് തന്നെയാണ്. കിങ്ങുകൾ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മേലോട്ട് പോകും. അപ്പോൾ മേലോട്ടാണ് ഇതിന് വളരാനൊരു പ്രവണത. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പരന്ന് വളരും. അതാണ് ഒരു മെത്തേഡ്. എന്നാൽ കിങ്ങായിട്ട് പോകുമ്പം കുറച്ചുകൂടി ഉൽപ്പാദനം കൂടുന്നു എന്ന്, അതായത് ആകാശത്ത് മുകളിൽ നിന്നുള്ള പ്രകാശം കൂടുന്നതിനനുസരിച്ച് 40x40 ചെയ്യുമ്പം കിങ് കൂടുതലുണ്ടാകുകയും കുറച്ചുകൂടി പ്രകാശം കൂടുതൽ കിട്ടുമ്പോൾ ഉൽപ്പാദനം അതിനനുസരിച്ചൊക്കെ മാറും. ഇതൊക്കെ കൃഷിക്കാരൻ്റെ ചോയ്സാണ്. കൃഷിയിൽ മാത്രമേ ഉള്ളൂ കൃഷിക്കാരന്, അതായത് ആ ഇടപെടുന്ന ആളിന് കിങ്ങാവാൻ പറ്റുള്ളൂ. അവന് തീരുമാനിക്കുക എങ്ങനെ വേണമെന്നുള്ളത്. നമ്മുടെ ഭൂമിയുടെ ഇപ്പോൾ തട്ടുതട്ടായിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ലെവൽ പ്രദേശത്തൊക്കെ ഈ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ കൃത്യം 40 അടിയൊന്നും വേണമെന്നില്ല, 35 അടിക്ക് ചെയ്യാം, ഒരു 3 അടി കുറഞ്ഞെന്നോ 4 അടി

0: കൂടിയെന്നൊന്നും അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ കൃത്യമായ പരിചരണം, കൃത്യമായ വളപ്രയോഗം, കൃത്യമായ പ്രൂണിങ്, അപ്പം നമുക്ക് വിളവിന് വേണ്ടിയിട്ടാണ് ഇതിനെ വളർത്തുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി അതിനെ നമുക്ക് കഴിയുന്നത്ര വിളവെടുക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ ഇതിനെ വളർത്തുക എന്ന് മാത്രം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ കൃഷിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്.
1: റംബൂട്ടാൻ കൃഷിയുടെ വിപണി സാധ്യതകൾ എന്തൊക്കെയാണ്?
0: ഇപ്പോൾ കേരളത്തിലെ വിപണി നടക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, കൃഷിക്കാരൻ തന്നെ പറിച്ച് ആളുകൾക്ക് കൊടുക്കുന്നൊരു സിസ്റ്റമുണ്ട്. വേറൊരു വിഭാഗം ഈ കച്ചവടക്കാർ വന്ന് വാങ്ങുന്നൊരു സിസ്റ്റമുണ്ട്. അതിൽ തന്നെ ഒരു ഒരു വിഭാഗം മൊത്തം, ഇപ്പോൾ നമുക്ക് 100 ചെടിയുണ്ടെങ്കിൽ 100 ചെടിയുടെ ഒരു ഏകദേശം അവർക്ക് കാണുമ്പോൾ അറിയാം. പൂവായിക്കഴിഞ്ഞ് ഒരു ഫെബ്രുവരി അവസാനം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഓവറോൾ പ്രൊഡക്ഷൻ അവരൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ ലംസം ഒരു എമൗണ്ട് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ അവർ വില കിട്ടോളും, പക്ഷേ 1 കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് പറയും. എൻ്റെ ഒരു അറിവിൽപ്പെട്ടിടത്തോളം ഒരു 10-40 ഇതര സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാരുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു 10-60 പേരോളം ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ റീറ്റെയിൽ കച്ചവടക്കാരായിട്ടൊരു 10-20 പേര്, ഇവരാണ് ഈ മാർക്കറ്റിനകത്ത്. അങ്ങനെ ഒരു മൊത്തം വരുമ്പോൾ ഒരു 10-80-100 കച്ചവടക്കാരുൾപ്പെടുന്നതും ആയിട്ടുള്ള ഒരു വിപണന സമ്പ്രദായമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഫ്രോസൺ സിസ്റ്റത്തിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കുറച്ചുകൂടി പ്രൊഡക്ഷനാണ് ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം വെച്ച്. ഞാൻ പ്രത്യേകിച്ചും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റംബുട്ടാൻ ഫാമേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലും കൂടിയാണ് പറയുന്നത്. ഈ കൃഷിയിൽ 10 ലക്ഷം പ്ലാന്റ്സ് ഓൾറെഡി പ്രൊഡക്ഷനിലുണ്ട്. 1 മില്യൺ പ്ലാന്റ്സും കൂടി ഈ 2 വർഷത്തിനുള്ളിൽ പ്രൊഡക്ഷനിലേക്ക് വരും. അപ്പോൾ ഈ ഓൾറെഡി വരുന്ന 1 മില്യൺ പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ഷൻ മാർക്കറ്റിൽ ഇനി അങ്ങോട്ട് വർദ്ധിക്കും. ഒപ്പം തന്നെ 1 മില്യൻ്റെയും കൂടെ പ്രൊഡക്ഷൻ തൊട്ട് പുറകെ വരുന്നുണ്ട്. ഇതുങ്ങടെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത് പോലെ ഉള്ള ഒരു, അല്ലെങ്കിൽ കാണുന്ന, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഏർലി ബേഡ് അഡ്വാൻറ്റേജ് ഒരല്പം കുറഞ്ഞാലും കേരളത്തിൽ പറ്റുന്ന, കേരളത്തിൽ ചെയ്യാവുന്ന, കേരളത്തിൽ ഇന്ന് ലാഭകരമായിട്ടുള്ള ഒരു കൃഷി റംബുട്ടാൻ തന്നെയാണ്.
1: റംബുട്ടാനെ കുറിച്ചുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങൾ അറിയുന്നതിനായി സാജു ചേട്ടനെ വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 9447508695. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447508695. കാർഷിക വ്യാവസായിക രംഗത്ത് സാങ്കേതിക മികവിന്റെയും പരീക്ഷണ നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പുത്തൻ അറിവുകൾ സ്വാംശീകരിച്ച് കർഷകരിലേക്ക് എത്തിക്കുന്ന സാജുവിന് വിജയാശംസകൾ നേരുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വാണിജ്യാടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന തിരുമാറാടിയിലുള്ള MC സാജുവിന്റെ കൃഷിവിശേഷങ്ങളും അനുഭവങ്ങളുമാണ്.
2: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ അടുത്തതായി കേൾക്കാം: 70 സെന്റ് ഭൂമിയിൽ പച്ചക്കറികളും കിഴങ്ങുവർഗവിളകളും ഒപ്പം തേനീച്ച കൃഷിയും ചെയ്യുന്ന പെരുമ്പാവൂർ സ്വദേശിനി KR ഉഷാദേവി പങ്കുവയ്ക്കുന്ന കാർഷിക വിശേഷങ്ങൾ. ചെറുപ്പത്തിൽ മാതാപിതാക്കളെ കൃഷിയിടത്തിൽ സഹായിച്ചുകൊണ്ടായിരുന്നു ഉഷാദേവി കൃഷിയിലേക്കുള്ള തന്റെ തുടക്കം കുറിക്കുന്നത്. പിന്നീട് മണ്ണും വിളകളും ജീവിതത്തിന്റെ ഭാഗമായി മാറി. കഴിഞ്ഞ 18 വർഷങ്ങളായി ഒരു സമ്പൂർണ്ണ കർഷകയാണ് ഉഷാദേവി. 10 വർഷങ്ങളായി പൂർണമായും ജൈവ രീതിയിലാണ് കൃഷി. പയറുവർഗങ്ങൾ, വെണ്ട, തക്കാളി, കുമ്പളം, വെള്ളരി എന്നിവയ്ക്കൊപ്പം കപ്പ, മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയ വിളകളും ഉഷാദേവി കൃഷി ചെയ്യുന്നു. മികച്ച വിളവിനെ മുൻനിർത്തി തേനീച്ച കൃഷിയിലേക്ക് കടന്ന ഉഷാദേവിക്ക് ഇന്ന് 18 തേനീച്ചപ്പെട്ടികളുണ്ട്. 12 പരം കാർഷിക ഉപോൽപ്പന്നങ്ങൾ സ്വന്തമായി നിർമ്മിച്ച് വിപണിയിലെത്തിക്കുകയും ചെയ്യുന്നു. കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന KR ഉഷാദേവി പങ്കുവയ്ക്കുന്ന കാർഷിക വിശേഷങ്ങൾ കേൾക്കാം.
3: ഇവിടെ ഏകദേശം 70 സെന്റോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കൃഷിയിലേക്ക് കടന്നു വന്നത്? എത്ര വർഷമായി കൃഷി ചെയ്യുന്നു?
4: എനിക്ക് വളരെ ചെറുപ്പം മുതലേ കൃഷിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ എൻ്റെ 7-ാം ക്ലാസ് മുതലേ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ തൈ പാവുക അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകയായിട്ട് 18 വർഷമായി. 18 വർഷമായിട്ട് ജൈവ രീതിയിൽ, ആദ്യം ജൈവ രീതി അല്ലായിരുന്നു, രാസമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ ഒരു 10 വർഷമായിട്ട് ജൈവം മാത്രം, വേറെ രാസവസ്തുക്കളൊന്നും കയറ്റാതെ ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്തു പോരുന്നു.
3: ഏത്

0: വിളകളാണ് പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്നത്?
1: പ്രധാനമായിട്ട് അങ്ങനെ ഒരു പ്രധാനമായിട്ടൊന്നും അങ്ങനെ ഇല്ല. ഞാൻ എല്ലാം സമ്മിശ്രിത കൃഷിയായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ കൂടുതൽ ചെയ്യുന്നത് കപ്പ സീസൺ തോറുമാണ് കൃഷികൾ. ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കപ്പ കൃഷി ചെയ്യും. അപ്പൊ കൂടുതൽ കൃഷി എന്ന് പറയാൻ കപ്പയാണ് കൂടുതലും. കപ്പയോടൊപ്പം കൃഷി ചെയ്യുന്നത് ഇപ്പൊ പയറുവർഗ്ഗങ്ങള്, വെണ്ട, വഴുതന, മുളക്, മഞ്ഞള്, ഇഞ്ചി, അങ്ങനെ എല്ലാം. ഈ 70 സെന്റ് സ്ഥലത്തും 4 ചുറ്റും മാത്രമേ തെങ്ങുള്ളൂ, ബാക്കി വൻ വൃക്ഷങ്ങളായിട്ടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവിധ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. രണ്ട് പറമ്പായിട്ടാണ് എനിക്കുള്ളത്.
0: കൃഷിയോടൊപ്പം തന്നെ ഇവിടെ തേനീച്ച വളർത്തലും ചെയ്യുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് തേനീച്ച വളർത്തലിന്റെ വിശേഷങ്ങൾ?
1: തേനീച്ച വളർത്തല് മെയിൻ ആയിട്ടും തുടങ്ങിയത് കൃഷിയിൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടാൻ തേനീച്ച വളർത്തിയാൽ നല്ലതാന്നുള്ള അറിവുകൾ, ഗ്രൂപ്പുകൾ വഴിയുള്ള അറിവുകളിൽ നിന്നുമാണ് ഞാൻ അങ്ങനെ തേനീച്ച വളർത്താൻ ഒരു ആഗ്രഹം തോന്നി 2 തേനീച്ചപ്പെട്ടിയിൽ തുടങ്ങിയത്. 2 തേനീച്ചപ്പെട്ടി തുടങ്ങിയെങ്കിലും 24 തേനീച്ചപ്പെട്ടി എനിക്ക് ഈ വർഷം ഉണ്ടായി. അതിൽ ഞാൻ ഒരു 6 പെട്ടി വിൽക്കുകയും 18 പെട്ടി ഇപ്പൊ നിലവിലും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്.
0: ചെറുതേനും വന്തേനും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ?
1: ഇല്ല, ചെറുതേന്റെ പെട്ടി ഇപ്രാവശ്യം 4 പെട്ടി ഈ വർഷം വെച്ചിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞു. വന്തേൻ മാത്രമാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. തേനീച്ച ഇപ്പൊ ചെറുതേനീച്ച നമ്മൾ ഇപ്പൊ വെച്ചിട്ടേ ഉള്ളൂ.
0: കൃഷിയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് തേനീച്ച കൃഷിയിലേക്ക് കടന്നത് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് തേനീച്ച കൃഷി തുടങ്ങിയതിനു ശേഷം നമ്മൾ ഉദ്ദേശിച്ച പോലെ കൃഷിയിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടോ?
1: ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. തേനീച്ച വളർത്തിയതിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷിയിൽ നിന്നും ആദായം കിട്ടുന്നുണ്ട്. നിസ്സാരം തേങ്ങ പോലും നമുക്ക് നല്ല രീതിയിൽ വിളവ് കൂട്ടാൻ തേനീച്ച വളർത്തൽ വളരെ ഉപകാരമാണ്. നമുക്ക് പരാഗണം നടന്നാലാണ് ഒരു കൃഷിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളവുകൾ കിട്ടുള്ളൂ. ഈ തേനീച്ച വളർത്തലുള്ളപ്പോൾ പരാഗണം നല്ല രീതിയിൽ എല്ലാ ചെടികളിലും തേനീച്ചകൾ കയറുന്നുണ്ട്. അപ്പൊ അവരുടെ ആ പൂമ്പൊടി എടുക്കുന്നതും ആ ഒരു പരാഗണത്തിലൂടി നമ്മളൊരു കുമ്പളോ മത്തയോ ഒക്കെ നട്ടാൽ പോലും നമുക്ക് നല്ല രീതിയിൽ അത് കായ്പൊഴിച്ചിലില്ലാതെ നമുക്ക് അതിന്റെ ഫലം എടുക്കാൻ പറ്റുന്നുണ്ട്.
0: പച്ചക്കറികൾക്കും കിഴങ്ങു വർഗ്ഗങ്ങൾക്കും ഒപ്പം ഈ സപ്പോർട്ട റംബൂട്ടാൻ പോലുള്ള മരങ്ങളും നട്ടു പരിപാലിക്കുന്നുണ്ടല്ലേ?
1: ഡ്രാഗൺ ഫ്രൂട്ട്, സപ്പോർട്ട, ചെറി, ചാമ്പ, അബിയു, ഒട്ടുമിക്ക ഫ്രൂട്ടുകളും ചെയ്യുന്നുണ്ട്. അതില് 5-6 ഐറ്റത്തിന്റെ ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല, അത് കൈഫലം ആവാറായിട്ടില്ല. എന്നാല് റംബൂട്ട, സപ്പോർട്ട, ചെറി, ചാമ്പ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നുണ്ട്.
0: ഈ ഒരു കൃഷിയിടത്തിലെ കിഴങ്ങു വർഗ്ഗ വിളകളെ ഒന്ന് പരിചയപ്പെടുത്താമോ?
1: കിഴങ്ങു വർഗം എന്ന് വെച്ചാ ഞാനിപ്പോ കപ്പ കൂടാതെ ഇഞ്ചി, മഞ്ഞള്, കൂവ ഇത് സ്ഥിരം ചെയ്യുന്ന കൃഷിയാണ്. ശരിക്കും സീസൺ അനുസരിച്ച് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ചേമ്പ്, ചേന, മധുരക്കിഴങ്ങ് ഇങ്ങനെ കുറേ കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. കൂവ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കൂവ പൊടിയായിട്ടും കൂവയായിട്ടും വിൽക്കാനും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മഞ്ഞളാണെങ്കിലും മഞ്ഞള് നമ്മൾ മഞ്ഞപ്പൊടിയായിട്ടും വിൽക്കുന്നുണ്ട്. ഇഞ്ചി നമ്മൾ പച്ചക്ക് ഇഞ്ചി കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഇഞ്ചി ഉണക്കി ചുക്കായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്.
0: ഓക്കെ, ഇപ്പം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ കൃഷിയിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
1: കൃഷിയിലെ പ്രധാനമായിട്ട് വെല്ലുവിളി എന്ന് പറയാൻ, ഞാൻ 50 സെന്റ് പുരയിടത്തിൽ ചെയ്യുമ്പോൾ മഴക്കാലത്ത് നമുക്ക് ശകലം വെള്ളശല്യം കയറാറുണ്ട്. പിന്നെ കീടങ്ങൾക്ക് നമ്മൾ തന്നെ അതിനുള്ള മരുന്നുകൾ, നമ്മൾ ജൈവ രീതിയിലുള്ള മരുന്നുകൾ, മുരടിപ്പോ അങ്ങനെ വെള്ളിച്ച അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതിനുള്ള മരുന്നുകൾ നമ്മുടെ കുടിയിൽ തന്നെ, നമ്മുടെ അടുക്കളയിൽ തന്നെ കണ്ടെടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കീടശല്യം വലിയ കൂടുതലായിട്ട് അങ്ങനെ സംഭവിക്കാറില്ല. പിന്നെ പ്രകൃതിയുടെ ക്ഷോഭം കൊണ്ട് കാറ്റ് കൊണ്ടൊക്കെ വാഴകളോ അങ്ങനെയൊക്കെ ഉള്ളത് ഒടിഞ്ഞു പോവുക, വെള്ളം കൂടുതൽ വന്നാൽ കുടിക്കാത്ത ശലം വെള്ളം കയറും, അങ്ങനെ വരുമ്പോഴൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളെ നേരിടാറുള്ളൂ. അല്ലാതെ കീടാക്രമണം അത്ര കൂടുതലായിട്ടില്ല.
0: കൃഷിയിടത്തിലെ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു നിർമ്മാണ രീതിയെയും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയോഗ രീതിയെയും കുറിച്ച് ഒന്ന് പറയാമോ?
1: പൈസ കൊടുത്ത് വളം മേടിക്കല് കുറവാണ്. ചാണകം മേടിച്ചിടാറുണ്ട്. ചാണകം നമുക്ക് പശുവില്ല, അതുകൊണ്ട് നമ്മൾ ചാണകം ഇറക്കിയിടാറുണ്ട്. പിന്നെ നമ്മളുടെ കുടിയിൽ നിന്നും കിട്ടുന്ന ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കൃഷിയിലെ ഈ പുല്ലുകൾ, ഒത്തിരി പുല്ലുണ്ടാവും. ജൈവ കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പുല്ലുകൾ ഒത്തിരി വളരും. ആ പുല്ല് ഒന്നും കളയാറില്ല. അതിന് 2 വലിയ വേസ്റ്റ് കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുഴിയിലേക്ക് നമ്മൾ ഈ പുല്ലും വാഴ വെട്ടി കഴിയുമ്പോൾ വാഴയുടെ തട, അതുപോലെ കപ്പ പറിച്ചു കഴിയുമ്പോൾ കപ്പയുടെ തണ്ടുകൾ, അതെല്ലാം

0: ഇല്ല, നമ്മൾ ഈ രണ്ട് വളക്കൂട്ട് കുഴികളിലാണ് നിക്ഷേപിക്കുന്നത്. ഒരു കുഴിയിലെ വളം 6 മാസത്തിനുള്ളിൽ നമുക്ക് ആ വളാക്കി എടുക്കാൻ പറ്റും. ആ കുഴിയിൽ എടുത്തു കഴിയുമ്പോഴത്തേക്കും മറുകുഴിയിലും നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്താണ് വളക്കൂട്ട് ഞാൻ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്നത്. എനിക്ക് കോഴി വളർത്തലുണ്ട്. അപ്പൊ 100 കോഴി, 80 കോഴി ആ രൂപത്തിൽ കോഴിയുണ്ട്. അപ്പൊ നമ്മൾ അറക്കപ്പൊടിയാണ് അവിടെ ഇട്ട് കൊടുക്കുന്നത് കോഴികൾക്ക്. ആ കോഴി കാഷ്ടവും നമുക്ക് ഈ വളത്തിൽ കൂടി നമ്മൾ ഉപയോഗിച്ച് പോകുന്നുണ്ട്.
1: ഈ കോഴി വളർത്തൽ എത്ര കാലമായിട്ട് ചെയ്യുന്നുണ്ട്?
0: കോഴി വളർത്തൽ തുടങ്ങിയിട്ടൊരു 10 35 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. കോഴി ഉണ്ട്, പണ്ട് മുതലേ എനിക്ക് കോഴി വളർത്തല് ഉണ്ട്. ഇപ്പൊ കൂടുതല് ഞാനിപ്പോ കോഴികളെ വളർത്തി ഞാൻ തന്നെ കോഴികളെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ച് കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. ഇപ്പൊ എനിക്കൊരു 5 6 വർഷമായിട്ട് കൂടുതൽ കോഴികളെ വളർത്താൻ പറ്റുന്നുണ്ട്.
1: ഏതിനത്തിൽപ്പെട്ട കോഴികളെയാണ് പ്രധാനമായിട്ടും വളർത്തുന്നത്?
0: ഞാൻ ഗ്രാമശ്രീ ഗ്രാമപ്രിയ രീതിയിലുള്ള കോഴികളെയാണ് കൂടുതലും വളർത്തുന്നത്. അതിന്റെ കൂട്ട് നാടൻ കോഴികളും ഉണ്ട്. വിൽപ്പനയ്ക്കായിട്ട് ഞാൻ ഇൻക്യുബേറ്ററിൽ കോഴികളെ വിരിയിക്കുമ്പോൾ 100 കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിരിയിക്കുന്നത്. അത് ഗ്രാമശ്രീ ഗ്രാമപ്രിയ കുഞ്ഞുങ്ങളെയാണ് വിരിയിച്ച് കൊടുക്കുന്നത്.
1: ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകളിൽ നിന്ന് ഒരുപാട് ഉപോൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ടല്ലോ, എന്തെല്ലാം ഉപോൽപ്പന്നങ്ങളാണ് എത്തിക്കുന്നത്?
0: ഞാനിപ്പോ സീസൺ തോറും മഞ്ഞപ്പൊടി കൊടുക്കാറുണ്ട്. കപ്പ പറിക്കുമ്പോൾ കപ്പ വാട്ടി ഉണക്കി കപ്പ കൊടുക്കാറുണ്ട്. പിന്നെ പച്ചക്കറികളാണ്, മുട്ട. പിന്നെ ഞാൻ ഈ തേനീച്ച വളർത്തുന്നുണ്ടെങ്കിലും തേനീച്ചയിൽ നിന്നും തേന്റെ മെഴുക് വെച്ച് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഞാൻ പഠിച്ച് അതിന്റെ ക്ലാസ്സുകൾ എടുത്തിട്ട് ഞാൻ അത് ചെയ്ത് പൊതുജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അത് വിപണനമായിട്ട് കൊടുക്കുന്നുണ്ട്. 12ൽ പരം ഉൽപ്പന്നങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്.
1: നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനായിട്ട് എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്?
0: ഇന്ന് എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വിപണനം ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോ നല്ല ജൈവ രീതിയിലുള്ള പച്ചക്കറി ആണെങ്കിലും ഇന്ന് വിപണനം ചെയ്യുമ്പോൾ നമ്മളുടെ കഷ്ടപ്പാടും നമ്മൾ നല്ല രീതിയിൽ വിഷമൊന്നും തളിക്കാതെയും രാസവസ്തുക്കൾ ഇടാതെയും നല്ല ഗുണമേന്മയോടുകൂടി കൊടുത്താൽ അത് മേടിക്കാൻ ഉപഭോക്താക്കൾ കുറവാണ്. പക്ഷാ ഇന്ന് പുറം രാജ്യത്തു നിന്നും ഒത്തിരി വില കുറവില് അത് വിഷമുണ്ടോ വിഷം ഇല്ലയോ എന്ന് ചിന്തിക്കാതെ മേടിക്കുന്നതാണ് ഭൂരിപക്ഷവും ആൾക്കാർ. വളരെ അപൂർവമാണ് നല്ലത് കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കുറവ്. അത് ആൾ ബോധവൽക്കരണ കുറവ് കൊണ്ടായിരിക്കാം, അറിയില്ല. എന്തായാലും അത് വളരെ ഒരു കഷ്ടം തന്നെയാണ്. വെച്ചാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവരൊത്തിരി പ്രയത്നിച്ചായിരിക്കും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. അത് വിപണനം കണ്ടെത്താൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾക്ക് അതിനുള്ള ഒരു ഇത്. ഇന്ന് പഞ്ചായത്ത് വഴിയെല്ലാം നമുക്ക് ഇത് വിൽക്കാനുള്ള ചന്തകൾ എല്ലാം ഉണ്ട്. പണ്ട് ചെയ്യുന്നേക്കാൾ ഇത്തിരിയും കൂടി ഒരു മെച്ചമായിട്ട് ഇങ്ങനെ ചന്തകളും ഗ്രാമചന്തകളും ഒക്കെ നമുക്ക് പഞ്ചായത്ത് വഴിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വിപണനം നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇത് പറ്റുന്നുണ്ടോ എന്നറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്നും അങ്ങനെ വേസ്റ്റായി പോകണില്ല. നമ്മുടെ പച്ചക്കറികൾക്ക് നമുക്ക് സ്ഥിരം കുറച്ച് കസ്റ്റമർ ഉണ്ട്.
1: 18 തേനീച്ചപ്പെട്ടിയിൽ നിന്ന് തേൻ ശേഖരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശേഖരിക്കുന്ന തേൻ സംരക്ഷിക്കുന്നതിനും അത് വിപണിയിൽ എത്തിക്കുന്നതിനും ഒക്കെ ആയിട്ട് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്?
0: അച്ഛണ്ടെങ്കി തേൻ നമ്മൾ എടുക്കുന്നത് നമ്മളിപ്പോ ഒരു പെട്ടിയിൽ നിന്ന് തേൻ എടുക്കുമ്പോൾ നമുക്ക് കൂടി വന്നാൽ ഒരു 5 ലിറ്റർ തേനായിരിക്കാം ഒരു പ്രാവശ്യം നമുക്ക് കിട്ടണം. പിന്നെ 14 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ ആ പെട്ടി തുറക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 18 പെട്ടി ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന തേൻ നമ്മൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റണില്ല. ഓരോരുത്തർ വരണു കൊടുക്കണു. പിന്നെ സൂക്ഷിച്ചു വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നോക്കാനുണ്ട്. നമ്മൾ എടുക്കുന്ന ഇത് കൈകാര്യം ചെയ്യുന്ന രീതികൾ, നമ്മളൊരു പാത്രത്തിൽ നിന്നും എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം, ഇത് കൊടുക്കുന്ന പാത്രം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തേനൊരു കൂട്ടത്തിൽ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന രീതികൾ, ഈർപ്പം, വെള്ളത്തിന്റെ നനവ് പാടില്ല, സൂര്യപ്രകാശം ഒത്തിരി അടിക്കാൻ പാടില്ല, അതിന്റെ ടെമ്പറേച്ചർ നോക്കി വേണം അതിന്റെ ജലാംശം വറ്റിക്കാൻ. നമുക്ക് കുറച്ചായതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെയുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇത് വിപണനം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താലാണ് നല്ല രീതിയിൽ നമ്മുടെ തേൻ പുറത്തേക്ക് വിൽപ്പന നടത്താൻ പറ്റുള്ളൂ.
1: ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നു, അപ്പൊ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ കൃഷി വകുപ്പിൽ നിന്നോ ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ?
0: കൃഷി വകുപ്പിൽ നിന്ന് സഹായം എന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറി തൈകള് നമുക്ക് കിട്ടാറുണ്ട്. സബ്സിഡി ഇനത്തിൽ വളങ്ങള് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ നല്ലൊരു കർഷക എന്ന ഒരു ഉപരിയിൽ നമുക്കൊരു 3 4 പ്രാവശ്യം മൊമെന്റുകളും നമുക്ക് അവാർഡുകളും പഞ്ചായത്തിൽ നിന്നും CDSൽ നിന്നും ADSൽ നിന്നും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്.

0: ഇത്രയും നാളത്തെ ഒരു കാർഷിക ജീവിതം നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് എന്താണ്?
1: സംതൃപ്തി എന്ന് പറയുന്ന ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒത്തിരി സമയം ഉണ്ട്. ആ സമയം വെറുതെ പാഴാക്കി കളയാതെ ഓരോരുത്തരും നമുക്ക് പറ്റാവുന്നത് നമ്മുടെ കൃഷി ചെയ്ത് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. തേനീച്ച വളർത്തലാണെങ്കിലും പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതാണ് തേനീച്ച തേൻ നമുക്ക്. അപ്പൊ ഇന്ന് പ്രായഭേദമന്യേ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയതാണ് തേനീച്ച വളർത്തല്. ഈ തേനീച്ച വളർത്തലിലൂടെ കൃഷിയിൽ നിന്ന് നല്ലൊരാദായം കിട്ടാനും ഇന്ന് അതിനകത്ത് യുവാക്കളെന്നോ യുവതികളെന്നോ വൃദ്ധരെന്നോ ഒന്നുമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാ തേനീച്ച വളർത്തല്. ചെറിയ രീതിയിൽ തുടങ്ങി നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു സ്വയം തൊഴിലായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയൊരു തൊഴിലാണ് തേനീച്ച കൃഷിയാണെങ്കിലും അല്ലാതെ നമ്മുടെ ജൈവ കൃഷികളാണെങ്കിലും. അപ്പൊ ഇനിയും കൂടുതൽ കൂടുതൽ പേര് മുൻപോട്ട് വരണം എന്നാണ് എന്റെ ആഗ്രഹവും.
0: ഇനി ഈ ഒരു കാർഷിക മേഖലയിലെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്?
1: ഒരു 50 തേനീച്ച പെട്ടിയോളം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം നമ്മുടെ നാട്ടിൽ കുറെ പേരും കൂടി തേനീച്ച വളർത്തൽ തുടങ്ങട്ടെ എന്നൊരാഗ്രഹമുണ്ട്. മിക്കവരോട് ഞാൻ പറയുന്നുണ്ട് തേനീച്ച വളർത്തുന്നു, കുറെ പേര് മുൻപോട്ട് വരിക, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ കുറെ ഇപ്പൊ ഞാൻ 12 ഐറ്റം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ തേനീച്ച തേനിൽ നിന്നും തേന്റെ മെഴുകടയിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ കുറച്ച് ഉൽപ്പന്നങ്ങളും കൂടി ഉണ്ടാക്കി ഒരു നല്ല രീതിയിൽ ഇത് കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹവും ഉണ്ട്.
0: അപ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൃഷിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ അവസരങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആകാശവാണി കൊച്ചിയുടെ എല്ലാവിധ ഭാഗങ്ങളും.
2: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് 70 സെന്റ് ഭൂമിയിൽ പച്ചക്കറികളും കിഴങ്ങുവിളകളും ഒപ്പം തേനീച്ച കൃഷിയും ചെയ്യുന്ന പെരുമ്പാവൂർ സ്വദേശിനി KR ഉഷാദേവി പങ്കുവച്ച കാർഷിക വിശേഷങ്ങളാണ്. കൃഷി സംബന്ധമായ സംശയ നിവാരണങ്ങൾക്ക് ഉഷാദേവിയെ വിളിക്കേണ്ട നമ്പർ 9497359995. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജയ് ജോയ്, ലക്ഷ്മി നാരായണൻ.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.
5: കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 29 സെക്കൻഡും. ഒരു തമിഴ് ചലച്ചിത്രഗാനം കേൾക്കാം. കാർത്തിക് നേത എഴുതി, ജസ്റ്റിൻ പ്രഭാകരൻ ഈണമിട്ട്, സിദ് ശ്രീറാം പാടിയത്. ചിത്രം മോൺസ്റ്റർ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 47 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരിമരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരിമരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നി പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹെ വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹെ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കെ രൂപ മേ ഭി ആജ് ഹമാരെ സാമനെ ഖഡേ ഹെ. ഈ സഭി ചീജേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹെ. ഇസ്ലിയെ ഹമാരി പ്രതിക്രിയ ഏക റോഡ് മാപ് ആധാരിത് ഹോനി ചാഹിയേ ഓർ ഉസ്മേ आधुनिक इंटेलिजेंस लीड बेस्ड प्रतिक्रिया होनी चाहिए, टेक्नोलॉजी ड्रिवन अप्रोच होना चाहिए और नेटवर्क सेंट्रिक लड़ाई हमने करनी पड़ेगी.
0: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ് ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു.
3: സാരേ വിശ്വ കാ ഗ്രോഥ് കാ സ്തർ ക്യാ ഹൈ, സ്പർദ്ധാ മേ കോംപിറ്റിറ്റീവ്നെസ് മേ കഹാ ഖഡാ ഹൈ, ദീസ് ആർ ദി ത്രീ ഇമ്പോർട്ടന്റ് സെക്ടർസ് വിച്ച് ആർ ഗോയിംഗ് ടു ഡിസൈഡ്. ഓൾസോ ദി ജിയോ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഓഫ് ദി വേൾഡ്. അഭി ആപ്നെ ദേഖാ ഓപ്പറേഷൻ സിന്ധു ഹുവാ തോ ജിത്നാ ഭീ വാർഫെയർ ഹൈ വോ സ്പേസ് ടെക്നോളജി ഓർ ന്യൂക്ലിയർ സെക്ടർ പർ ഹി നിർഭർ ഹൈ. ഓർ മുജേ യേ കഹതേ ഹുവേ ഖുഷി ഹൈ കേ അൺലൈക് മേ ബി വാട്ട് വാസ് ഹാപ്പനിംഗ് അബൌട്ട് ടു ഡെക്കേഡ്സ് ബാക്ക്, ആജ് ഹം ഉസി സ്തർ പർ ഖഡേ ഹൈ ജഹാൻ ദൂസരേ ദേശ് ഹൈ.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ

0: കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെർദയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ ഇലവനിൽ ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരുരാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരുരാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M. Liju. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35.

0: FM Evening. കഥകളും പാട്ടുകളും അറിവുകളും നിറഞ്ഞ FM ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് FM ഈവനിംഗിൽ ആദ്യം
1: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
2: പ്രിയശ്രോതാക്കളെ, പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കാവാലം നാരായണ പണിക്കരുമായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് നടത്തിയ സംഭാഷണം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയുടെ ഒരു ഭാഗം ഇതാ.
3: എൻ്റെ കൗമാര കാലത്ത് ഞാൻ കഴിച്ചു കഴിഞ്ഞുകൂടിയ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം, ആ ഗ്രാമീണ ജീവിതത്തിലെ പ്രേരണകൾ,

0: ഇതൊക്കെയാണ് ഭാവിയിൽ എന്നിലെ കലാകാരനെ കരുപ്പിടിക്കാൻ തീർച്ചയായും സ്വാധീനമായി വർത്തിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് തുടർന്ന് തുടർന്ന് ആ ഗ്രാമത്തിൽ നിന്നും ആ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും ആ ഗ്രാമത്തെപ്പറ്റിയുള്ള ഓർമ്മകളിൽ നിന്നും കാവാലം എന്ന ഗ്രാമത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും എന്നിലേക്ക് അലയടിച്ചെത്തുന്ന അനുസ്മരണകൾ, സ്മൃതികൾ, ഓർമ്മകൾ എന്നെ കലാരംഗത്ത്, നാടകരംഗത്തും കവിതാരചനയിലും എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഘടകമായി വർത്തിക്കുന്നുണ്ട്. ഇത് ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ, ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളുമായിട്ടുള്ള, പ്രഹേളികകളുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കാവ്യരചനയോ നാടകരചനയോ നാടകാവിഷ്കാരമോ നിർവഹിക്കുമ്പോഴൊക്കെ തന്നെ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം, നമ്മുടെ അനുഭവവും നമുക്ക് പകർന്നു കിട്ടിയ വാസനകളെന്നോ അല്ലെങ്കിൽ ഈ സ്മൃതികളെന്നോ പറയുന്നത്, ഇത് രണ്ടും ചേർന്നിട്ടാണ് ഏതൊരു കലാകാരനും അവൻ്റെ സ്വത്വം രൂപീകൃതമാകുന്നതെന്നുള്ള അർത്ഥത്തിൽ എന്നെ എൻ്റെ ഗ്രാമം സ്വാധീനിച്ചത്. ആ ഗ്രാമത്തിലെ പാട്ടുകളിലൂടെയും ആ ഗ്രാമത്തിലും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും, കുട്ടനാടൻ ഗ്രാമങ്ങളിലും ചിതറിക്കിടക്കുന്ന താളങ്ങളിലും ജീവിതാനുഭവങ്ങളിലും അവിടുത്തെ മനുഷ്യ ജീവികൾ നേരിടുന്ന പ്രശ്നങ്ങളടക്കമുള്ള, ജീവിത പ്രശ്നങ്ങളടക്കമുള്ള അവരുടെ സമഗ്രമായ അനുഭവങ്ങളിലും നിന്നും എനിക്ക് കിട്ടുന്ന അനുഭവമാണ് എൻ്റെ കാവ്യത്തിൻ്റെയും നാടകത്തിൻ്റെയും പൊരുളായി വർത്തിക്കുന്ന ഘടകം. പാട്ടിനോടുള്ള കമ്പം കുട്ടിക്കാലം മുതൽ എന്നിൽ രൂഢമൂലമായി നിലനിന്നിരുന്നു. അത് പ്രത്യേകിച്ചും നാടൻ പാട്ടുകളോടുള്ള ആഭിമുഖ്യം, ഞാൻ ജീവിച്ചിരുന്ന കുട്ടിക്കാലത്ത് ഞാൻ ജീവിച്ചിരുന്ന ഗ്രാമീണ ആ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടന്ന ഒരു സ്വപ്നമോ അല്ലെങ്കിൽ അതിൻ്റെ സാക്ഷാത്കാരമോ ഒക്കെ ആയിരുന്നു എൻ്റെ ഈ ഗാനരചനയോടുള്ള, പാട്ട് എഴുതാനുള്ള എൻ്റെ ആവേശവും അതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളും. ആ അർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലെ പാട്ടുകളുടെ രചനയിലേക്കും ഞാൻ വന്നു പെട്ടു എന്നുള്ളതൊരു യാദൃച്ഛികമായ ഒരു സംഭവമായിരുന്നു.
1: സാംസ്കാരിക രംഗത്തെ സൗഹൃദങ്ങളാണ് സിനിമയിലേക്ക് കാവാലത്തെ നയിക്കുന്നത്.
0: അരവിന്ദനും നമ്മുടെ പത്മരാജനും സിനിമ ഡയറക്ടർമാരായി, സംവിധായകരായി, പുതിയൊരു സിനിമയുടെ രീതി, അതും ഈ പറഞ്ഞ പോലെ പഴയ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സിനിമ സംസ്കാരത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചില സുഹൃത്തുക്കൾ അവരുടെ സിനിമയിൽ എൻ്റെ ഗാനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് മനഃപൂർവ്വമായി വിചാരിച്ചപ്പോൾ ഞാനതിൽ പെട്ടുപോയതാണ്. അതിൻ്റെ അലയൊലികളോ അല്ലെങ്കിൽ അത് ആ ചക്രം പിന്നീട് ഉരുണ്ട് ഉരുണ്ട് കുറേ കമർഷ്യൽ എന്ന് പറയപ്പെടുന്ന സിനിമകളിലേക്കും ഈ രചന വ്യാപിച്ചു.
1: ആദ്യ ചിത്രം രതി നിർവേദം, വർഷം 1978. ദേവരാജൻ്റെ സംഗീതത്തിൽ 4 ഗാനങ്ങൾ.
2: രതി നിർവേദത്തിലെ കാലം കുഞ്ഞു മനസ്സിൽ എന്ന പാട്ട്, തിരുതിരുമാരൻ കാവിൽ എന്ന പാട്ട്, ഇതെല്ലാം പത്മരാജൻ്റെ ഭാവനയിൽ പിറന്ന വീണ രതി നിർവേദത്തിലെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളാണ്.
1: അരവിന്ദന്റെ തമ്പ എന്ന ചിത്രം കാവാലം എം ജി രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിന്റെ തുടക്കം കുറിക്കുന്നു. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ ഒട്ടേറെ അപൂർവ ഗാനങ്ങൾ ഒരുക്കിയതിന്റെ അനുഭവ പശ്ചാത്തലം ഈ കൂട്ടുകെട്ടിനുണ്ട്.
2: ലളിതഗാന ശാഖയിൽ ഘനശ്യാമ സന്ധ്യാഹൃദയം എം ജി രാധാകൃഷ്ണൻ ഞാൻ രചിച്ച് ട്യൂൺ ചെയ്ത് അത് പാടിയത് യേശുദാസാണ്. ഘനശ്യാമ സന്ധ്യാഹൃദയം പോലെ എം ജി രാധാകൃഷ്ണൻ ചെയ്ത കൃതികളിൽ നാടോടി പാരമ്പര്യം നേരെ നിങ്ങൾക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും അതിൻ്റെ ഇമേജറിയിൽ, സാഹിത്യത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഇമേജറികളിലൊക്കെ നമ്മുടെ നാടൻ പാരമ്പര്യം അല്ലാതെ മറ്റൊന്നല്ലെന്ന് സൂക്ഷ്മമായ പരിഗണനയിൽ കണ്ടെത്താൻ കഴിയും. ആ പാട്ട് വളരെയധികം കണ്ഠങ്ങളിലൂടെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലുകളിലാണെങ്കിലും അല്ലാതെയും പല വേദികളിലും ഈ പാട്ട് പാടി പദം വന്നതാണ്.

ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ ആ സന്ദർഭത്തിന് പാട്ടെഴുതാൻ പരിപൂർണമായും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പാട്ടെഴുതിക്കുന്ന സമ്പ്രദായം അരവിന്ദനെ പോലെയുള്ള സിനിമ സംവിധായകർ ശക്തിയായി പുലർത്തിയിരുന്നു.

0: സംഗീത സംവിധായകൻ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ രാധാകൃഷ്ണനെ പോലെ, എം ജി രാധാകൃഷ്ണനെ പോലെയുള്ള സംഗീത സംവിധായകന്മാർ ഒന്നിച്ച് വർക്ക് പ്രവർത്തിക്കുമ്പോൾ, അരവിന്ദനെ പോലുള്ള സിനിമാ നിർമ്മാതാക്കളോട്, സിനിമാ സംവിധായകരോട് ഒപ്പം പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഒരു കൊള്ള കൊടുക്ക, ഒരു അന്യോന്യത, ഒരു പാരസ്പര്യം പുലർത്തിക്കൊണ്ടുള്ള രചന സ്വീകരിക്കാൻ, രചനാ പദ്ധതി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് അത്തരം ഗാനരചനയിൽ നമുക്ക് കൂടുതൽ ക്രിയാത്മകത, കൂടുതൽ സർഗീയമായ ഒരു തരം അന്വേഷണം, വാഗ്ഗേയകാരൻ എന്ന് പറയുന്ന രീതി അല്ലാതെ രണ്ടുപേര് ചേർന്നിട്ട് ഒരാൾ തന്നെ പാട്ടുണ്ടാക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്നതാണല്ലോ വാഗ്ഗേയകാര സ്വഭാവം. അതല്ലാതെ മറ്റൊരാൾ കൂടെ ചേർന്നിട്ട്, ഒരു സംഗീത സംവിധായകൻ കൂടെ ചേർന്നിട്ട് ഒരു സന്ദർഭത്തിന് അനുസരിച്ച് ഗാനം രചിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും മനസ്സ് ഒരു ക്രിയാത്മകമായ, ഒരു സർഗാത്മകമായ ഒരു ആവിഷ്കാരത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ഒരു തരം കൊള്ളക്കൊടുക്കയുടെയും ഒരു ചേരുവയുടെയും അനുഭൂതി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ചില നല്ല പാട്ടുകൾ പിറന്നു വീണിട്ടുണ്ടെന്നാണ് കേൾവിക്കാരും പറയുന്നത്, നമുക്ക് തോന്നിയിട്ടുള്ളതും അങ്ങനെയാണ്.
1: നിങ്ങൾ ഇപ്പോൾ കേട്ടത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കാവാലം നാരായണ പണിക്കരുമായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് നടത്തിയ അഭിമുഖ സംഭാഷണം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പരിപാടിയുടെ ഒരു ഭാഗം. നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

എഫ്എം ഈവനിംഗിൽ ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ബേതാബ് എന്ന ചിത്രത്തിൽ ആനന്ദ് ബക്ഷി എഴുതി, ആർ ഡി ബർമൻ ഈണമിട്ട്, സാബിർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ ചേർന്ന് പാടിയത്.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: കാവാലത്തിന്റെ നാടകങ്ങൾക്ക് ചില സവിശേഷതകൾ കണ്ടെത്താനാവും. കേരളീയ തനിമയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഗ്രാമീണമായ അന്തരീക്ഷമാണുള്ളത്.
0: നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണപ്പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത്ത് ചെയ്യുന്ന പ്രഭാഷണം.
2: പലായനത്തിന് നേരമായി പ്രിയേ, നാം ഇരിക്കുന്നത് ഈ ചാവേറ് ചാലകങ്ങളിലല്ലോ.
0: വരുൺ മുരളിയുടെ കവിതകൾ.
3: എനിക്ക് അല്പം ദേഷ്യം വന്നു. ഉറുമ്പും പാമ്പും ഒന്നും ഈ കിടക്കയിലില്ല. അമ്മയ്ക്ക് തോന്നണതാവും. തോന്നണതോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു.
0: സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിക്കുന്ന കഥ വിചിത്ര ജീവികൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
1: നാടുവാഴിക്ക് ഉത്സാഹമായി. എന്റെ പത്തായപ്പുരയ്ക്ക് അവ തീ വെച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു വാരത്തിനുള്ളിൽ ഈ ഗ്രാമത്തിലെയും സമീപത്തുള്ള ഗ്രാമങ്ങളിലെയും ചാളകൾ ചുട്ടു ചാമ്പലാക്കും. എന്തു പറയണു, അതൊക്കെ നടന്നോളും. ഒരാഠ്യൻ ജന്മി ഉറപ്പു നൽകി. അടുത്ത ദിവസം മുതൽക്ക് തന്നെ ഗ്രാമങ്ങളിൽ ഭീകരവേട്ടയാരംഭിച്ചു. പറയിൻ്റെയും ചെറുമിൻ്റെയും പുലേൻ്റെയും കുടിലുകൾ കത്തി നാമാവശേഷമായി. പെണ്ണുങ്ങളും കുട്ടികളും പുറത്തേക്കോടി വാവിട്ട് നിലവിളിച്ചു. പുരുഷന്മാർ നിസ്സഹായരായി നിന്നു. ആളിക്കത്തുന്ന തീയിലേക്ക് കണ്ണിൽ ചോരയില്ലാത്തവർ പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു. സ്ത്രീകളെ അപമാനിച്ചു. ഗ്രാമങ്ങളിൽ

0: പുരുഷന്മാർ നിസ്സഹായരായി നിന്നു. ആളിക്കത്തുന്ന തീയിലേക്ക് കണ്ണിൽ ചോരയില്ലാത്തവർ പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു, സ്ത്രീകളെ അപമാനിച്ചു. ഗ്രാമങ്ങളിൽ ശ്മശാന മൂകത നിറഞ്ഞു നിന്നു. പാക്കനാരും അമതനും പൊട്ടിക്കരഞ്ഞു. നാറാണത്ത് ഭ്രാന്തൻ ഓടിയെത്തി. ആയിരത്തോളം പേരുടെ ചാളകൾ കത്തി നശിച്ചിരിക്കുന്നു. രണ്ടു പിഞ്ചു പൈതലുകൾ വെന്തു മരിച്ചിരിക്കുന്നു. ഇനി എന്തു ചെയ്യും നാറാണത്തെ? പാക്കനാർ ചോദിച്ചു. ചെയ്യാൻ എന്തെല്ലാം ഇരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ് പാക്കനാരെ, നാറാണത്ത് പറഞ്ഞു. വടുതല നായരും രചകനും ഉപ്പുകൂറ്റനും എത്തി. നമുക്ക് ഏട്ടനെ ഒന്ന് കണ്ടുവരാം, വടുതല നായർ പറഞ്ഞു. അവർ മേളത്തോൾ അഗ്നിഹോത്രിയുടെ ഭവനത്തിലെത്തി. നാറാണത്ത് നടന്നതെല്ലാം വിശദീകരിച്ചു. അവരെ ഇങ്ങോട്ടയക്കൂ. ആയിരം കുടിലുകൾ നാളെ സൂര്യനുദിക്കുന്നതിന് മുൻപ് എന്റെ ഗ്രാമത്തിലുണ്ടാക്കും, അഗ്നിഹോത്രി നെഞ്ചത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. 250 പേരെ ഞാൻ കൊണ്ടുപോയിക്കോളാം, അവരെ ഞാൻ സംരക്ഷിച്ചോളാം, വടുതല നായർ പറഞ്ഞു. എത്ര പേർ വേണമെങ്കിലും വന്നോട്ടെ, അഗ്നിഹോത്രിയുടെ ഭൂമിയും പത്തായവും അവർക്കുള്ളതാണ്, അഗ്നിഹോത്രി പറഞ്ഞു. രണ്ടു ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു. നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അമതൻ എന്തെന്നില്ലാത്ത ദുഃഖത്തോടെ പറഞ്ഞു. നിനക്ക് പോലും മരിക്കേണ്ടി വരും അമത, ലക്ഷ്യത്തിലെത്താനുള്ള യാത്രയിൽ നിനക്കും മരിക്കേണ്ടി വരും. സ്വന്തം ജീവന് അമിതമായ പ്രാധാന്യം നൽകരുത് കുട്ടി, നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു. തന്റെ മകൻ മരിക്കും. പാക്കനാർ നാറാണത്തിന്റെ ചുണ്ടിൽ നിന്നും പുറപ്പെട്ട വാക്കുകൾ ശ്രദ്ധിച്ചു. നാറാണത്താണ് പറഞ്ഞത് അമതൻ മരിക്കുമെന്ന്. എന്റെ മകനെ അവർ വധിക്കുമോ നാറാണത്തെ? നാറാണത്ത് ഉറക്കെ പൊട്ടിച്ചിരിക്കുക മാത്രം ചെയ്തു. അമതന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കലശലായ തണുപ്പ്, നേരം നട്ടപ്പാതിര. നാറാണത്ത് ചുടലപ്പറമ്പിലിരുന്ന് തീ കായുകയാണ്. ഉണങ്ങിയ ഇലകൾ പെറുക്കിക്കൊണ്ടുവന്ന് തീയിലിടുന്നു. ഉണങ്ങിയ മരക്കൊമ്പുകൾ പൊട്ടിച്ച് തീയിലിടുന്നു. തീ ആളിക്കത്തുന്നു. കടപട കടപട ശബ്ദം പുറപ്പെടുന്നു. ആ ശബ്ദത്തിൽ ലയിച്ച് നാറാണത്ത് അങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ നാറാണത്തിന്റെ മുന്നിൽ വന്നു നിന്നു. അയാൾ തണുപ്പുകൊണ്ട് കിടുകിടാവിറയ്ക്കുന്നുണ്ടായിരുന്നു. നാറാണത്ത് ആ യുവാവിനെ സൂക്ഷിച്ചു നോക്കി. ആരാ? ചെറുപ്പക്കാരൻ കൈകൂപ്പി. ഞാനും ഒരു ഭ്രാന്തനാണ്. നാറാണത്ത് അയാളെ വീണ്ടും സൂക്ഷിച്ചു നോക്കി. പാറിപ്പറക്കുന്ന എണ്ണമയമില്ലാത്ത തലമുടി, ആരോഗ്യമുള്ള ഉറച്ച ശരീരം, വെളുത്ത നിറം, കീറിപ്പറിഞ്ഞ ഉടുവസ്ത്രം. അതിനിവിടെ വേറെ ഭ്രാന്തന്മാരുണ്ടോ? നാറാണത്ത് ഒരു ഭ്രാന്തനല്ലേ? യുവാവ്. അല്ല, ആരാണിങ്ങനെ പറഞ്ഞത്? ലോകം മുഴുവൻ അങ്ങനെയാണ് പറയണത്. ഏതാണ് തൻ്റെ ഈ ലോകം? താൻ ലോകം കണ്ടിട്ടുണ്ടോ? അടെ, തൻ്റെ പേരെന്താണ്? നാറാണത്ത് ചോദിച്ചു. കേലു.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: ഒരിടം തൊരിടം തൊരിടം.

0: ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിന് ഇരു രാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശക്തപ്പെടുത്താൻ 152 തസ്തികകൾ അനുവദിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവായതായി ആരോഗ്യം ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: എല്ലാം അറിയാമെന്ന് നാം പലപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട്. നല്ലത് തന്നെ. പക്ഷേ അതിനിടയിലും നമുക്കറിയാത്ത, അറിയാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നാം നിരന്തരം കേൾക്കുന്ന, കാണുന്ന ചില ജീവികളുടെ രസകരമായ വിശേഷങ്ങൾ. ചെമ്മീൻ നമ്മളെല്ലാവരും രുചിയോടെ കഴിക്കുന്ന ഒരു മത്സ്യമാണല്ലോ. അതിൻ്റെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ശരീരത്തിൻ്റെ ഏതു ഭാഗത്താവും മറ്റെങ്ങുമല്ല, അതിൻ്റെ തലയിലാണ് അതിൻ്റെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഓന്ത് ഇര പിടിക്കുന്ന എങ്ങനെയെന്ന് നമുക്കറിയാം. അതിൻ്റെ നീളമുള്ള നാക്ക് ഉപയോഗിച്ചാണ് അവ ഇര പിടിക്കുന്നത്. എന്നിരുന്നാലും ആ നാക്കിന് എത്രമാത്രം നീളമുണ്ടാകുമെന്ന് അറിയുമോ? അതിൻ്റെ ശരീരത്തിൻ്റെ തന്നെ അത്ര നീളമുണ്ടാകുമത്രേ ഓന്തിൻ്റെ നാക്കിന്. അത്ഭുതം തന്നെ അല്ലേ? ഒച്ചുകൾ അവരുടെ മെല്ലെ മെല്ലെയുള്ള സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. എന്നാൽ അവർ വലിയ ഉറക്കപ്രിയന്മാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതാണ്ട് 3 വർഷം വരെ ഒറ്റയടിക്ക് അവയ്ക്ക് ഉറങ്ങാൻ കഴിയുമത്രേ. ഏതൊരു ജീവിക്കും ശബ്ദമുണ്ടാക്കണമെങ്കിൽ സ്വര നാളപാളി അല്ലെങ്കിൽ വോക്കൽ കോഡ് ആവശ്യമാണ്. എന്നാൽ ഏറ്റവും ഉയരമുള്ള ജീവി ആയിരുന്നാലും ജിറാഫുകൾക്ക് ഈ സ്വര നാളപാളികൾ ഇല്ല. മയിലുകളെ പൊതുവെ നാം ഇംഗ്ലീഷിൽ പീകോക്ക് എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ആൺമയിലുകൾ മാത്രമാണ് പീകോക്ക്. പെൺമയിലുകളെ പീകോക്ക് എന്നല്ല പറയുന്നത്, പീഹൻ എന്നാണ്. അരയന്നങ്ങൾ തൂവെള്ള നിറത്തിലാണ് കാണുന്നതെങ്കിലും ചിലതൊക്കെ പിങ്ക് നിറത്തിലും കാണാറുണ്ട്. അത് അവരിലെ വകഭേദമൊന്നുമല്ല കേട്ടോ. അവർ ചില ചെമ്മീനുകളെയും ആൽഗകളെയും ഭക്ഷിക്കുന്നതുകൊണ്ട് താൽക്കാലികമായി ഉണ്ടാകുന്ന നിറം മാറ്റം മാത്രമാണ്. നമുക്ക് രുചി അറിയണമെങ്കിൽ എന്തു വേണം? നമ്മുടെ നാക്കിൽ രുചിമുകുളങ്ങൾ ഉണ്ടാവണം. എന്നാൽ പൂച്ചകൾക്ക് അവരുടെ നാവിൽ മധുരം അറിയുവാനുള്ള രുചിമുകുളങ്ങൾ ഇല്ല. അതിനാൽ അവയ്ക്ക് മധുരം തിരിച്ചറിയാൻ കഴിയുകയുമില്ല. ഉറുമ്പുകൾ രാത്രിയായാലും പലയിടത്തും ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ. സത്യത്തിൽ അവർ ഉറങ്ങാറില്ല. മാത്രമല്ല അവയ്ക്ക് ശ്വാസകോശങ്ങളും ഇല്ല. പൂവുകളിൽ നിന്നാണല്ലോ തേനീച്ചകൾ തേൻ നുകരുന്നത്. ചില സമയത്തൊക്കെ അവർ തേൻ കുടിച്ച് മത്തു പിടിക്കുമ്പോൾ പൂവുകളിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകാറുണ്ടത്രേ. മയക്കമൊക്കെ മാറുമ്പോഴാണ് അവർ പിന്നെയും എണീറ്റ് പറന്നു പോകുന്നത്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. സീഷെൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം

0: ആസ്റ്റർ മെഡ്സിറ്റി എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: ഇന്ന് ഈ പരിപാടിയിൽ മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസും അതിനുള്ള പ്രതിവിധിയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ കൺസൾട്ടന്റ് പീഡിയട്രിഷ്യൻ ഡോക്ടർ സജന ടിഎംഒമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ മഴക്കാലത്ത് കാണുന്ന വൈറൽ ഇൻഫെക്ഷനുകളെ കുറിച്ചാണ്. മഴക്കാലം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും പനിയുടെ കാലമാണ്. ഏറ്റവും കോമൺ ആയിട്ട് സാധാരണയായി കാണുന്നത് മഴക്കാലത്ത് കുട്ടികളിൽ വൈറൽ ഇൻഫെക്ഷൻ എന്ന്

0: അത് പനി തന്നെയാണോ എങ്ങനെയാണ് ഒന്ന് വിശദമാക്കാമോ?
1: ഓരോ മൺസൂൺ കാലത്തും വൈറൽ പനിയും ഇപ്പോൾ നമ്മൾ കാണുന്നത് ജലജന്യ രോഗങ്ങളും കൂടുതലാണ്. മൺസൂൺ കാലത്ത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ കാലാവസ്ഥ, നമ്മുടെ വൃത്തിഹീനമായ അന്തരീക്ഷങ്ങൾ, ഇതിലാണ് വൈറൽ പനികളും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്നത് വൈറൽ പനികളുടെ കൂടെ നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു അസുഖം കൂടിയുണ്ട്, ഷിഗല്ലോസിസ്. വൈറൽ പനികൾ എന്തുകൊണ്ട് ഇപ്പോൾ സ്പ്രെഡാവുന്നു എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ ഇപ്പോൾ സ്കൂളും തുറന്നു, അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഒത്തിരി നമ്മുടെ ഒപിയിൽ വൈറൽ പനികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു.
0: ഈ വൈറൽ പനി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജലദോഷ പനിയിൽ നിന്ന് എങ്ങനെ ഒരു വ്യക്തിക്ക് വീട്ടിൽ വെച്ച് തിരിച്ചറിയാൻ പറ്റും കുട്ടിക്ക് വൈറൽ ഫീവർ ആണോ അതോ സാധാരണ കാണുന്ന ഒരു ജലദോഷ പനി, എന്തെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും?
1: വൈറൽ പനിയിൽ സാധാരണയായി പനി, ശരീരവേദന, തലവേദന, ക്ഷീണം, തൊണ്ടവേദന, ചുമ, മൂക്കൊലിപ്പ് എന്നിവ കാണാം. ചില കുട്ടികളിൽ നമ്മൾ കാണുന്നത് എന്താ, ഛർദിയും വയറിളക്കവും അതിന്റെ കൂടെ കാണാറുണ്ട്. നമ്മൾക്ക് വീട്ടിൽ എപ്പോ അത് മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, രണ്ടോ മൂന്നോ ദിവസം കുട്ടികൾ പനിക്കുന്നത് ഇപ്പോൾ വൈറൽ പനികൾ കോമൺ ആണ്. അതും എല്ലാ മാതാപിതാക്കളും നമ്മുടെ അടുത്ത് വരുന്നത് പനി വിട്ടുമാറുന്നില്ല, നല്ല പൊള്ളലാണ്, പാരസ്റ്റമോൾ അല്ലെങ്കിൽ നമ്മൾ പനിക്കുള്ള മരുന്ന് കൊടുത്തിട്ടും ഒരു കുറവുമില്ല എന്നൊരു കംപ്ലയിന്റ് ആണ് ഞാൻ ഒപിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ കുട്ടി പനി, തലവേദന, ഒരു അല്ലെങ്കിൽ മൂക്കൊലിപ്പ് വെച്ച് നമുക്ക് വീട്ടില് കുഴപ്പമില്ല കുട്ടിയോ, അതർവൈസ് നമ്മള് മൂത്രമൊക്കെ പോകുന്നുണ്ട്, ആള് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, ആള് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളൊരവസ്ഥയിലാണെങ്കിൽ നമ്മൾ പറയും വീട്ടിൽ വെച്ച് നോക്കൂ, മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വന്ന് ഒ പിയിൽ കാണിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർ ആയിട്ട് ഒരു റെസ്റ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണങ്ങളും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വൈറൽ പനികൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും മിക്കപ്പോഴും കുട്ടികളുടെ ഇടയിൽ നിന്ന് അത് മാറുന്നത് കാണാറുണ്ട്. കുട്ടികളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ അഡൽസിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ വാർണിംഗ് സൈൻസ് വരുന്നത് ഒട്ടും ആള് ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ വെള്ളം എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആളുടെ മൂത്രത്തിന്റെ അംശം കുറഞ്ഞു വരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വയറിളക്കം വരുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയും മാതാപിതാക്കളോട് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണെന്ന്. നമ്മൾ കുട്ടികൾക്ക് പാരസെറ്റമോളും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വെള്ളത്തിന്റെ അംശവും ഭക്ഷണവും കൊടുത്ത് വീട്ടിൽ മാനേജ് ചെയ്യാവുന്നതാണ്.
0: സാധാരണ ഇത്തരം പനി വരുമ്പോൾ കുട്ടികൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണാറുണ്ട്, അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതയല്ലേ?
1: അതെ, പനി വരുമ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്ന വൈറൽ പനികളിൽ ഒരു ഡയഗ്നോസിസ് വരുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഇൻഫ്ലുവൻസ വൈറസ് അതാണ് നമ്മളിപ്പോ ആർ ടി പി സി ആർ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വൈറൽ പനിയുടെ പേര്. ആ വൈറൽ പനി അല്ലെങ്കിൽ എന്ത് വൈറൽ പനിയാണെങ്കിലും പനിയും ചുമയും ഉണ്ടെങ്കിൽ ഒരു 40-50% കുട്ടികളിൽ നമുക്ക് ശ്വാസം മുട്ടും, അതേപോലെ തന്നെ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു വരുന്നത് കാണാറുണ്ട്. ആ ഒരു ടൈമില് മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളുടെ ശ്വാസത്തിന്റെ ബ്രീത്തിങ് പാറ്റേൺ മാറുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് ബ്ലൂ കളർ വരുന്നു, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലോട്ട് വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ മാനേജ് ചെയ്യാതെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക.
0: വൈറൽ ഫീവറിന്റെ മറ്റൊരു പ്രത്യേകത പറയാറുണ്ട് ഹൈ ടെമ്പറേച്ചർ, വളരെയധികം ചൂട് കൂടാനിടയുണ്ടെന്ന്. ഇത് അവർക്ക് ചിലപ്പോൾ ഈ എപ്പിലെപ്സി പോലെ, അതല്ലെങ്കിൽ സാധാരണ ഫിക്സ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കാനിടയില്ല കുട്ടികളിൽ പ്രത്യേകിച്ചും?
1: വൈറൽ പനി, നമ്മളിപ്പോൾ കാണുന്ന എല്ലാ വൈറൽ പനികളും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 103-104 degree പനികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാരന്റ്സും ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ 103 നിന്നും പനി കുറയുന്നില്ല, 104 തന്നെയാണ്, അല്ലെങ്കിൽ 4 മണിക്കൂർ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി പനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 103-104 മാത്രമല്ല പനിയുടെ കൂടെ ഫിറ്റ്സ് വരാനുള്ള സാധ്യത. നമ്മൾക്ക് നോർമൽ ടെമ്പറേച്ചർ നമ്മുടെ ഒരു 98.6 നമ്മളൊരു ചെറിയൊരു വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് ഒന്ന് പൊങ്ങിയാൽ പോലും നമുക്ക് പനിയുടെ കൂടെ ഫിറ്റ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ ഒരിക്കലും നമുക്കൊരു ഭയങ്കര ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ 103-104 മാത്രമല്ല പനിയുടെ കൂടെ ഫിറ്റ്സ് വരാനുള്ള സാധ്യതകൾ. അത് ഏത് പനിയാണെങ്കിലും, വൈറൽ പനിയാണെങ്കിലും എന്ത് പനിയാണെങ്കിലും ഫിറ്റ്സിനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ ഈ പനിക്ക് വരും അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ വരും എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്.
0: അപ്പൊ ഇത്തരം അവസ്ഥകളിൽ നമുക്ക് ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുണി നനച്ചിടുന്നെല്ലാം കണ്ടിട്ടുണ്ട്, ഇത് ആശാസ്യമാണോ?
1: നമ്മൾ പറയുക എന്ന് പറയുന്നത് പാരസെറ്റമോൾ എന്ന് പറഞ്ഞ പനിയുടെ മരുന്നാണ് നമ്മൾ ആദ്യം പറയുക. അത് നമുക്ക് ഒരു വെയിറ്റ് അനുസരിച്ച് നമ്മൾ കൊടുത്ത് ഒരു മാക്സിമം നമുക്കൊരു ദിവസം 5 പ്രാവശ്യമൊക്കെയാണ് നമ്മൾ പാരസെറ്റമോൾ കൊടുക്കാൻ പറയുന്നത്. അതിന് മുകളിലോട്ട് പനി വരികയാണെങ്കിൽ, ഇപ്പോൾ ആ കുട്ടി കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പഞ്ച് ചെയ്യാം. ആ കുട്ടീനെ നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തുടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു നോർമൽ ടെമ്പറേച്ചർ വെള്ളം എടുത്തിട്ട് റണ്ണിങ് വാട്ടർ ഏതെങ്കിലും ആൾ കംഫർട്ടബിൾ ആണെങ്കിൽ തുടച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു പനി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിന് മുകളിലോട്ടുള്ള മരുന്നുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ പാരസെറ്റമോൾ, ഹൈഡ്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്പഞ്ച് ചെയ്ത് നമുക്ക് തുണി നനച്ച് തുടക്കുന്നതിന് കുഴപ്പമില്ല.
0: സാധാരണ ഇങ്ങനൊരു വൈറൽ ഫീവർ ആയിട്ട് ഡോക്ടറുടെ അടുത്ത് എത്തുകയാണെങ്കിൽ അവർക്ക് പിന്നീട് എന്ത് ചികിത്സയായിരിക്കും നമ്മൾ സാധാരണ നൽകുന്നത്? കാരണം ഇൻഫ്ലുവൻസ ഇഞ്ചക്ഷൻ ഒക്കെ ചിലപ്പോൾ ആൾറെഡി എടുത്തു കാണും, എന്നിട്ടും പനി വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് സാധാരണ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുക?
1: ഇപ്പം നമ്മൾ വീട്ടിൽ വെച്ചിട്ടു.

0: ഒരു മണിക്കൂറായിട്ടുള്ളൂ പനി, അങ്ങനെ വരുന്ന പാരൻസും ഉണ്ട്, ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന മാതാപിതാക്കളും ഉണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടി വരുമ്പോൾ നമ്മുടെ അടുത്ത് എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, കുട്ടി ആക്റ്റീവ് ആണ്, കുട്ടി വലിയ പ്രശ്നമില്ല, പനിക്കുന്നുണ്ട്, ആ സമയത്ത് ഒരു ചെറിയ ഡൾനെസ് അല്ലാതെ പനി വിടുമ്പോൾ കുട്ടി ഒന്ന് ആക്റ്റീവ് ആണ്, അത്യാവശ്യം വെള്ളവും, അല്ലെങ്കിൽ ചെറിയ ബേബീസ് ആണെങ്കിൽ മുലപ്പാൽ എടുക്കുന്നുണ്ട്, വലിയ കുട്ടികളാണെങ്കിൽ കട്ടി ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും വെള്ളത്തിന്റെ അംശം അത്യാവശ്യം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാരസെറ്റമോളും അതിന്റെ കൂടെ ചെറിയൊരു മൂക്കലിപ്പോ ജലദോഷമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൊടുത്ത് വീട്ടിലോട്ട് വിടാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ മാതാപിതാക്കളോട് പറയുന്ന കാര്യം, നമ്മൾ അവർക്കൊരു വാർണിംഗ് സൈൻസ് പറഞ്ഞു വിടും. നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടി ഡ്രൗസിയായി പോവുകയാണ്, ശ്വാസം മുട്ട് പോലെ തോന്നുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, മൂത്രത്തിന്റെ അളവ് ശ്രദ്ധിക്കുക. ആ മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം കുട്ടി ഡീഹൈഡ്രേറ്റഡ് ആണ്. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എമർജൻസിയിലോട്ടാണെങ്കിലും കുട്ടീനെ കൊണ്ടുവരണം എന്ന് പറയും. കുട്ടി അതർവൈസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പാരന്റ്സിനോട് വാർണിംഗ് സൈൻസ് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഇൻഫ്ലുവൻസ എന്നുള്ളൊരു വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇൻഫ്ലുവൻസ വാക്സിൻ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികൾ എപ്പോഴും ഒരു 8 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത് ഒപ്പിയിൽ. ആ ടൈമിൽ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഞങ്ങളുടെ കുട്ടിക്ക് എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ മാസത്തിൽ പനിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കൊലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ കുട്ടിക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. 5 അല്ലെങ്കിൽ 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എപ്പോഴും ഇമ്മ്യൂണിറ്റി ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അവർക്കൊരു ടൈം കൊടുക്കണം. പിന്നെ നമ്മൾ വളർന്ന സാഹചര്യങ്ങളല്ല ഇപ്പോൾ കുട്ടികൾ വളർന്നത്, ഒത്തിരി പൊല്യൂഷൻസും ഒത്തിരി ഓവർ ക്രൗഡിങ്ങും, പിന്നെ അതേപോലെ തന്നെ ഫുഡിൻ്റെയും എല്ലാ ജീവിതം എല്ലാ സിറ്റുവേഷൻസും മാറി തുടങ്ങി. പിന്നെ നമ്മുടെ കാലത്ത് കേൾക്കാത്ത ഒത്തിരി വൈറസുകൾ ഇപ്പം നമ്മൾ കേട്ടു തുടങ്ങി. അപ്പോൾ കുട്ടികൾ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ആവുന്നില്ല. അത് നമ്മൾ അവർക്കൊരു സമയം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ഇമ്മ്യൂണായിട്ട് ആയി വന്നോളും. ഇനി വാക്സിനേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കി എടുക്കും. ആ ജനിച്ച് കുട്ടി 6 മാസം മുതലാണ് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുത്തു തുടങ്ങുക. ആ വാക്സിനേഷൻ നമ്മൾ ഇയർലി ബൂസ്റ്ററാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷം എടുത്തു പോയാൽ നല്ലത്. ചില പാരന്റ്സിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പനി വരില്ല, അല്ലെങ്കിൽ ജലദോഷം വരില്ല, അങ്ങനെ പറയാറില്ല. ഞങ്ങൾ പറയുന്നത് അത് എടുത്തോളൂ, എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കുട്ടികളുടെ ഇടയിൽ കാണാറുണ്ട്. പക്ഷേ ഇൻഫ്ലുവൻസ എടുത്ത കുട്ടികൾക്കും ഇൻഫ്ലുവൻസ വൈറസ് കൊണ്ട് നമ്മൾ അഡ്മിറ്റ് ആവുന്നതും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് കാണാറുണ്ട്. പക്ഷെ ആ കുട്ടികൾക്ക് മിക്കപ്പോഴും നമ്മൾ കാണുന്ന ഒന്നാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാറുണ്ട്, ആ വൈറസ് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുന്ന കാണാറുണ്ട്. അതേപോലെ തന്നെ ഒരു ബെറ്റർ ഒരു ഔട്ട്പുട്ട് ഞങ്ങൾ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റത്തെ വാക്സിനേഷൻ തന്നെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ. പിന്നെ ബാക്കി ന്യൂമോണിയ വാക്സിൻസ് എല്ലാം ഉണ്ട്, അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുക.
1: സാധാരണ ഈ സീഷറിന്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ പനി വരുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ സീഷേഴ്സ് പിന്നീട് അവരെ ഒരു അവസ്മാരത്തിലേക്ക് എപ്പിലെപ്സിയിലേക്ക് നയിക്കാനിടയുണ്ടോ?
0: പനിയുടെ കൂടെ ഉള്ള ഒരു ഫിറ്റ്സ് നമുക്ക് സർവ്വസാധാരണമായിട്ട് ഒപിയിൽ കാണപ്പെടുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് എമർജൻസിയിൽ വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമുക്ക് ഒരു ഹൈ ടെമ്പറേച്ചറിൽ മാത്രമല്ല പനിയുടെ കൂടെ ഫിറ്റ്സ് വരിക. അപ്പോൾ ലൈഫ് ലോങ്ങിൽ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു 6 വയസ്സിന് താഴെയാണ് ഇപ്പോൾ പനിയുടെ കൂടെ ഫിറ്റ്സ് കാണുന്നത്. പക്ഷേ വളരെ അപൂർവമായിട്ട് അതിനു മുകളിലോട്ടുള്ള കുട്ടികളുടെ ഇടയിലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണുന്നുണ്ട്. ലൈഫിൽ ചില സമയത്ത് ആ കുട്ടിക്ക് 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ ഒക്കെ വരാറുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഏത് പനി വന്നാലും പനിയുടെ കൂടെ ഫിറ്റ്സിനുള്ള സാധ്യതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഫിറ്റ്സിന്റെ വരുന്നേനല്ല, ഫിറ്റ്സിന്റെ ഡ്യൂറേഷൻ ആണ് നമ്മൾ നോക്കുക. മിക്കപ്പോഴും പനിയുടെ ഉള്ള ഫിറ്റ്സ് ഒരിക്കലും അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റേഷൻ ഉണ്ടാക്കാറില്ല. മിക്കപ്പോഴും 5 മിനിറ്റിൽ താഴെയാണ് ആ ഫിറ്റ്സ് നിൽക്കാറുള്ളത്. അത് പല ഫോമിലും നമ്മൾ കാണാറുണ്ട്. കണ്ണ് മേലെ പോവുക, കൈകാലിട്ട് അടിക്കുക, വായിൽ നിന്ന് ഒര വരിക, അല്ലെങ്കിൽ ഒന്ന് സ്റ്റെയർ ചെയ്ത് നിൽക്കുക, അങ്ങനെ പല ഫോമിലും. അത് കുറച്ച് നേരത്തേക്ക് 2-3 മിനിറ്റ് മാക്സിമം നിന്ന് കഴിയുമ്പോൾ കുട്ടികൾ ഒന്ന് ഉറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി തന്നെ ഓക്കെ ആയി വരാറുണ്ട്. 20 മിനിറ്റിന് മുകളിലൊക്കെ ഫിറ്റ്സ് വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ കോമൺ ആയിട്ട് ഇത് ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുക. പിന്നെ അത് മുന്നോട്ട് ഏത് പനിക്കും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അടുപ്പിച്ച് വരുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞങ്ങൾ പറയും ഒന്ന് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കണ്ട് ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ EEG വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ MRI, അങ്ങനത്തെ ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള മരുന്നുകൾ എടുക്കാൻ പറയും. അല്ലാതെ ഒരിക്കലും പനിയുടെ കൂടെ ഉള്ള ഫിറ്റ്സ് ലൈഫ് ലോങ് അപസ്മാരം വരുന്നു അങ്ങനത്തെ ഉള്ള ഒരു കണ്ടീഷനൊക്കെ നമ്മൾ കാണാറുണ്ട്, പക്ഷെ അത് വളരെ റെയറാണ്.
1: ഡോക്ടർ റെസ്പിറേറ്ററി വൈറസിനെ കുറിച്ച് പറഞ്ഞു, ഇൻഫ്ലുവൻസയുടെ കാര്യം പറഞ്ഞു. നമുക്ക് കൊതുക് വഴി ധാരാളം പനി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിക്കൻ ഗുണിയ ആവട്ടെ, ഡെങ്കു ഫീവർ ആവട്ടെ, അതേക്കുറിച്ച് പറയാമോ? അതിന്റെ സാധ്യത ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നുണ്ടോ?
0: അതാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ വൈറസിലൊന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാണുന്നത് ഇപ്പോൾ ഇൻഫ്ലുവൻസ. അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ A, B അങ്ങനെയുള്ളതും, പിന്നെ അതേപോലെ തന്നെ ഡെങ്കു, അല്ലാതെ കോവിഡുകളുണ്ട്, RSV വൈറസ് ഉണ്ട്, പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ ലോസസ്. ഡെങ്കു പനി പറയാലോ, നമുക്ക് മഴക്കാലം തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡെങ്കുടെ പനികൾ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഏത് വൈറൽ പനികളും, ഇപ്പം ഇൻഫ്ലുവൻസയാണെങ്കിലും ഡെങ്കു ആണെങ്കിലും, ഏത് വൈറൽ പനികളും

0: നമുക്ക് ഓരോ പാറ്റേൺ തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ആ പാറ്റേണിലും ഇതേപോലെ തന്നെ പനി, തലവേദന, ബോഡി പെയിൻ, അതേപോലെ ചുമ, ജലദോഷം ഒക്കെ ഉണ്ടാവും. എല്ലാ പനികൾക്കും ചിലപ്പോൾ ഒരേപോലെ തന്നെ കൗണ്ട് കുറയുക, പ്ലേറ്റ്ലെറ്റ് അങ്ങനത്തെ കുറയുക, അങ്ങനത്തെ ലിവറിന്റെ ടെസ്റ്റുകളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എല്ലാ പനികളും എന്ന് പറഞ്ഞാൽ എല്ലാ ഡെങ്കുപ്പനിയും അല്ലെങ്കിൽ എല്ലാ വൈറൽ പനികളും നമ്മൾ അഡ്മിറ്റ് ആക്കാറില്ല. അവരോട് ആ ഒരു ടെസ്റ്റുകൾ ചെയ്ത് ഇപ്പോൾ വീട്ടിൽ കുട്ടിക്ക് റെസ്റ്റ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതൊന്ന് ഇൻഡയറക്റ്റ്ലി നമ്മൾ അവരോടൊന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ഒക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഡെങ്കു അല്ലാതെയും നമുക്ക് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കെയർഫുൾ ആവാൻ തന്നെയാണ് പാരന്റ്സിനോട് പറയുക. നമ്മുടെ ലൊക്കാലിറ്റി എങ്ങനെയാണെന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കണം. ഒത്തിരി ഇപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ വെള്ളത്തിന്റെ കെട്ട് വരുന്നുണ്ട്, നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിന് പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡെങ്കു ഒക്കെ ഒന്ന് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. എല്ലാ പനികളും ഒരേപോലെ തന്നെയാണ് ലക്ഷണങ്ങൾ കാണിക്കുക. നമുക്കതൊരു ആൾ ഓക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എന്തിലോട്ടാണ് കിടക്കുന്നതെന്ന്. പിന്നെ ഡെങ്കു ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇൻഫ്ലുവൻസ അറിയണമെന്നുണ്ടെങ്കിൽ, കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ RT-PCR അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്.
1: ഇതോടൊപ്പം തന്നെ വേനൽക്കാലത്ത് വരുന്ന ഒരു വൈറൽ അസുഖമാണല്ലോ ചിക്കൻ പോക്സ്. ഈ കുട്ടികളുടെ സ്കിന്നിൽ റാഷസ് വരുന്ന വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് അങ്ങനെ വരാറില്ലേ? അത് ഈ കാലത്ത് എങ്ങനെയാണ്?
0: ചിക്കൻ പോക്സ് നമ്മൾ ഈ ഒരു ഏപ്രിൽ മെയ് സമയത്ത് ഒത്തിരി ചിക്കൻ പോക്സ് നമ്മൾ കണ്ടിരുന്നു. അതെ, ഒത്തിരി നമ്മൾ ചിക്കൻ പോക്സ് കണ്ടുവന്നിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ അങ്ങനെ ചിക്കൻ പോക്സ് കാണുന്നത് കുറവാണ്.
1: മീസൽസ്
0: അതാണ് എല്ലാത്തിനും. ഇപ്പോ ചിക്കൻ പോക്സിനും മീസൽസിനും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കുട്ടികളുടെ ഇടയിൽ കാണുന്നത് ഒരു വേറൊരു റാഷനാണ് തക്കാളിപ്പനി, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയും. കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് നാളുകൾ ചിക്കൻ പോക്സും തക്കാളിപ്പനിയൊക്കെ തന്നെയായിരുന്നു. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഓക്കെ വൈറസാണ്, കോൺടാക്ട് കൂടെ തന്നെയാണ്. ചില തെറ്റായ ധാരണകൾ പാരന്റ്സിനുണ്ട്, ചിക്കൻ പോക്സ് ഒക്കെ കുട്ടികൾക്ക് വന്നു പൊയ്ക്കോട്ടെ, അത് കുഴപ്പമില്ല, ഇമ്മ്യൂണിറ്റി കിട്ടുമല്ലോ, ഞങ്ങൾക്ക് കിട്ടിയില്ലോ എന്നുള്ളത്. പിന്നെ നമ്മൾ മീസൽസ് എന്ന് പറയുന്ന അഞ്ചാമിനി എന്നുള്ളൊരു സംഭവം, വാക്സിനേഷൻ നമ്മൾ എടുത്താൽ അത്യാവശ്യം പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ മീസൽസിന്റെ വാക്സിനേഷൻ നമുക്ക് ഗവൺമെന്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് വാക്സിനേഷൻ പ്രോപ്പറായിട്ട് എടുക്കുക. എടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മിക്ക കുട്ടികളുടെ ഇടയിലും ഈ ഒരു പനികളെല്ലാം ഒരുപാട് തടയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ വാക്സിനേഷൻ എടുത്ത കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് മീസൽസോ ചിക്കൻ പോക്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണുന്നത് സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ചിക്കൻ പോക്സ് ആയിട്ട് വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ മീസൽസ് ആയിട്ട് വരുന്ന കുട്ടികളോട് നമ്മൾ വാക്സിനേഷൻ സ്റ്റാറ്റസ് ചോദിക്കുമ്പോൾ ഇവരൊന്നും അത് എടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ വന്നു പോട്ടെ ഓക്കെ, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യട്ടെ ഓക്കെ എന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഡോക്ടേഴ്സ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ പാരന്റ്സ് ഇരുന്ന് റിഗ്രറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. നമ്മൾ അതാണ് കൂടുതൽ പറയുന്നത്. എല്ലാത്തിനും ചിക്കൻ പോക്സ് ആണെങ്കിലും എന്താണെങ്കിലും വന്ന് നമ്മൾ മാനേജ് ചെയ്ത് നമ്മൾ അഡ്മിറ്റ് ഒന്നും ആക്കാറില്ല. ചിലപ്പോൾ അത്യാവശ്യമുണ്ട്, ഇതേപോലെ തന്നെ ആ കുട്ടി കഴിക്കുന്നില്ല അല്ലെങ്കിൽ ആ കുട്ടി ശർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ മാനേജ് ചെയ്യാം. പക്ഷേ ആ സമയത്ത് ആ കുട്ടി അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്യാവശ്യം ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഉണ്ടാവും, കുഞ്ഞിക്ക് ചൊറിച്ചിലുണ്ടാവും, ചില കുഞ്ഞു ബേബീസ് ആണെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല കരച്ചിൽ. ആ സമ്മർദ്ദം പാരന്റ്സിന് ചില സമയത്ത് അപ്പോൾ പാരന്റ്സ് റിഗ്രറ്റ് ചെയ്യും, എടുക്കാമായിരുന്നില്ലേ എന്ന്. പിന്നെ ചില പാരന്റ്സ് ഓടി വരുന്നത് കാണാം, വീട്ടിലൊരു ചിക്കൻ ബോക്സ് വന്നു, അപ്പോൾ ഇപ്പോൾ വന്ന് വാക്സിനേഷൻ എടുത്താൽ മറ്റേ കുട്ടിക്ക് കിട്ടില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് വരുന്നവരോട് പറയാറുണ്ട്. വാക്സിനേഷൻ അപ്പോൾ എടുത്താൽ പോലും കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു, ഞാൻ പറഞ്ഞ പോലെ തക്കാളിപ്പനി. തക്കാളിപ്പനിക്ക് നമുക്ക് വാക്സിനേഷൻസ് ഇല്ല. തക്കാളിപ്പനി ഭയങ്കര സ്പ്രെഡബിലിറ്റി ഉള്ള ഒരു സംഭവമാണ്. തക്കാളിപ്പനിയും ചിക്കൻ പോക്സും ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ഏകദേശം റാഷാണ്. പക്ഷെ രണ്ട് ഡിഫറെന്റ് വൈറസുകളാണ് അത് ഉണ്ടാക്കുന്നത്, പക്ഷെ ഒരേപോലത്തെ റാഷുകളാണ്. ഇപ്പൊ ചിക്കൻ പോക്സ് വന്നാൽ വളരെ അപൂർവമായിട്ടാണ് ലൈഫിൽ രണ്ടാമത്തെ പ്രാവശ്യം വരുള്ളൂ. പക്ഷെ തക്കാളിപ്പനി അല്ലെങ്കിൽ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഒക്കെ വന്നാൽ എല്ലാ ഒരു മാസം കൂടുമ്പോഴും ചില കുട്ടികൾക്ക് നമ്മൾ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അത്രയും സമയമേ ഉള്ളൂ. അത് കൈമാതിന്റെ ഇൻഫെക്റ്റീവ് പീരീഡ് മാറും, പിന്നെയും തിരിച്ച് ആ വൈറസ് കിട്ടാറുണ്ട്. എല്ലാത്തിന്റെയും ലാസ്റ്റത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മുടെ സിറ്റുവേഷൻസ് നോക്കുക. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചിക്കൻ ബോക്സ് ഉണ്ടാവുക അല്ലെങ്കിൽ തക്കാളിപ്പനി ഉണ്ടാവുക, അഞ്ചാം പനി ഉണ്ടാവുക, നമ്മൾക്ക് കിട്ടി, നമ്മൾ ശ്രദ്ധിക്കുക വേറെ ആർക്കും കിട്ടാതിരിക്കാൻ. ഇത് വർക്കിംഗ് പാരന്റ്സ് ആയിരിക്കും മിക്കവരും. അസുഖം തുടങ്ങിയിട്ട് പോലും ചില കുട്ടികളൊന്നും അസുഖം മാറുന്നതിന് മുമ്പ് കുട്ടികളെ തിരിച്ച് സ്കൂളിലോട്ട് വിടും അല്ലെങ്കിൽ അംഗൻവാടിക്ക് വിടും, അപ്പോൾ അടുത്തുള്ള കുട്ടിക്ക് കിട്ടും. ഇത് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് തന്നെ ലാസ്റ്റ് ആരാണോ കൊണ്ടുവന്ന് തന്ന ആൾ, ആ ആൾക്ക് തന്നെ നമ്മൾ തിരിച്ച് പിന്നെയും കിട്ടുന്നത് കാണാറുണ്ട്. അപ്പൊ എപ്പോഴും പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അസുഖം നമ്മുടെ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു കെയർ ആ കുട്ടിക്കും കൊടുക്കണം, അതേപോലെ നമ്മൾ മുന്നോട്ട് വേറെ ആർക്കും കൊടുക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ടും കൊണ്ടുവരണം.
1: കുറച്ചും പേര് ഡോക്ടർ പറയുണ്ടായി മാലിന്യം കലർന്ന വെള്ളം അതല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഗാസ്ട്രോഇന്റെസ്റ്റൈനൽ വൈറസിന്റെ ഒരു ഇൻഫെക്ഷൻ അല്ലേ ഉണ്ടാവുന്നത്, നമ്മുടെ കുടലിൽ ഒരു വൈറൽ ബാധ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല, അതേ കുറിച്ചൊന്ന് പറയാം.
0: ഇപ്പോ ഈ ഒരു ജൂൺ മാസം കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് OP-യിലും കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം ഛർദിയും വയറിളക്കവും വയറിളക്കവും പനിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻഫ്ലുവൻസയിലും നമുക്ക് വയറിളക്കം ഉണ്ടാക്കാം, ഛർദി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡെങ്കുക്കും ഉണ്ടാകും, ഏത് വൈറസിനും ഇതേപോലെ ഉണ്ടാക്കും. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ പിന്നെ മഞ്ഞപ്പിത്തം കുറച്ച്

0: അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ഇതെല്ലാം അത്യാവശ്യം നടക്കുന്നുണ്ട്. അപ്പൊ ഏത് വൈറസിനും ഈ ബോഡിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഏത് സിസ്റ്റത്തിലും കയറി അറ്റാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിൽ ഫുഡൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒന്നും കൂടി ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാറുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളുടെ വെള്ളം, ഇപ്പൊ ക്ലാസ്സിൽ പോകുന്ന കുഞ്ഞു കുട്ടികൾക്ക് എത്രത്തോളം ശ്രദ്ധയുണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. രണ്ടു ദിവസം മുമ്പ് എൻ്റെ ഒപ്പിൽ കണ്ടു, ഒരു സ്കൂളിലെ ഒരു ക്ലാസ് തന്നെ അടച്ചുപൂട്ടി, ബിക്കോസ് എല്ലാവർക്കും ഇതേപോലെ വയറിളക്കം. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് കിട്ടിയാൽ മതി, ആ ആള് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് കൊടുക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ കെയർ എടുക്കുക. പിന്നെ ഷിഗലോസിസിനും ഇതേ സിംറ്റംസ് ആണ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മിക്കപ്പോഴും നമ്മൾ കാണുന്നത് ആ വയറിളക്കത്തിലെ രക്തം കലർന്നതോ അല്ലെങ്കിൽ മ്യൂക്കസ് അത് ഉണ്ടാവാറുണ്ട്. അത്രയും ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരിക്കലും വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യാതിരിക്കുക. വയറിളക്കം ഛർദി നമുക്ക് ഏറ്റവും പേടിക്കേണ്ട ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ ഡീഹൈഡ്രേഷൻ. കുട്ടികൾ ഒരു പ്രാവശ്യം വോമിറ്റ് ചെയ്താൽ മതി, ഇത്രയും പെട്ടെന്ന് അവർ മീൻസ് അവർ ഡീഹൈഡ്രേഷനിലോട്ട് പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ വോമിറ്റ് ചെയ്ത കുട്ടികൾ പിന്നെ ഫുഡും കഴിക്കില്ല, അതേപോലെ തന്നെ ഒരു വെള്ളം പോലും എടുക്കാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും വൈദ്യസഹായം ആ ഒരു സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്ന് പറയാറുണ്ട്. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സംഭവം, ഒരു വീട്ടിൽ ഒരാൾക്കായിരിക്കും തുടങ്ങുന്നത്, ആ വീട്ടിൽ എല്ലാവർക്കും കിട്ടാറുണ്ട്. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് പാരൻസ് ചോദിക്കും, അതിന് ഞാൻ ആ ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന്. അപ്പം നമ്മൾ പറയുന്നത് അത് ബിക്കോസ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല, കൈമര്യാദക്ക് കഴുകിയില്ല, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ പറയാറുണ്ട്.
1: സാധാരണ പനിയെ കുറിച്ച് പറയാറുണ്ട്, പനി ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്, അതല്ലെങ്കിൽ അതൊരു ഇമ്മ്യൂണിറ്റിയുടെ ലക്ഷണമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ വിചാരിച്ച് ഒരു പനി വന്ന ഒരു കുട്ടിക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിയുകയാണെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കരുത്, തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ് എന്നാണ് ഡോക്ടർ ഇതുവരെ പറഞ്ഞത് മനസ്സിലായത്.
0: എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ സാഹചര്യം നല്ല മോശാവസ്ഥയിലാണ് പോകുന്നത് ഇപ്പൊ. പക്ഷെ കുറച്ചും കൂടി ഒരു പാരന്റ്സ് ഭയങ്കര അവെയർ ആണ്, നമുക്ക് നമ്മളത് കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ പാരന്റ്സ് ഒക്കെ അത്യാവശ്യം അവെയർ ആയിട്ട് കുട്ടിക്ക് വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് ഞങ്ങൾ കാണാറുണ്ട് ഭയങ്കര മോശാവസ്ഥയിൽ കുട്ടികൾ എമർജൻസിയിലോട്ടൊക്കെ കൊണ്ടുവരുന്നത്. അവർ ഓക്കെ ആയിക്കോളും, ശരി ആയിക്കോളും, അല്ലെങ്കിൽ വെള്ളം കുടിച്ചോളും, വരുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിട്ട് മൂത്രം പോയിട്ടേ ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ പോലും കൊണ്ടുവരാറുണ്ട്. ആ ഒരു സിറ്റുവേഷനിലൊന്നും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് ഞങ്ങൾ പറയും. എന്നാൽ അത് കഴിയുമ്പോൾ അതുണ്ടാക്കുന്ന ഡാമേജസ്, കുട്ടികളുടെ ഓർഗൻസിൽ ഉണ്ടാക്കുന്ന ഡാമേജസ് പിന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ കുറേ സമയമെടുക്കും. അപ്പം ശ്രദ്ധിക്കണം, പേരൻസിനോട് പറയുന്ന എന്ത് വൈറസ് ആണെന്നുള്ള സ്വന്തമായിട്ട് തീരുമാനം എടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത് കുറേ പേരൻസ് പറയും ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഡെങ്കു ഉണ്ട്, അതൊന്നൊന്ന് ഡെങ്കു ചെക്ക് ചെയ്യണം. അതൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഡെങ്കു ചെക്ക് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഡെങ്കു ഉണ്ടാവാറുണ്ട്. ലൊക്കാലിറ്റിയും ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ എല്ലാ വൈറസുകളും ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്, അപ്പം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ പറയണം. അതിൻ്റെ കൂടെ തന്നെ ഷിഗല്ലോസസ്, അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, അതും ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു മഴക്കാലം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുക. പിന്നെ ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യം, കുട്ടികൾക്ക് ഒരു അസുഖം തുടങ്ങിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് സ്കൂളിലോട്ട് വിടരുത്, അത്യാവശ്യം റെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുന്ന പോലെ ഭക്ഷണവും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉറപ്പ് വരുത്തുക. അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് സ്കൂളിൽ പോയി ഞങ്ങൾ കാണുന്ന വേറെ ഒന്നാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ അടുത്ത പനി പിടിച്ചിട്ട് വരാം. അപ്പോൾ അത് മിക്കപ്പോഴും ഞങ്ങൾ പറയും അവരൊന്ന് റിക്കവറി സ്റ്റേജിലോട്ടാണ് നിൽക്കുന്നത്, ആ സമയത്ത് ക്രോസ് ഇൻഫെക്ഷന് ചാൻസസ് കൂടുതലാണ്. സോ അതൊന്ന് നോക്കിയിട്ട് ഒന്ന് റെസ്റ്റ് കൊടുത്തൊരു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ സ്കൂളിൽ വിടുക. അപ്പോൾ പാരൻസിനോട് എനിക്ക് വേറെ ഒന്നുമല്ല പറയാനുള്ള, ശ്രദ്ധിക്കുക, വാക്സിനേഷൻസ് ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ വന്ന് എടുക്കുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് ധാരാളം വെള്ളത്തിൻ്റെ അംശം ഉറപ്പ് വരുത്തുക, ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക.
1: എന്തായാലും എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് ഈ കാലത്ത് കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചും അതിനുള്ള പ്രതിവിധികളും വിശദമായി പ്രതിപാദിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസും അതിനുള്ള പ്രതിവിധിയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ് സിറ്റിയിലെ കൺസൾട്ടന്റ് പീഡിയട്രീഷ്യൻ ഡോക്ടർ സജന ടി എമ്മുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ് സിറ്റി, എറണാകുളം. ആസ്റ്റർ മെഡ് സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
4: എഫ് എം ഹെൽത്ത് ലൈൻ.

സേവന വാർത്തകൾ. വ്യാജമദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്ന പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ

രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 0477225409. നമ്പർ ആവർത്തിക്കാം, 0477225409.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ്, CBSE, ICSE, അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC, OBC, H വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാന്റ്സ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അടുത്ത മാസം 15 മുൻപ് ഇ ഗ്രാന്റ്സ് മുഖേന ഡാറ്റ എൻട്രി പൂർത്തീകരിക്കണം. ഇത് സംബന്ധിച്ച സർക്കുലറുകൾ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദ വിവരത്തിന് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടണം. വിളിക്കേണ്ട നമ്പർ 0484-298-3130. നമ്പർ ആവർത്തിക്കാം, 0484-298-3130.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: പ്രകൃതിയുടെ രുചി. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
1: കേരള സർക്കാർ സ്ഥാപനമായ കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിൽ റിസർച്ച് അസോസിയേറ്റ്, സീനിയർ റിസർച്ച് ഫെലോ എന്നീ ഒഴിവുകളിലേക്ക് അടുത്ത മാസം 9 രാവിലെ 9:30 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. വിശദവിവരങ്ങൾക്ക് www.iccs.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.iccs.res.in.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് ITI പ്രവേശനത്തിന് അപേക്ഷിക്കാം. www.laborwelfarefund.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത 10-ാം ക്ലാസ്സാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.laborwelfarefund.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

കൊച്ചി എഫ് എം സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും എഫ് എം ഈവനിങ്ങിൽ ഇനിയൊരു പാട്ടിൻ്റെ നേരമാണ്, ഈവനിങ് മെലഡിയുടെ നേരം. ഇന്ന് ഈവനിങ് മെലഡിയിൽ മഴവില്ല എന്ന ചിത്രത്തിൽ കായതപ്രം എഴുതി മോഹൻ സിത്താറ ഈണമിട്ട് യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടത് ഈവനിംഗ് മെലഡി. ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. സേവന വാർത്ത. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ദീൻദയാൽ ഉപാധ്യായ കൌശൽ കേന്ദ്രയിൽ ടെന്യൂവർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്, ഡേറ്റ അനലിറ്റിക്സ് മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപ്ലോഡ് ചെയ്ത ആപ്ലിക്കേഷന്റെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന കോപ്പിയും രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 22 എന്ന വിലാസത്തിൽ അടുത്ത മാസം 7 മുൻപായി ലഭിക്കത്തക്ക വിധം അയയ്ക്കണം. ആപ്ലിക്കേഷൻ, യോഗ്യത, മറ്റ് വിശദ വിവരങ്ങൾ എന്നിവയ്ക്ക് ക്വിസാറ്റിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, recruit.quizat.ac.in. കൂടുതലറിയാൻ വിളിക്കേണ്ട നമ്പർ 0484286522. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484286522. FM ഈവനിംഗിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സേവന വാർത്തകളാണ്. സേവന വാർത്തകൾ സമാപിച്ചു. ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ചമേലി എന്ന ചിത്രത്തിൽ സുനീതി ചൌഹാൻ പാടിയത്, രചന ഇർഷാദ് കാമിൽ, സംഗീതം സന്ദേശ് ഷാൻഡലിയ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: തെല്ലിട കഴിഞ്ഞ് രോഗികളെയെല്ലാം പറഞ്ഞയച്ച ശേഷം ശ്രീധരൻ ഡോക്ടർ പുറത്തേക്ക് വന്നു. എന്തു സന്ദർഭത്തെയും നേരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എപ്പോഴും തുടിക്കുന്ന ഭാവമാണ് ഡോക്ടറുടെ മുഖത്തെന്നും പ്രകടമായിരുന്നത്. എന്നാൽ അന്ന് നേരിയ വിഷാദം കലർന്ന ചിന്തകൾ പലതരത്തിൽ അലട്ടുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭാവമായിരുന്നു അദ്ദേഹത്തിന്. ഡോക്ടർ അടുത്തേക്ക് വന്നപ്പോൾ

0: എല്ലാവരും ചേർന്ന് നിന്നു. രാമുണ്ണിക്കിടാവ് പത്രം വായിക്കാൻ തയ്യാറെടുത്തു. അതിനിടയിൽ ഡോക്ടർ പറഞ്ഞു, കേളപ്പജി ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. അദ്ദേഹത്തിന്റെ സമരം വിജയിച്ചു കാണുവാൻ സാമൂതിരി രാജയുടെ മനസ്സ് എത്രയും പെട്ടെന്ന് മാറണമെന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം. അന്നേരമാണ് വീടിന്റെ മുമ്പിലുള്ള ഇടവഴിയിൽ ഒരു മഞ്ചൽ പ്രത്യക്ഷപ്പെട്ടത്. അത് നേരെ മുറ്റത്തേക്ക് വന്നു. അവശനായ ഏതോ ഒരു രോഗിയുടെ ഞരക്കം. ആളുകൾ അയാളെ താങ്ങിയെടുത്ത് പരിശോധനാ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഡോക്ടർ സംസാരം നിർത്തി തിരക്കിട്ട് അങ്ങോട്ടേക്ക് നടന്നു. രാമുണ്ണിക്കിടാവ് പത്രം നിവർത്തി. കാതോർത്താൽ മാത്രം കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ അദ്ദേഹം വായന തുടങ്ങി. ഇന്നു രാവിലെ ശ്രീമാൻ കേളപ്പൻ തപമനുഷ്ഠിക്കുവാൻ പുറപ്പെട്ട കാഴ്ച ഏറ്റവും ഹൃദയഭേദകമായ ഒന്നായിരുന്നു. 30 സത്യാഗ്രഹികൾ ഒരു ഭജനയായി അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. ഇവരുടെ ഈ യാത്ര കണ്ട് റോഡിന്റെ ഇരുഭാഗങ്ങളിലും നിന്നിരുന്നവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി വീഴുന്നത് കാണാമായിരുന്നു. കിഴക്കേ നടയിൽ ശ്രീമാൻ കേളപ്പൻ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന പ്രതിജ്ഞയോടുകൂടി നിന്നു. അവിടെ ഒരു വമ്പിച്ച ജനക്കൂട്ടം വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അത്രയും എത്തിയപ്പോൾ കിടാവിന് വായന മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല. വാക്കുകളിൽ നനവ് പടർന്നതുപോലെ അത് തൊണ്ടയോട് അമർന്നു കിടന്നു. അന്തരീക്ഷം തണുത്തുറഞ്ഞ് എല്ലാവരും ചലനമറ്റിരുന്നു. എന്നാൽ പെട്ടെന്നൊരു വിതുമ്പൽ, അത് അമർത്തിപ്പിടിച്ച ഒരു കരച്ചിലിന്റെ ചിതറിയ ശബ്ദങ്ങളായി തണുപ്പിന്റെ മേലാപ്പിലേക്ക് ഉയർന്നു. മെറ്റിൽഡയുടെയും ദേവകിയുടെയും തേങ്ങലുകളായിരുന്നു അത്. ആരും അത് തടയാൻ തുനിഞ്ഞില്ല. മറ്റെല്ലാവരും ഉള്ളിൽ ഇതുപോലെ കരയുകയായിരുന്നു. ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന ചോദ്യം എല്ലാവരിലും ഉയർന്നു. അതിന് ശ്രീധരൻ ഡോക്ടർ നിർദ്ദേശിച്ച പരിഹാരമാർഗം തന്നെയാണ് അവർക്കും തോന്നിയത്. സാമൂതിരി രാജയുടെ മനസ്സുമാറാൻ പ്രാർത്ഥിക്കുക. ഇതേസമയം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശ്വാസമുളവാക്കുന്ന മറ്റൊരു വാർത്തയും കേൾക്കുകയുണ്ടായി. കേളപ്പന്റെ ഉപവാസത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സാമൂതിരി കോവിലകത്തിന് മുമ്പിൽ കൃഷ്ണഭട്ട് എന്നൊരു ബ്രാഹ്മണ യുവാവ് ഉപവാസം ആരംഭിച്ചിരിക്കുന്നു. കേളപ്പന്റെ ഉപവാസം തീരുന്നതുവരെ താനും ഉപവസിക്കുമെന്നാണ് അയാൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. ഇതൊക്കെയാവുമ്പോൾ സാമൂതിരി രാജാവിന് മനസ്സുമാറ്റാതെ പറ്റില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ദൃഢമായി വിശ്വസിച്ചു. അത്തരമൊരു വിശ്വാസത്തിൽ തന്നെയാണ് രാമർ വെങ്കപ്പാറ പൊയിലിലേക്ക് നടക്കാൻ ആരംഭിച്ചത്. മാതാമ്മയുടെ ബസ് കാത്തുനിന്നപ്പോഴാണ് അതുണ്ടാവില്ലെന്ന് കേട്ടത്. എന്തോ തകരാറ് സംഭവിച്ച് മേലടിയിൽ കിടക്കുകയാണ്. പിന്നെ നടക്കാൻ തന്നെ തീരുമാനിച്ചു. നിരത്തിന്റെ വലത്തുവശത്ത് പാക്കനാർപുരം ഹോസ്റ്റൽ കണ്ടപ്പോഴാണ് പെട്ടെന്ന് കേളപ്പൻ മനസ്സിലേക്ക് കടന്നു വന്നത്. പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നല്ലാതെ കേളപ്പനുമായി ഒരു ബന്ധവും തനിക്കില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേളപ്പന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഗുരുവായൂരിൽ പട്ടിണി സമരം നടത്തുകയാണെന്ന് കുഞ്ഞിക്കേള് പറഞ്ഞപ്പോൾ വളരെ അടുത്തുള്ള ഒരാളാണ് അത് ചെയ്യുന്നതെന്ന് തോന്നി. കുന്നിന്റെ ചെരുവുകൾക്ക് മേലെയാണ് ഹോസ്റ്റൽ. ഓടിട്ട ചുവന്ന മേൽക്കൂര, കുന്നിൻ ചെരുവിലൂടെ കേളപ്പൻ നടന്നു വരുന്നതുപോലെ. അങ്ങനെ തനിയെ നടക്കുമ്പോഴാണ് തന്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് രാമർ ചിന്തിക്കുവാൻ തുടങ്ങിയത്. ഇതെന്തൊരു ജീവിതം എന്നും അയാൾക്ക് തോന്നാതിരുന്നില്ല. കണ്ണച്ചനോടൊത്ത് കഴിയുന്നതിൽ ഒരിക്കലും വിഷമം തോന്നിയിട്ടില്ല. തന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അദ്ദേഹം ചെയ്യുന്നു. അമ്മ കിടക്കുന്ന ഭൂമി തിരിച്ചു തരുന്ന കാര്യത്തെക്കുറിച്ച് കണ്ണച്ചനോട് പറയണമെന്ന് പലവട്ടം വിചാരിച്ചതാണ്. പക്ഷേ ഒരിക്കലും അതിന് കഴിഞ്ഞിട്ടില്ല. ചോദിക്കാൻ തുനിയുമ്പോഴൊക്കെ വിചാരിക്കും അടുത്ത പ്രാവശ്യമാകാമെന്ന്. പിന്നെ അത് നീണ്ടു നീണ്ടു പോവുകയായിരുന്നു. നാടിന്റെ പല കാര്യങ്ങളിലും ഇടപെടണമെന്നും വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പഠിപ്പില്ലാത്ത ഒരാൾ എങ്ങനെയാണ് സംസാരിക്കുക, ആളുകളുടെ മുന്നിൽ എങ്ങനെയാണ് വന്നു നിൽക്കുക എന്നീ സംശയങ്ങളാണ് തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും രാമർ തിരിച്ചറിഞ്ഞു. കേളപ്പൻ നടന്നുപോയ വഴികളിലൂടെ തനിയെ ഇങ്ങനെ പോവുമ്പോൾ എന്തൊക്കെയോ ചെയ്യണമെന്ന ആവേശം തന്നിൽ വളരുന്നുണ്ടെന്നും രാമറിന് ബോധ്യമായി. പാക്കനാർപുരം വിജനമായ ഒരു കുന്നിൻ പ്രദേശമാണ്. കറുത്ത ചെറിയ പാറക്കൂട്ടങ്ങളും പൃഥ്വിക്കാമാവുകളും നിറഞ്ഞ തരിശുഭൂമി പോലെ തോന്നിപ്പിക്കുന്ന അതിന്റെ ഏകാന്തതയിൽ രാമർ തെല്ലിട നിന്നു. വെയിൽ കനത്തു വരുന്നേയുള്ളൂ. ചൂടേറുമ്പോഴേക്കും വെങ്കപ്പാറ പൊയിലിലെത്താം. ശുദ്ധമായ ഖദറിന്റെ വെളുത്ത മേലാപ്പ് പോലെ തോന്നിപ്പിക്കുന്ന ആകാശം, ഹോസ്റ്റലിന്റെ ചുവന്ന മേൽക്കൂരയോട് ഒരുമി നിൽക്കുന്ന കാഴ്ച രാമർ കണ്ടു. അതിലേക്ക് നോക്കി അയാൾ അതിവേഗം വെങ്കപ്പാറ പൊയിലിലേക്ക് നടന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
2: കേരളത്തിലെ പ്രധാന പുരാവൃത്തങ്ങളിലൊന്നാണ് പറയിപെറ്റ പന്തിരുകുലത്തിന്റെ കഥ. പന്തിരുകുല കഥകൾ നോവലുകളായും ബാലസാഹിത്യമായും മലയാളികളേറെ വായിച്ചതാണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ സഹോദരന്മാരിൽ പ്രമുഖനാണ് പെരുന്തച്ഛൻ. മികച്ച തച്ഛനായിരുന്ന പെരുന്തച്ഛൻ ഇവിടെ ജീവിച്ചു എന്നതിന്റെ അടയാളങ്ങളായി ചില കാര്യങ്ങൾ കേരളത്തിൽ പലയിടത്തായി കാണുന്നുണ്ട്. തച്ചുവിദ്യയുടെ പ്രാഗൽഭ്യത്തിന്റെ പേരിലാണ് പെരുന്തച്ഛൻ സ്മരണകൾ നിലനിൽക്കുന്നത്. തന്നോളം വളർന്ന അല്ലെങ്കിൽ തന്നെക്കാൾ വളർന്ന മകനോട് അസൂയ പൂണ്ട പെരുന്തച്ഛൻ ഉളിപ്രയോഗത്തിലൂടെ മകനെ കൊന്നു എന്നത് പെരുന്തച്ഛൻ കഥയിലെ ഒരു സൂചനയാണ്. പെരുന്തച്ഛന്റെ മനോഭാവം പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പെരുന്തച്ഛനെ കുറിച്ചുള്ള കവിതകൾ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ഛൻ എന്ന കവിത അവയിൽ പ്രധാനപ്പെട്ടതാണ്. വാർദ്ധക്യത്തിലെത്തിയ പെരുന്തച്ഛന്റെ നിസ്സഹായ ജീവിതമാണ് കവിതയിൽ സൂചിതമാകുന്നത്. ശാരീരിക അവശതകൾ നേരിടുന്ന പെരുന്തച്ഛനും ഭാര്യയും ആശ്രയത്തിനാരുമില്ലാതെ കഷ്ടപ്പെടുന്നു. അവരെ സംരക്ഷിക്കേണ്ട പുത്രൻ മരണപ്പെട്ടതിന്റെ ഓർമ്മകൾ പെരുന്തച്ഛന്റെ മനസ്സിലുണ്ട്. മകനുമൊരുമിച്ച് പണിയെടുത്തതിന്റെ, അബദ്ധത്തിൽ ഒളിവീണ മകൻ മരിക്കുന്നതിന്റെ സ്മരണകൾ അയവിറക്കുന്നുണ്ട്. തച്ഛനായാലും ഞാനൊരച്ഛനല്ലാതാമോ എന്ന ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ഉയരുന്നു. വലുതും ഈടുറ്റതുമായ മരങ്ങൾ, അവയുടെ കൈകാര്യം ചെയ്യൽ, സ്വന്തം പൂർവകർമ്മങ്ങൾ, ഇവയെല്ലാം പെരുന്തച്ഛന്റെ സ്മരണകളിൽ പൊട്ടിമുളയ്ക്കുന്നു. വൈലോപ്പള്ളി ശ്രീധരമേനോൻ രചിച്ച തച്ഛന്റെ മകൻ എന്ന കവിത പെരുന്തച്ഛന്റെ മകൻ മരണത്തിന് ശേഷം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അച്ഛൻ അവനേറെ പ്രിയപ്പെട്ടവനാണ്. അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ മകൻ നന്നായി തിരിച്ചറിയുന്നുണ്ട്. എന്നെ ഞാനാക്കി തീർത്ത പെരുതാം വാത്സല്യത്തെ ആരളന്നിരിക്കുന്നു എന്നാണ് അവൻ ചിന്തിക്കുന്നത്. കൊച്ചന്റെ പണി കൊള്ളാം എന്ന് ചുറ്റുമുള്ളവർ പറയുമ്പോൾ മിണ്ടാറില്ല അവിടുന്ന്, ഞാൻ പിഞ്ചിലേ പഴുത്താലോ. അച്ഛന് പറ്റിയ കയ്യബദ്ധമാണ് തന്റെ മരണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മകൻ, നട്ട കയ്യല്ലോ കൊയ്തു, ഞാൻ അനുഗ്രഹീതൻ എന്ന് ആശ്വസിക്കുന്നു. വിജയലക്ഷ്മിയുടെ തച്ഛന്റെ മകൾ എന്ന കവിത പെരുന്തച്ഛന്റെ മകളുടെ ചിന്തകളാണ്. സഹോദരന്റെ മരണത്തിന് ശേഷം അവൾ കുട്ടിക്കാലത്തെ ഓർമ്മിച്ചെടുക്കുന്നു. സഹോദരനോടൊപ്പം കളിച്ചതും അച്ഛന്റെ അടുത്തുനിന്ന് തച്ചുശാസ്ത്രം പഠിച്ചതും അവൾ സ്മരിക്കുന്നുണ്ട്. പക്ഷേ പുത്രനെ കൊന്ന അച്ഛൻ പുത്രിയെയും കൊല്ലാൻ മടിക്കില്ല എന്ന് അവൾ ചിന്തിക്കുന്നു. അച്ഛൻ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൾ ഭയപ്പെടുന്നു. വീട്ടിൽ നിന്ന് പുറത്തുപോകാൻ തയ്യാറാകുന്ന പെരുന്തച്ഛപുത്രിയാണ് കവിതയിലുള്ളത്. സ്വന്തമായി ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന തച്ഛന്റെ മകളെ അവതരിപ്പിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ കവിത.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ
4: കാവാലത്തിന്റെ നാടകങ്ങൾക്ക് ചില സവിശേഷതകൾ കണ്ടെത്താനാവും. കേരളീയ തനിമയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഗ്രാമീണമായ അന്തരീക്ഷമാണുള്ളത്.
1: നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണപ്പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത്ത് ചെയ്യുന്ന പ്രഭാഷണം.
5: പലായനത്തിന് നേരമായി പ്രിയേ, നാം ഇരിക്കുന്നത് ഈ ചാവേറ് ചാലകങ്ങളിലല്ലോ.
1: വരുൺ മുരളിയുടെ കവിതകൾ.
6: എനിക്ക് അല്പം ദേഷ്യം വന്നു. ഉറുമ്പും പാമ്പും ഒന്നും ഈ കിടക്കയിലില്ല. അമ്മയ്ക്ക് തോന്നണതാവും. തോന്നണതോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു.
1: സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിക്കുന്ന കഥ വിചിത്ര ജീവികൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
7: ഇന്ന് ചൊവ്വയാണോ?
8: ആണെങ്കിൽ.
7: ഇന്ന് വ്യാഴമാണോ?
8: ആണെങ്കിൽ.
7: ഇന്ന് വെള്ളിയാണോ? ഞായറാണോ?

0: ആണോ?
1: ആണെങ്കിൽ ആണെങ്കിൽ
0: ആണെങ്കിൽ
1: ആണെങ്കിൽ
0: ആണെങ്കിൽ
1: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
0: ആണെങ്കിലും ഒന്നുമില്ല തങ്കമ്മേ, കൊച്ചി FM 102.3 വെച്ചാ കേക്കാം ദീപസ്തംഭം മഹാശ്ചര്യം
1: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

ഇനി ഇന്ന് എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, അന്താരാഷ്ട്ര കോടതിയായ ദി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം, നെതർലൻഡ്സിലെ ദി ഹേഗിലുള്ള പീസ് പാലസ്

ഉത്തരം: നെതർലൻഡ്സിലെ ദി ഹേഗിലുള്ള പീസ് പാലസ് ആണ് അന്ത ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പരമാധികാര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾ പരിഹരിക്കുകയും അംഗീകൃത യു എൻ ഏജൻസികൾ പരാമർശിക്കുന്ന നിയമപരമായ ചോദ്യങ്ങളിൽ ഉപദേശക രീതിയിൽ അഭിപ്രായങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇനി നാളെ ഈ നിലയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: രാവിലെ 5:50 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ എടശ്ശേരി ഗോവിന്ദൻ നായരുടെ പള്ളിക്കുടത്തിലേക്ക് വീണ്ടും എന്ന കവിത. സമകാലികത്തിൽ മാലിന്യ സംസ്കരണം, മാറ്റങ്ങൾ അറിയാം. എട്ടഞ്ചിന് യുവവാണിയിൽ സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ, സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് സംസാരിക്കുന്നു. 8:40 ആസ്റ്റർ മെഡ് സിറ്റി എഫ് എം ഹെൽത്ത് ലൈൻ, മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസും പ്രതിവിധിയും, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനായ ഡോക്ടർ സജ്ന ടിയുമായി അഭിമുഖം. ശ്രോതാക്കൾ കേട്ടത് നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. ഇതോടുകൂടി ഇന്നത്തെ എഫ് എം ഈവനിംഗ് പൂർണ്ണമാകുന്നു.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ 59 മിനിറ്റും 42 സെക്കൻഡും. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ

0: കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി.
1: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് കാവാലം നാരായണപ്പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത ചെയ്യുന്ന പ്രഭാഷണം, വരുൺ മുരളിയുടെ കവിതകൾ, സുരേഷ് കീഴില്ലം എഴുതി അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം. ആദ്യം നാട്ടുസംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണപ്പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
2: മലയാള നാടക സാഹിത്യത്തിന് മികച്ച സംഭാവന നൽകിയ നാടക ആചാര്യനാണ് കാവാലം നാരായണപ്പണിക്കർ. കുട്ടനാടിന്റെ കാർഷിക വൃത്തിയും സംസ്കാരവുമാണ് കാവാലം എന്ന എഴുത്തുകാരനെ രൂപപ്പെടുത്തിയത് എന്നു പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. കഥകളിപ്പാട്ടും കവിതയും സാഹിത്യവും നിറഞ്ഞു നിന്നിരുന്ന ഒരു ഗ്രാമജീവിതം കാവാലം എന്ന കലാകാരനെ രൂപപ്പെടുത്തിയതിലുണ്ട്. നാടകകൃത്ത്, സംവിധായകൻ, കവി, വിവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1928 ഏപ്രിൽ 28 ആലപ്പുഴ ജില്ലയിലെ കാവാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയ ശേഷം ആലപ്പുഴ ജില്ലാ കോടതിയിൽ അദ്ദേഹം 7 വർഷക്കാലത്തോളം പ്രാക്ടീസ് ചെയ്തു. കേരളത്തിലെ നാടോടി കലകളെക്കുറിച്ച് ഗവേഷണം നടത്തുവാനും അദ്ദേഹത്തിന് പിന്നീട് സാധിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ്, കാളിദാസ സമ്മാനം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 2007 പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ, കേന്ദ്ര സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കുവാൻ കവാലത്തിന് സാധിച്ചു. 1967 എഴുതിയ സാക്ഷി എന്ന നാടകത്തിന്റെ രചനയിലൂടെയാണ് മലയാള നാടകരംഗത്ത് കാവാലം നിലയുറപ്പിച്ചത്. കാവ്യനാടകമെന്ന ഇനത്തിൽപ്പെട്ട ആ നാടകം കേരള കവിതയിലാണ് ആദ്യം അച്ചടിച്ചു വന്നത്. കാവ്യനാടകത്തിന്റെ ഉപജ്ഞാതാക്കളായ TS എലിയട്ടും ക്രിസ്റ്റോബർ ഫ്രൈയുമാണ് ഈ നാടകരചനയ്ക്ക് പ്രചോദനമായതെന്ന് അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം WB Yeats രവീന്ദ്രനാഥ ടാഗോറിന്റെയും സ്വാധീനം അതിന്റെ രചനയിലുണ്ടായതായും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തോപ്പിൽ ഭാസിയുടെയും NN പിള്ളയുടെയും നാടകങ്ങൾ ശ്രദ്ധേയമായിരുന്ന കാലത്താണ് കാവാലം ഈ നാടകവുമായി രംഗത്തെത്തിയത്. അന്നുവരെ മലയാളത്തിൽ നിലനിന്നിരുന്ന നാടക അവതരണ സമ്പ്രദായത്തെയും രചനാരീതിയെയും തിരസ്കരിക്കുകയായിരുന്നു കാവാലം ഈ നാടകത്തിന്റെ രചനയിലൂടെ നിർവഹിച്ചത്. അന്നതിനെ വിമർശിച്ചവരും പ്രകീർത്തിച്ചവരുമുണ്ട്. 60കളുടെ അവസാനത്തോടെ നാടക സങ്കല്പങ്ങൾക്ക് തന്നെ മാറ്റം വരികയും തനത് നാടകവേദി എന്ന പുതിയ കാഴ്ചപ്പാടിന് രൂപം നൽകുവാനുള്ള അവസരമൊരുങ്ങുകയും ചെയ്തു. 1967 ശാസ്താംകോട്ടയിൽ വെച്ച് നടന്ന നാടകക്കളരിയിൽ നമുക്ക് തനതായ ഒരു നാടകവേദിയുണ്ടോ എന്ന ധിഷണാശാലിയായ ശ്രീ എം ഗോവിന്ദന്റെ ചോദ്യത്തിൽ നിന്നാണ് കേരളത്തിലെ നാടോടിയും ക്ലാസിക്കലുമായ കലകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട തനത് നാടകവേദി എന്ന ഒരാശയം ഉണർന്നുവന്നത്. പിന്നീട് കൂത്താട്ടുകുളത്ത് വെച്ച് നടന്ന നാടകക്കളരിയിൽ ശ്രീ CN ശ്രീകണ്ഠൻ നായർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും 1974 കാവാലം നാരായണപ്പണിക്കർ ഈ ആശയത്തെ ദൈവത്താർ എന്ന നാടകത്തിലൂടെ യാഥാർത്ഥ്യമാക്കി മാറ്റുകയും ചെയ്തു. കേരളീയമായ രംഗകലാ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള അവതരണമായിരുന്നു അതിൻ്റേത്. എന്നാൽ തനത് നാടക സങ്കല്പത്തെ പൂർണമായി സാക്ഷാത്കരിച്ച നാടകം കാവാലത്തിന്റെ

അവനവൻ കടമ്പയാണ്. ഈ നാടകത്തിന്റെ സംവിധായകൻ ജി അരവിന്ദൻ എന്ന അതുല്യ പ്രതിഭയായിരുന്നു. സി എൻ ശ്രീകണ്ഠൻ നായരുടെ കലി, ജി ശങ്കരപ്പിള്ളയുടെ കിരാതം, കറുത്ത ദൈവത്തെ തേടി, മൂധേവി തെയ്യം എന്നീ നാടകങ്ങൾ തനതു വഴിയിൽ രചിക്കപ്പെട്ടവയാണ്. എന്നാൽ തനത് സങ്കല്പം പൂർണ്ണത കൈവരിക്കുന്നത് കാവാലം നാരായണ പണിക്കരിലൂടെയാണ്. ദൈവത്താർ, അവനവൻ കടമ്പ, പുറനാടി, കാലനത്തീനി, കൈക്കുറ്റപ്പാട്, കരിങ്കുട്ടി തുടങ്ങി ഒട്ടേറെ നാടകങ്ങളിലൂടെ തനത് നാടകവേദിയെ കാവാലം യാഥാർത്ഥ്യമാക്കി മാറ്റി. കാവാലത്തിന്റെ നാടകങ്ങൾക്ക് ചില സവിശേഷതകൾ കണ്ടെത്താനാവും. കേരളീയ തനിമയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് ഗ്രാമീണമായ അന്തരീക്ഷമാണുള്ളത്. മിത്ത്, പഴഞ്ചൊല്ല്, വക്രോക്തി, ഫലിതം, അനുഷ്ഠാനം എന്നീ ഘടകങ്ങൾ നാടകങ്ങൾക്ക് ഭാവദാർഢ്യം നൽകുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലകാല സൂചകങ്ങൾ, രംഗോ ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം നാടോടി സംസ്കാരത്തിന്റെ സാന്നിധ്യം കാണാം. ചക്രപ്പാട്ടും ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും അതോടൊപ്പം ക്ഷേത്രങ്ങളിലെ ദേവസ്തുതി ഗീതങ്ങളുമെല്ലാം നാടകങ്ങളിൽ കടന്നുവരുന്നു. ഗീത വാദ്യ നൃത്തപ്രയോഗത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ നാട്യ പദ്ധതിയാണ് കാവാലം നാടകങ്ങളുടെ രചനയിലും ആവിഷ്കാരത്തിലും അടങ്ങിയിരിക്കുന്നത്. അനൗപചാരികമായ ആഖ്യാന രീതിയുടെ നാടോടി വഴക്കം കാവാലം നാടകങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ്. ചുരുക്കത്തിൽ, നാടോടി സംസ്കാരത്തിന്റെ ലാളിത്യവും ക്ലാസിക്കൽ രംഗവേദിയുടെ ദാർശനിക മാനവുമുള്ള രചനകളും രംഗ അവതരണങ്ങളുമാണ് കാവാലം മലയാള നാടകവേദിക്ക് സംഭാവന ചെയ്തതെന്ന് പറയാം. ഗ്രാമീണ പാരമ്പര്യത്തിന്റെ നൈസർഗികതയിൽ നിന്നും ആർജിച്ച ഭാഷയും ശൈലിയും ഈണവും താളവുമൊക്കെ കാവാലം കവിതകളുടെ മുഖമുദ്രയാണെന്ന് പറയാം. ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസങ്ങൾ കാവാലത്തിന്റെ കവിതകളിൽ കാണാം. ദേവതാ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി രചിച്ച കവിതകളാണ് ധൂളീശില്പം, ചൂട്ടുപടേണി, കാളിയൂട്ട് എന്നിവ. ശാപപാപങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന കവിതകൾ, നാഗാരാധനയെക്കുറിച്ചും പുള്ളുവപ്പാട്ടിനെക്കുറിച്ചുമുള്ള കവിതകൾ, ഐത്താചാരത്തെ കുറിക്കുന്ന കവിതകൾ എന്നിവ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടാതെ പൊറാട്ട്, പടയണി, കാളിയൂട്ട്, പൊട്ടൻതെയ്യം എന്നിവയുടെ പശ്ചാത്തലത്തിൽ ധാരാളം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 250 കവിതകൾ രചിച്ച കാവാലം തന്റെ ചില നാടകങ്ങളിൽ കവിതകളിലെ പ്രമേയം സ്വീകരിച്ചിരിക്കുന്നത് കാണാം. മിക്ക കവിതകളുടെയും ആശയ പരിസരം മണ്ണിന്റെ ഉർവരതയും അതോടനുബന്ധിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളും കലകളുമാണ്. ഗ്രാമീണ ജീവിതത്തിന്റെ താളവും പൊരുളും തന്നെയാണ് കാവാലം കവിതകളുടെ രൂപവും ഭാവവുമായി മാറിയത്. താളപ്രയോഗം കാവാലം കവിതകളുടെ രൂപഭാവാദികളെ നിർണയിക്കുന്ന ഒരു സവിശേഷ ഘടകമാണ്. താളത്തിന്റെ ഘടനയെ രൂപപ്പെടുത്തുന്ന വായ്ത്താരി അദ്ദേഹത്തിന്റെ കവിതകളുടെ മറ്റൊരു പ്രത്യേകതയാണ്. അധസ്ഥിത വിഭാഗത്തിന്റെ ഭാഷ, ജീവിതരീതി, സംസ്കാരം എന്നിവയ്ക്കും കാവാലം തന്റെ കവിതകളിൽ സ്ഥാനം നൽകുന്നുണ്ട്. കവിതയും നാടകവും കാവാലത്തിന്റെ സർഗചേതനയിൽ പരസ്പര പൂരകമായി നിലനിന്നവയാണ്. നൃത്തനാടകങ്ങൾ, ഗദ്യനാടകങ്ങൾ, കാവ്യനാടകങ്ങൾ, രൂപകം, പ്രഹസനങ്ങൾ, വിവർത്തനങ്ങൾ, ബാലനാടകങ്ങൾ എന്നിവ ഉൾപ്പെടെ 70 നാടകങ്ങൾ കാവാലത്തിൻ്റെതായുണ്ട്. സംസ്കൃത നാടകങ്ങൾക്ക് കാലിക പ്രസക്തിയും അരങ്ങിൽ മിഴിവുമുണ്ടെന്ന് തെളിയിച്ച നാടകകൃത്താണ് കാവാലം. മധ്യമവ്യായോഗം, സ്വപ്നവാസവദത്തം, ഊരുഭംഗം, കർണഭാരം, പ്രതിമാനാടകം, ചാരുദത്തം, ശാകുന്തളം തുടങ്ങിയവ കാവാലം അവതരിപ്പിച്ചിട്ടുണ്ട്. ആംഗലേയ നാടകങ്ങളുടെ പരിഭാഷയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഫോക്ലോർ വൈവിധ്യത്തെ പ്രതിപാദിക്കുന്ന ഫോക്ലോർ ഓഫ് കേരള കാവാലത്തിന്റെ കൃതിയാണ്. സോപാന സംഗീതത്തെ മുൻനിർത്തി എഴുതിയിട്ടുള്ള കൃതിയാണ് സോപാന തത്വം. കേരളത്തിന്റെ തനതു സംഗീതമായ സോപാന സംഗീതം പോഷിപ്പിക്കുന്നതിൽ ഈ കൃതി നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അയ്യപ്പ പണിക്കർ, കടമ്മനിട്ട എന്നിവരുടെ കവിതകൾ അവതരിപ്പിച്ചുകൊണ്ട് ചൊൽക്കാഴ്ച എന്ന കാവ്യ അവതരണവും ഇദ്ദേഹം നടത്തിയ പരീക്ഷണമായിരുന്നു. പ്രമേയപരമായ സമാനത പുലർത്തുന്ന ഇന്ത്യൻ പുരാണമായ രാമായണവും ഗ്രീക്ക് പുരാണമായ ഇലിയഡും സമന്വയിപ്പിച്ചുകൊണ്ട് ഇല്യായന എന്നൊരു രംഗ അവതരണം കാവാലം നിർവഹിക്കുകയുണ്ടായി. കാവ്യ തെളിമ കൊണ്ട് ശുദ്ധവും മനോരഞ്ജകവുമാണ് കാവാലത്തിന്റെ ലളിതഗാനങ്ങൾ. ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും, ഘനശ്യാമ സന്ധ്യാഹൃദയം, ആലായാൽ തറവേണം തുടങ്ങിയ ഗാനങ്ങൾ അദ്ദേഹത്തിന്റേതാണ്. അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ എന്ന ചിത്രത്തിൽ സാമന്ത മലഹരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കറുക

0: സുഹൃത്തേ എന്ന ഗാനമുണർത്തുന്ന അനുഭൂതി ഏറെ ഹൃദ്യമാണ്. മഴയെ ഇത്ര മനോഹരമായി വർണ്ണിച്ച മറ്റൊരു പാട്ടുണ്ടോ എന്ന് സംശയമാണ്. ചലച്ചിത്ര ഗാനരംഗത്ത് ചുവടുവെച്ച കാവാലം 50-ലേറെ സിനിമകൾക്ക് വേണ്ടി ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. ടാഗോറിന്റെ ശാന്തിനികേതൻ സന്ദർശിച്ചതിന്റെ ഫലമായി കാവാലം തുടക്കമിട്ട ഒരു കുട്ടിക്കൂട്ടായ്മയായിരുന്നു കുരുന്നുകൂട്ടം. നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ സജീവ ബന്ധം കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സ്ഥാപനമാണിത്. 1964 കൂത്തമ്പലം രൂപീകരിക്കുകയും 1974 തിരുവരങ്ങ് എന്ന നാടകസംഘത്തിലൂടെ തന്റെ ആദ്യ നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത കാവാലം പിന്നീട് 1981 തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്ത് സോപാനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് റിസർച്ച് എന്ന നാടക പരിശീലന കളരി രൂപീകരിച്ചു. നാട്ടു സംസ്കൃതിയുടെ ആൾരൂപമായി മാറിയ കവിയും നാടക ആചാര്യനുമാണ് കാവാലം നാരായണ പണിക്കർ. 2016 June 26 അന്തരിച്ച ആ അതുല്യ കലാകാരന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു.
1: നാട്ടു സംസ്കൃതിയുടെ കലാകാരൻ കാവാലം നാരായണ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ ആശാലത ചെയ്ത പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി വരുൺ മുരളി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: അമ്മയെ കണ്ടുമടങ്ങുമ്പോൾ, അന്നുമെന്നും അമ്മയെ കണ്ടുമടങ്ങുമ്പോൾ അധികമായൊരു സഞ്ചിയുണ്ടാകും എന്റെ കയ്യിൽ. അവലിത്തിരി നനച്ചൊരു കെട്ട് അരികുപൊട്ടിയ പാത്രത്തിൽ ഉറുമ്പിനേകാതെ കാത്തുവച്ച വറ്റ്, ഞാറ്റുവേല പെറ്റിട്ടതിൽ നിന്ന് ഇത്തിരി കായികനി ചിന്ത്, കന്നി കായിച്ച തൊടിയിലെ കൊന്നത്തെങ്ങിൻ്റെ കരിക്ക്, എന്റെ കള്ളത്തരങ്ങൾക്ക് മൂകസാക്ഷിയായൊരാ കുളപ്പടവിൽ ചെന്ന് അമ്മ നുള്ളിയെടുത്ത ആമ്പൽ മൊട്ട്, അത് കുഞ്ഞിക്ക് കൂട്ടായി മുത്തമായി, കയ്യോന്നി കാച്ചിയോരെണ്ണയും കാവിലെ തേവർ കാടിയ കളഭവും, കാലമൊരതിഗൂഢ മധുരമായി മയങ്ങുന്ന തേൻവരിക്കച്ചുളകളും, നേർത്ത ചരടാൽ കെട്ടവേ അമ്മ മുഖത്ത് ചാർത്തുലഞ്ഞ ചെറുചിരി ഓർത്തുമിന്നുന്നു. മണ്ണറിഞ്ഞു വളരാത്തൊരൻ മക്കൾക്ക് ഇന്നലെയുടെ മധുരത്താക്കിയതായി, ഇടയ്ക്കെപ്പോഴോ പറഞ്ഞു പിഞ്ചിയ ഓർമ്മപ്പുസ്തകം അമ്മ പിന്നെയും ഏടുമറിക്കുന്നു. ഇനിയാ മരതകപ്പാടം കതിരിടില്ലെന്ന് പറഞ്ഞു വിത്തുകുത്തിയ അരിയുമിത്തിരി പൊതികെട്ടി വറ്റിവരളുന്ന നാളേക്ക് പാധേയമായി, ഒളിച്ച നോവിൻ ചൂട് വളച്ചെടുത്ത ലോഹദണ്ഡുപോലെ അമ്മ നിന്നു. അകലുകയാണ് ഞാനെന്നറിഞ്ഞിട്ടും വിങ്ങലുമാത്രം പൊതിയാക്കിയില്ല. കനമേറിയൻ സഞ്ചിയിൽ ആകാശം ആത്മതാപമടവെച്ചു വിരിയിച്ച കുഞ്ഞുങ്ങൾ, അന്ധരായ പന്തിരുകുലങ്ങൾ, താങ്ങാവുന്നതിലുമധികമായിരുന്നു പൊതികൾക്കുമീതേ അമ്മ വച്ചൊരാ സ്നേഹപ്പൊതിയുടെ തോത് അദൃശ്യമായി. മന്വന്തരങ്ങളെ നനയിച്ച മഴ നനഞ്ഞ് നടക്കവേ വീണ്ടും മിന്നലിടികൾ ബാക്കിയായി. അന്നുമെന്നും അമ്മയെ കണ്ടുമടങ്ങുമ്പോൾ അധികമായൊരു സഞ്ചിയുണ്ടാകുമെൻ്റെ കയ്യിൽ. പലായനം. പലായനത്തിന് നേരമായി പ്രിയേ, നാം ഇരിക്കുന്നതീ ചാവേറ് ചാലകങ്ങളിലല്ലോ. നക്ഷത്രങ്ങളിൽ ഇരുളകറ്റുന്ന നിന്റെ യക്ഷികളിൽ എത്ര ഞാൻ നോക്കിയിരുന്നു. പലായനത്തിന് നേരമായി പ്രിയേ, പാതകളിലവർ പടവെട്ടിയെയ്തുവിടും തീയമ്പുകൾ നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കും മുമ്പേ. നാം ഇരുവരുമീ ചാലകങ്ങളിൽ ചത്തൊടുങ്ങിത്തൂങ്ങും മുമ്പേ, ഇടിനാദങ്ങളിലിഹലോകം അന്യമാകും മുമ്പേ, നമുക്ക് ഇരുളില്ലാത്ത ലോകത്തേക്ക് പറക്കാം. അകലുമീ ആകാശവും നമുക്കന്യമല്ലോ. മണ്ണും മഴക്കാടുകളും അവരെടുത്തു, മഞ്ഞും മകരക്കുളിരും അവരപഹരിച്ചു, പുഴയും പൂമരങ്ങളും അവർ മായിച്ചു. നമുക്കിനിച്ചേക്കേറാൻ ഈ അനന്ത സന്ധ്യകൾ മാത്രം, നിന്റെ പരിഭവങ്ങൾക്ക് ഇനിയൻ നിഴൽ മാത്രം തണൽ. പലായനത്തിന് നേരമായി പ്രിയേ, എത്ര പരിതാപമീലോ.

രാത്രി മഴ വിഴുപ്പാറ്റുമ്പോൾ. രാത്രി മഴ വീണ്ടും വിഴുപ്പാറ്റിയെത്തുന്നു, വിറയാർന്ന വിരലുകളോടെ സുഗതയറിയാതെ. രാപ്പനിയിൽ കറുത്തുപോയ അരഞ്ഞാണച്ചുറ്റിൽ ആക്രമണശേഷമടങ്ങിയ മരുന്നു മൃഗവിലാപം. രാത്രികളിൽ ഗാത്രി പെയ്തുപോയ വരാന്തയിൽ ഇനിയും വിടരാതൊരു ഭയപുഷ്പം. പ്രേതങ്ങളെവിടെയോ പാർത്തിരിപ്പുണ്ട്, ഉടുചേല കീറി ചിറിനീര് തുടയ്ക്കുന്നുണ്ട്. ഒഴിഞ്ഞ വയറിൽ കാമവിരലുകളാലിക്കിളിയാക്കുന്നുണ്ട്. മിന്നലിടികളിനിയുമീ എല്ലിച്ച പൂമരത്തെ തേടി വരാനുണ്ട്. ഏഴാങ്കടലിനക്കരയൊരമ്മയുണ്ട്, ഏഴയെ വലിച്ചെറിഞ്ഞ ചെറിയോരുണ്ട്. മഴയില്ലാത്ത തുരുത്തിൽ കിനാവിൻ മഴപ്പാറ്റകളുണ്ട്. രാത്രി മഴ വീണ്ടും വിഴുപ്പാ

ഉയരാകെ പകുത്ത് ഉറങ്ങാതിരിപ്പുണ്ട് ഉദകച്ചോറാത്മാവിലുണ്ട്. ഇനിയുമാരോ വരാനുണ്ട്, ഇനിയുമാരോ വരാനുണ്ട്. രാത്രിമഴ വീണ്ടും വിഴുപ്പാറ്റിയെത്തുന്നുണ്ട്. മണൽചിത്രം. കണ്ണ് കെട്ടി കാതുപൊത്തി കരളിലൊരു കിനാ പന്തല് കെട്ടി വാക്കിൻ കല്ല് രാഗി കവണയിലാക്കി ഒന്നാകാനന്ന് നമ്മൾ പരിചയേന്തി. വാടി വീണില്ല പൂവുപോൽ വീറു കാട്ടിയ വിങ്ങലായി പ്രണയം ഏതു ശാ

പറഞ്ഞു നമ്മളിൽ പ്രണയനിള കരകവിഞ്ഞു. പിരിയുവാനത്രയും തന്നെ കാരണങ്ങളുണ്ടെന്ന് പിന്നെയും പറഞ്ഞു നമ്മൾ. ആത്മാവ് ശൂന്യമായി ചേക്കേറുവാനൊരു ചില്ലിക്കൂടു തേടവേ.

പ്രണയവേദാന്തം ചൊല്ലിക്കലഹിച്ച പതിതരാത്രികളെ സാക്ഷിയാക്കാം. അണുമാത്ര വിടവില്ലാതെ പുണർന്ന അന്ധയാമങ്ങളിൽ കപടതമുറ്റിയുറഞ്ഞുരുകി വീണ വിയർപ്പുതുള്ളികളെ കൂട്ടുവിളിക്കാം.

0: ിയത്തവേ തിരിച്ചറിയാനായി ഞാൻ എഴുതി വച്ചു പണ്ട് വെറുതെ പ്രണയിച്ചവൾ. നമ്മൾ പണ്ട് വെറുതെ പ്രണയിച്ചവർ.
1: വരുൺ മുരളി സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇനി സുരേഷ് കീഴില്ലം സ്വന്തം കഥ വായിക്കുന്നു, വിചിത്ര ജീവികൾ.
2: രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ സെറ്റിയിലിരിപ്പുണ്ട്. കിടക്കയിൽ ഉറുമ്പുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ഒരുപോലെ

കണ്ണടച്ചിട്ടില്ല. അതീവ വിഷണ്ണയായി അമ്മ പറഞ്ഞു, ഊവോ, അല്ലെങ്കിൽ തന്നെ ഉറക്കം കുറവുള്ള ആളാണ്. അതിനിടയിൽ ഉറുമ്പുകടി കൂടി തുടങ്ങിയാൽ എന്ത് കഷ്ടമാണ്. ഞാൻ അമ്മയുടെ മുറിയിലെ ലൈറ്റിട്ടു, കിടക്കയിൽ നോക്കി, ഒന്നും കണ്ടില്ല. വയസ്സ് 50 കഴിഞ്ഞു, വായിക്കാൻ കണ്ണടയില്ലാതെ പറ്റാണ്ടായി. ഉറുമ്പ് നന്നേ ചെറുതാവും. എന്റെ മുറിയിൽ പോയി കണ്ണട എടുത്തുകൊണ്ടുവന്ന് അത് വച്ചു നോക്കി. എന്നിട്ടും ഒന്നിനെയും കാണാത്തതുകൊണ്ട് അമ്മയുടെ കിടക്കയുടെ തലക്കിൽ വച്ചിട്ടുള്ള ടോർച്ചെടുത്ത് തെളിച്ച് പരിശോധിച്ചു. ഒരു ഉറുമ്പിനെ പോലും കണ്ടില്ല. ഉറുമ്പൊന്നുമില്ലല്ലോ, അമ്മയ്ക്ക് തോന്നിയതാവും. ഉറുമ്പില്ലെന്നോ? നിറച്ചുണ്ട്. ഇന്നലെ മേല് മൊത്തം കടിക്കുകയും ചെയ്യാറുന്നു. അമ്മ അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. ഇന്നലെ ഈ കിടക്കയിലെ വിരികൾ ഞാൻ തട്ടിക്കുടഞ്ഞു വിരിച്ചതാണല്ലോ. അടുക്കളയിൽ നിന്ന് വന്ന ഭാര്യ പറഞ്ഞു, ഇന്ന് ഞാൻ കിടക്കയൊന്ന് വെയിലത്തിടാം, ഉറുമ്പുണ്ടെങ്കിൽ പൊയ്ക്കോളും. ഇന്ന് ശനിയാഴ്ചയാണ്, അവൾക്ക് സ്കൂളിൽ പോകണ്ട. എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ ശുദ്ധികലശമാണ്. വീട് മൊത്തത്തിൽ കഴുകി തുടച്ചെടുക്കും അവൾ. സത്യത്തിൽ വീട്ടിൽ അത്ര പൊടിയൊന്നുമില്ല. ജോലിക്ക് പോകും മുമ്പേ വീട് മൊത്തം അടിച്ചു തുടച്ചിട്ടേ അവൾ പോകൂ. വൈകിട്ട് വന്നിട്ട് വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കും. ഇതിനു പുറമെയാണ് ശനിയാഴ്ചയിലെ ശുദ്ധികലശം. രാവിലെ തന്നെ ചൂലുമെടുത്ത് ഇറങ്ങും. എല്ലാം കഴിഞ്ഞ് മുറ്റവും പരിസരവും വൃത്തിയാക്കി വരുമ്പോഴേക്കും 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടാണ് ഉച്ചഭക്ഷണം കഴിക്കുക. ഇന്നും അതിനുള്ള പുറപ്പാടാണ്. അമ്മയുടെ കിടക്കയിൽ എന്നല്ല, ഒരു ഉറുമ്പും ഇനി നാട്ടിൽ തന്നെ ഉണ്ടാവില്ല. പക്ഷെ പിറ്റേന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ സെറ്റിയിലുണ്ട്. ഉറുമ്പൊന്നും പോയിട്ടില്ല, നിറച്ച് മുറുമ്പ. അത് പോയില്ലേ? ഞാൻ കിടക്കയിൽ നോക്കി, ഒന്നും കണ്ടില്ല. കണ്ണും തിരുമി എഴുന്നേറ്റ് വന്ന മകനോട് പറഞ്ഞു, നീയൊന്നു നോക്കിയേ, അച്ഛനൊന്നും കാണണില്ല. 10-ാം ക്ലാസ്സുകാരൻ്റെ കണിശതയോടെ അവൻ നോക്കി, ഒന്നും കാണണില്ലാലോ. ഉണ്ട്, അമ്മ തറപ്പിച്ചു പറഞ്ഞു, രാത്രിയിലാവും വരണുണ്ടാവുക. ഞാൻ ഭാര്യയെ നോക്കി. അവൾ പറഞ്ഞു, കട്ടിലിൻ്റെ കാൽച്ചൂട്ടിൽ ലക്ഷ്മണ രേഖ വരയ്ക്കാം, അതേ ഉള്ളൂ വഴി. അത് ചെയ്തു. പക്ഷേ പിറ്റേന്നും അമ്മയെ ഉറുമ്പ് കടിച്ചു. എന്തു ചെയ്യും? ഞാൻ അമ്മയെ നോക്കി. 2 ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട്. നരച്ച തലമുടിയൊക്കെ പാറി പറന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അമ്മ ഇന്നലെ കുളിച്ചിരുന്നോ? ഇല്ല, കുളിച്ചിട്ട് 3-4 ദിവസമായി, കുളിക്കാൻ പറ്റണില്ല. എനിക്കുത്തരം കിട്ടി. വെറുതെയാണോ? ഇന്ന് അമ്മ നന്നായിട്ടൊന്ന് കുളിക്ക്. കടിക്കണത് ഉറുമ്പൊന്നുമല്ല. ഈ വേനൽക്കാലത്ത് എന്നും കുളിച്ചില്ലെങ്കിൽ മേലൊക്കെ ചൊറിയില്ലേ? കുളിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാ. അമ്മ ദയനീയമായി പറഞ്ഞു, എത്ര പറ്റണില്ലേലും ഇന്നൊന്ന് കുളിക്ക്, അപ്പോൾ ഈ കടിയും ചൊറിച്ചിലുമൊക്കെ പോകും. അമ്മ ഒന്നും മിണ്ടിയില്ല. എന്നും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയിരുന്ന ആളാണ്. പല ദിവസവും പലതരത്തിലുള്ള വ്രതങ്ങൾ എടുക്കും. ആ ദിവസങ്ങളിൽ കുളിക്കാതെ ജലപാനം പോലുമില്ല. അങ്ങനെ ഒരാളാണ് 3-4 ദിവസമായി കുളിക്കാതെ. ഇന്നെന്തായാലും ഒന്ന് കുളിക്കൂ, ഞാൻ വീണ്ടും പറഞ്ഞു. തീരെ വയ്യെങ്കിലും അന്ന് അമ്മ കുളിച്ചു. പക്ഷേ പിറ്റേന്നും പതിവ് പലരി. ഉറുമ്പുണ്ട്, തീരെ ഉറങ്ങിയില്ല. ഞാൻ പരിശോധിച്ചു, ഭാര്യയും മകനും പരിശോധിച്ചു. വീട്ടിലെ ഒരു കാര്യത്തിലും ഇടപെടാത്ത മകളും സംഗതിയുടെ ഗൗരവം ഉൾക്കൊണ്ട് കിടക്ക വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കി. ആരും ഒരു ഉറുമ്പിനെ പോലും കണ്ടില്ല. എനിക്ക് അല്പം ദേഷ്യം വന്നു. ഉറുമ്പും പാമ്പുമൊന്നും ഈ കിടക്കയിലില്ല. അമ്മയ്ക്ക് തോന്നണതാവും. തോന്നണതോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. കരയല്ലേ? എനിക്കും വിഷമമായി. ഭാര്യ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി കിടക്ക മുട്ടിക്കുടഞ്ഞു വിരിക്കാം. കുളി ശരിയാവാത്തതാണ് കാര്യമെന്ന് എനിക്ക് തോന്നി. ഇന്നും അമ്മ കുളിക്കണം. ഇന്നത്തോടെ എല്ലാം ശരിയാവും. ആദ്യം താമസിച്ചിരുന്ന വീടിൻ്റെ മുന്നിലും പിന്നിലും വെള്ളമായിരുന്നു. മുത്തശ്ശി ഉണ്ടായിരുന്ന കാലത്തെപ്പറ്റി ആളുകൾ ഇപ്പോഴും പറയും. മുത്തശ്ശി കുളി കഴിഞ്ഞ് കയറുമ്പോഴാവും ആരെങ്കിലും വന്ന് കുളിക്കാനിറങ്ങുക. ചിലപ്പോൾ ഒരു തുള്ളി എങ്ങാനും വെള്ളം മുത്തശ്ശിയുടെ മേലേക്ക് തെറിക്കും. തെറിക്കണ്ട, തെറിച്ചെന്ന് തോന്നിയാലും മതി. നാരായണ നാരായണ, മുത്തശ്ശിക്ക് ദേഷ്യവും സങ്കടവും വരും. എന്തായി കാണിച്ചേ? മാറി നിൽക്കൂ, അശുദ്ധമായില്ലേ? മുത്തശ്ശി അയാളെ കയറ്റിവിട്ട് വീണ്ടും കുളിച്ചു കയറും. പ്രായമുള്ള സ്ത്രീയല്ലേ, ആരും ഒന്നും പറയില്ല. പറയാൻ പറ്റുകയുമില്ല. പാറപ്പള്ളി തറവാട്ടുകാർ നാട്ടിലെ ജന്മിമാരാണ്. ബ്രാഹ്മണരുടെ ഇല്ലങ്ങളിലേതിന് സമാനമായ കുളിയും തേവാരവും നടന്നിരുന്ന നായർ തറവാടാണ് പാറപ്പള്ളി. ആ തറവാട്ടിൽ നിന്നുള്ള ആളാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഇന്നും അമ്മ കുളിക്കണം. അമ്മ അന്നും കുളിച്ചു. രാത്രി മാറ്റമൊന്നും ഉണ്ടായില്ല. ഉറുമ്പുണ്ട്, അമ്മ പറഞ്ഞു. തലയിലും കടിക്കണുണ്ട്. തലമുടിയാകെ ഭ്രാന്തമായി പാറി പറന്നിരിക്കുന്നു. രാത്രിയാകെ തല മൊത്തം മാന്തി പറച്ച മട്ടുണ്ട്. ഭാര്യ എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, പേനുണ്ടാവും. സ്കൂളിൽ നിന്ന് വന്നിട്ട് കുട്ടികൾ അച്ഛമ്മയുടെ കൂടെ കയറിയൊരു കിടപ്പുണ്ടല്ലോ, അവളുടെ തലയിൽ പേനുണ്ട്. അത് ശരിയായിരിക്കും. ഭാര്യ പേൺചീപ്പ് എടുത്തുകൊണ്ടുവന്നു. ഞാൻ മൃദുവായി പറഞ്ഞു, അമ്മ തലയൊന്ന് ചീകി നോക്കൂ, ചിലപ്പോൾ പേനുണ്ടാകും. തല ചീകി, കുളിച്ചു. കിടക്കയും വിരികളും വീണ്ടും കുടഞ്ഞു വിരിച്ചു. പിറ്റേന്നും അമ്മ പറഞ്ഞു, മേലും തലയിലും അരിക്കുകയും കടിക്കുകയും ചെയ്യാം, ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റണില്ല. ഒക്കെ അമ്മയുടെ തോന്നലുകളാ. എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഭാര്യ പറഞ്ഞു, ദേഷ്യപ്പെട്ടിട്ട് എന്താ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും വെറുതെ പറയൂ.
അവൾ തന്നെ പ്രശ്നത്തിന്

ഒരു പരിഹാരവും ഉണ്ടാക്കി. ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു നോക്കാം. അന്ന് തന്നെ ടൗണിലെ ആശുപത്രിയിലെ ഡോക്ടറെ കണ്ടു. കുറെ ഗുളികകളും ക്രീമുകളും കുളിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള പ്രത്യേക ഷാമ്പുവും സോപ്പും എല്ലാം തന്നു. 10,000 രൂപ ചെലവായെങ്കിലെന്താ, അമ്മയ്ക്ക് മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ എന്ന് ഞാൻ സമാധാനിച്ചു. കാറിൽ തിരികെ പോരുമ്പോൾ അമ്മ ചോദിച്ചു, ആ ഡോക്ടറുടെ പേരെന്തായിരുന്നു? സിമി ഫെർണാണ്ടസ്. ക്രിസ്ത്യാനിയ ഇല്ലേ? അതിനെന്താ? ഞാൻ അല്പം ഈഷയോടെ ചോദിച്ചു. ഒന്നുമില്ല, അവരെ കണ്ടപ്പോൾ തോന്നി. സത്യത്തിൽ എനിക്ക് നല്ല ദേഷ്യം തോന്നി, പക്ഷെ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഓർത്തു, സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കൂട്ടുകാരൻ്റെ വീട്ടിലൊരു കല്യാണം. അവൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന് ക്ഷണിച്ചു. കൂട്ടുകാരനെ നിർബന്ധിച്ചു, എല്ലാവരും വരണം. അവർ ആചാര്യമാരല്ലേ? അമ്മ ചോദിച്ചു. എനിക്കറിയില്ല, നമുക്ക് തലേന്ന് പോകാം, എന്തെങ്കിലും സമ്മാനവും കൊടുക്കാം. കല്യാണത്തിൻ്റെ അന്നല്ലേ പോകേണ്ടത്? അമ്മ എന്തുകൊണ്ടാണ് തലേന്ന് പോകാമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. തലേന്ന് പകൽ കല്യാണ വീട്ടിലെത്തി. എല്ലാവരും ചേർന്ന് എന്നെയും അമ്മയെയും സ്വീകരിച്ചു. ചായയും എന്തൊക്കെയോ പലഹാരങ്ങളും ഞങ്ങളുടെ മുന്നിലെത്തി. ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങിയ എന്നെ അമ്മ അല്പം പരുഷമായി നോക്കി. ഞാൻ ചായ തിരികെ വച്ചു. അമ്മ പറഞ്ഞു, ഞങ്ങൾ പുറത്ത് ഒരു വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാറില്ല. അമ്മ കൊണ്ടുവന്ന സമ്മാനം കൂട്ടുകാരൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അവരത് വാങ്ങണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ശങ്കിച്ചു, എങ്കിലും വാങ്ങി. പിന്നെ ഞങ്ങളെ തൊഴുതു. ഞാനും അമ്മയും ഉടനെ പുറത്തിറങ്ങി. മടങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അമ്മയെ നമ്മൾ അവിടെ നിന്നും ഒന്നും കഴിക്കാഞ്ഞേ? നമ്മൾ നായന്മാരല്ലേ, താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കില്ല. അതെന്താ? അതങ്ങനാ, വേഗം നടക്ക്, അമ്മ പറഞ്ഞു. ഞാൻ വല്ലാതെ അപമാനിക്കപ്പെട്ടതായി എനിക്ക് തോന്നി. അവർക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും, നായന്മാർ. ഇതിനേക്കാൾ ഭേദം വല്ല നായ്ക്കളുമായി ജനിക്കുന്നതായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കാമല്ലോ, അവർ തരുന്നത് കഴിക്കുകയും ചെയ്യാം. പിന്നീടും അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു. ഡോക്ടർ സിമി ഫെർണാണ്ടസ് നൽകിയ മരുന്നുകളും ക്രീമുകളും ഏറ്റില്ല. കടിയും ചൊറിച്ചിലും കൂടിക്കൂടി വന്നു. അത് രൂക്ഷമായി. അമ്മ പറഞ്ഞു, ഉറുമ്പുകളൊന്നുമല്ല, എന്തോ വിചിത്ര ജീവികളാണ്, നിങ്ങൾ കാണുന്നില്ലേ? അമ്മ മുഖത്തു നിന്നും കൈവിരൽ കൊണ്ട് തൂത്തെടുത്ത് ഞങ്ങൾക്ക് നേരെ നീട്ടും. ഞാൻ നോക്കും, ഭാര്യ നോക്കും, മക്കൾ രണ്ടുപേരും നോക്കും. ആരും ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? എത്ര വലുതാണ്, ഇഴഞ്ഞു നടക്കുകയാണ്. ഒന്നും കാണുന്നില്ല. ഞാൻ ദേഷ്യപ്പെടും, അമ്മയ്ക്ക് ഭ്രാന്താണ്, ഒന്നും ഇഴയുന്നുമില്ല, കടിക്കുന്നുമില്ല. അമ്മയ്ക്ക് സങ്കടം വരും. ഇല്ലെന്നോ, ദാ ഇഴഞ്ഞിഴഞ്ഞ്. വീണ്ടും ഡോക്ടറെ കണ്ടു. ഡോക്ടർ സിമി പറഞ്ഞു, എൻ്റെ ഒരു പ്രൊഫസറുണ്ട്, അദ്ദേഹത്തിന് ഞാൻ റെഫർ ചെയ്യാം, അതാണ് നല്ലത്. അന്ന് തന്നെ സീനിയർ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. ഡോക്ടർ എല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് ലെൻസ് ഉപയോഗിച്ച് കഴുത്തും കൈകളും പരിശോധിച്ചു. തലമുടി വകഞ്ഞു മാറ്റി നോക്കി. എന്നിട്ട് പറഞ്ഞു, ഉണ്ട്, ശരീരം മുഴുവൻ ഒരുതരം വിചിത്ര ജീവികൾ ഇഴഞ്ഞു നടക്കുകയാണ്, നിങ്ങൾ അത് കാണാത്തതാണ്. ഇപ്പോൾ എന്തായി എന്ന മട്ടിൽ അമ്മ എന്നെ നോക്കി. ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഇതിനൊക്കെ ഓടിക്കണം, അതിനുള്ള മരുന്നുകളുണ്ട്, രണ്ടാഴ്ചയെങ്കിലും കഴിക്കേണ്ടി വരും. ചാർട്ടിൽ അദ്ദേഹം കുറേ മരുന്നുകൾ എഴുതി. മുമ്പ് ഡോക്ടർ സിമി നൽകിയ ക്രീമുകളും സോപ്പുകളും ഷാമ്പുവും മുടങ്ങാതെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. നോക്കൂ അമ്മേ, എല്ലാം ഞാൻ ശരിയാക്കാം, മരുന്ന് മുടക്കരുത് കേട്ടോ. അമ്മയുടെ മുഖത്ത് സന്തോഷം.

0: ഒന്നുമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഇവർ വിശ്വസിക്കില്ല. മുഖത്തും ശരീരത്തുമൊക്കെ ജീവികൾ ഇഴഞ്ഞു നടന്നാലുണ്ടാകാവുന്ന പരാക്രമങ്ങളൊക്കെ കാണിക്കും. ഞാൻ അന്തം വിട്ടിരുന്നു. ഞാൻ കുറേ മരുന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ 2 ടാബ്ലറ്റുകൾ മാത്രമാണ് ആവശ്യമുള്ളത്. ബാക്കിയെല്ലാം വിറ്റമിൻ ഗുളികകളാണ്. 2 മരുന്നുകൾ കൊണ്ട് ഇത്ര വലിയ വിചിത്ര ജീവികൾ ശരീരം വിട്ടുപോകുമെന്ന് രോഗി വിശ്വസിക്കില്ല. അതുകൊണ്ടാണ്. ഡോക്ടർ വീണ്ടും പറഞ്ഞു, ഇതേപ്പറ്റി ഒന്നും അമ്മയോട് പറയരുത്. വിചിത്ര ജീവികൾ ഇഴയുന്നത് കാണുന്നുണ്ടെന്ന് പറയുക. നിങ്ങൾ മാത്രമല്ല, വീട്ടിലെല്ലാവരും. ഒരാഴ്ച നോക്കാം, കുറയുന്നില്ലെങ്കിൽ അഡ്മിറ്റാക്കേണ്ടി വരും. പേടിക്കാനൊന്നുമില്ല. ഞാൻ പുറത്തിറങ്ങി. അമ്മ ചോദിച്ചു, ഡോക്ടർ എന്തു പറയാനാണ് വിളിപ്പിച്ചത്? അമ്മ പറഞ്ഞ് ശരിയാണ്, ഈ വിചിത്ര ജീവികൾ വീട്ടിലെല്ലാവരിലേക്കും പകരാനിടയുണ്ട്. പകരാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാനാണ്. ഇതെന്റെ മേലിന്ന് പോകുമോ? അമ്മ ആദിയോടെ ചോദിച്ചു. മരുന്നുണ്ടല്ലോ, പൊയ്ക്കോളും. അമ്മയെ ഞാൻ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചു. അമ്മ മുഖത്തു നിന്നും ശരീരത്തു നിന്നും വിചിത്ര ജീവികളെ തുടച്ചു മാറ്റിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ചോദിച്ചു, എന്താ ഈ ഡോക്ടറുടെ പേര്? ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന ആളാ, പ്രൊഫസർ മുഹമ്മദ് പരീദ്. മുസ്ലിമാ അല്ലേ? പെട്ടെന്ന് എന്റെ ചെവിയിലേക്ക് എന്തോ ഒന്ന് ഇഴഞ്ഞു പോകും പോലെ എനിക്ക് തോന്നി. അത് തലച്ചോറിലേക്ക് തുളച്ചു കയറുകയാണോ? ഞാൻ ആ വിചിത്ര ജീവികളെ തുടച്ചു മാറ്റിക്കളയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു.
1: വിചിത്ര ജീവികൾ സുരേഷ് കീഴിലം എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യസുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഉസ്താദ് ബിസ്മില്ല ഖാൻ അവതരിപ്പിച്ച ഷെഹനായ് കച്ചേരി കേൾക്കാം. കച്ചേരിയിൽ ആദ്യമായി റാഗിയമ്മൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് ബിസ്മില്ല ഖാൻ അവതരിപ്പിച്ച ഷെഹനായ് കച്ചേരി. കച്ചേരിയിൽ അവസാനമായി ചേദി ധുൻ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10:59:49. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലേ.